നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 3, 2026 മെയ് 17 തീയതി ഞായറാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 32 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 36 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിനായി ഗോതൻബർഗിൽ എത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച് നിയമവിരുദ്ധമായി രൂപീകരിച്ച കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവ് അംഗീകരിക്കുന്നില്ലെന്ന് ഇന്ത്യ. അവരുടെ ഉത്തരവിന് ഒരു പ്രസക്തിയുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ സിബിഐ പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് സിബിഐ അറിയിച്ചിരുന്നു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കവിയും ബാലസാഹിത്യകാരനുമായിരുന്ന സി എം കേശവന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് സാംസ്കാരിക പ്രവർത്തകൻ കോഴിക്കോട്ടെ ടി പി മമ്മു മാസ്റ്റർ അർഹനായി. സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ മുൻനിര പ്രവർത്തകനാണ് അദ്ദേഹം. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കായികരംഗം. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി.
0: News Rainbow.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

ശൗര്യവും ക്രൗര്യവും കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ ജയിക്കാൻ സാധിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ.

0: ടൈം ചെക്ക് റേഡിയോ ടൈം. സ്റ്റുഡിയോകൾക്കിൽ സമീകൃതം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ദെറ്റ് കോഫി റെഡി.

നമ്മൾ വളർന്നു വന്ന ഇടം. എവിടെ പോയാലും എത്ര ഉയരത്തിൽ പറന്നാലും തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന ഇടം ഏതാണ്? നമ്മുടെ വീട്. എന്താ സംശയം അല്ലേ? ആൻഡ് ഇതൊരു വീടാണ്, നമ്മുടെ എല്ലാവരുടെയും വീട്, റെയിൻബോ വീട്. ഈ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിത്ത് എ സ്റ്റീമിംഗ് കോഫി. യെസ്, ബെഡ് കോഫി ഞാനിവിടെ ഹാജരുണ്ട് ഓൺ റെയിൻബോ 107.5 FM. നമ്മുടെ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ തോന്നുന്ന സുരക്ഷയും സ്നേഹവും കരുതലുമൊന്നും നമുക്ക് അതേ അളവിൽ മറ്റൊരിടത്ത് നിന്നും കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഏറ്റവും പരിചയമുള്ള ശബ്ദങ്ങളും ഗന്ധങ്ങളും രുചികളുമൊക്കെ അതിനോട് ചേർന്നായിരിക്കും ഉണ്ടാവുക. 17-ാം നൂറ്റാണ്ടിലെ സ്വിറ്റ്സർലൻഡിൻ്റെ കൂലിപ്പട്ടാളം മറ്റൊരു രാജ്യത്ത് യുദ്ധത്തിലേർപ്പെട്ടിരുന്ന സമയം അവരിൽ പലർക്കും ഉറക്കക്കുറവും വിശപ്പില്ലായ്മയും മടിയും ഇതിലെല്ലാം ഉപരി വീടിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഉണ്ടായത്രേ. പട്ടാളത്തിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തുകയും ഒപ്പം ചികിത്സിക്കുകയും ചെയ്തവരിൽ ഒരാൾ, ഒരു സ്വിസ് മെഡിക്കൽ സ്റ്റുഡൻറ്റ്, യോഹന്നസ് ഹോഫർ, അദ്ദേഹം 1688 ഈ രോഗാവസ്ഥയ്ക്ക് ഒരു പേരിട്ടു. എന്തായിരുന്നു ആ പേരെന്നോ? നൊസ്റ്റാൾജിയ. നമ്മളിന്ന് എന്നും എന്നോട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് നൊസ്റ്റാൾജിയ, ഗൃഹാതുരത. മനുഷ്യ മനസ്സിനെ എപ്പോഴും ഒരാഗ്രഹം കാണും താൻ സുരക്ഷിതനായ, താൻ സ്നേഹിക്കപ്പെടുന്ന, തനിക്ക് പ്രാധാന്യം കിട്ടുന്ന ഇടത്തേക്ക് മടങ്ങിപ്പോകാൻ. യെസ്, നമ്മുടെ സ്വന്തം വീട്ടിലെത്താൻ. ജനിച്ചു വളർന്ന ഇടത്തേക്ക് തിരിച്ചു വരാൻ പല കാരണങ്ങൾ കൊണ്ട് കഴിയാത്തവരുണ്ടാവും. അവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്നോ? എവിടെയാണോ ജീവിക്കുന്നത് അവിടം സ്വന്തം വീടാക്കുക എന്നതാണ്. ഹോം എന്ന് പറയുന്നത് ഒരു സ്ഥലം എന്നതുപോലെ മനസ്സിൻ്റെ അവസ്ഥയുമാകാമല്ലോ. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള, സമാധാനവും സന്തോഷവുമുള്ള തോന്നൽ തരുന്ന ഇടത്തെപ്പറ്റി ഫീലിംഗ് അറ്റ് ഹോം എന്ന് നമ്മൾ പറയാറില്ലേ? സോ നമ്മളിപ്പോൾ ജീവിക്കുന്ന സ്പേസിനെ, അതിൻ്റെ ചുറ്റുപാടുകളെ, സൗഹൃദങ്ങളെയൊക്കെ ഏറെ പ്രിയപ്പെട്ടതാക്കാൻ കഴിഞ്ഞാൽ ജനിച്ചു വളർന്ന ഇടമല്ലെങ്കിൽ കൂടി നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും. അതെ, വി വിൽ ബി അറ്റ് ഹോം.

0: Whatever we plant in our subconscious mind and nourish with repetition and emotion will one day become a reality. നമ്മുടെ ഉപബോധ മനസ്സിൽ ഏത് ചിന്തയെ ഏത് കാര്യത്തെ പ്രതിഷ്ഠിച്ച് അതിനെ ആവർത്തനത്തിലൂടെയും വൈകാരികമായ സമീപനത്തിലൂടെയും പരിപോഷിപ്പിക്കുന്നുവോ അത് ഒരിക്കൽ യാഥാർത്ഥ്യമായി ഭവിക്കും. പ്രശസ്ത റേഡിയോ പ്രഭാഷകനും എഴുത്തുകാരനുമായ ഏൾ നൈറ്റിംഗേലാണ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഈ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അത്രയും മോട്ടിവേഷനെയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെയും അർത്ഥപൂർണമായ ജീവിതത്തെപ്പറ്റിയും ഒക്കെയാണ്. 7000 റേഡിയോ പ്രോഗ്രാംസും 250 ടെലിവിഷൻ പ്രോഗ്രാംസും വീഡിയോസും റെക്കോർഡ് ചെയ്തിട്ടുള്ള നൈറ്റിംഗേൽ എഴുതിയ ഒരു പുസ്തകം ദി സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, അത് മോട്ടിവേഷണൽ ബുക്സിൽ ഏറ്റവും മഹത്തായവയിൽ ഒന്നായി കരുതപ്പെടുന്നുണ്ട്. ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റിലൂടെയാണ് ഈ വിവരങ്ങൾ ഷെയർ ചെയ്യപ്പെട്ടത്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

നീന്തൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ പല അബദ്ധങ്ങളും സംഭവിക്കും, പല തെറ്റുകളും വരുത്തും. ഇങ്ങനെ മുങ്ങി താഴ്ന്നു പോകുന്നതൊഴിച്ച് വരുത്താവുന്ന തെറ്റുകളെല്ലാം പലവട്ടം ആവർത്തിച്ച് തിരുത്തുമ്പോഴാണ് ശരിക്കും നീന്തൽ പഠിക്കാനാവുന്നത്. അങ്ങനെയല്ലേ? യെസ്, ജീവിതവും ഇങ്ങനെ തന്നെയാണ്. തെറ്റുവരുത്തുന്നതിനെ ഭയപ്പെടരുത്. ജീവിതം പഠിക്കുന്നതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇത് പ്രശസ്ത സൈക്കോളജിസ്റ്റായ ആൽഫ്രഡ് അഡ്ലർ പറഞ്ഞതാണേ. തെറ്റിൽ നിന്നും പഠിക്കണം എന്ന് പറയുമ്പോൾ സ്വന്തം തെറ്റിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ളവർ വരുത്തുന്ന തെറ്റുകൾ കണ്ട് അവ നമ്മുടെ സ്വഭാവത്തിലോ രീതികളിലോ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കാൻ ശീലിക്കണം. റൈറ്റ്. നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനോട് വിജയരഹസ്യം ചോദിച്ച പത്രലേഖകനോട് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു. ആ രഹസ്യം അദ്ദേഹത്തിൻ്റെ അമ്മ ആൾക്ക് 3-4 വയസ്സുള്ളപ്പോൾ പഠിപ്പിച്ച ഒരു സംഗതിയാണെന്ന്. ആ പ്രായത്തിൽ ഒരിക്കൽ ഫ്രിഡ്ജിനകത്ത് നിന്ന് പാല് നിറച്ച ഒരു വലിയ ബോട്ടിൽ വലിച്ചെടുക്കുമ്പോൾ കയ്യിൽ നിന്നും തെന്നി താഴെ വീണ് ബോട്ടിൽ പൊട്ടി ആ മുറി മൊത്തം പാലായി മാറി. അമ്മയുടെ അടി ഇപ്പം കിട്ടും എന്ന് ചിന്തിച്ച് പേടിച്ചു വിറച്ചു നിന്നിരുന്ന കുഞ്ഞിനെ അമ്മ ദേഷ്യപ്പെട്ടതേയില്ല. പകരം ഇങ്ങനെയൊരു പാൽക്കുളം കാണാൻ എപ്പോഴും അവസരം കിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ നേരം അതിൽ കളിക്കാൻ അനുവദിച്ചത്രേ. മടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയും മകനും കൂടി അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി.

പിന്നെ എന്തുകൊണ്ടാണ് കയ്യിൽ നിന്ന് കുപ്പി വീണുപോയത് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് വീടിന് പുറത്തിറങ്ങിയിട്ട് ടാപ്പിൽ നിന്നും ഒരു വലിയ ബോട്ടിലിൽ വെള്ളം നിറച്ച് അത് പൊക്കിയെടുക്കാൻ പറഞ്ഞു അമ്മ. ഒറ്റക്കൈ കൊണ്ട് ബോട്ടിൽ പൊക്കിയ കുട്ടിയുടെ കയ്യിൽ നിന്നും അത് വഴുതി താഴെ മണ്ണിൽ വീണു. അപ്പോൾ രണ്ട് കൈകളും കൊണ്ട് ബോട്ടിലിൻ്റെ മടക്കിൽ പിടിച്ച് താഴെ വീഴാതെ ഉയർത്താൻ അമ്മ കുട്ടിയെ പഠിപ്പിച്ചു. ഈ കാര്യം പറഞ്ഞതിന് ശേഷം ശാസ്ത്രജ്ഞൻ തുടർന്നു, എൻ്റെ അമ്മ അത്രയും പാൽ കളഞ്ഞതിന് എന്നെ വഴക്ക് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തെറ്റ് ആർക്കും വരാമെന്നും അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുകയാണ് വേണ്ടതെന്നും പഠിപ്പിച്ചു തരികയും ചെയ്തു. ആ പാഠം ഇന്നും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. യെസ് ഫ്രണ്ട്സ്, എത്ര സാമർഥ്യമുള്ളയാളാണെങ്കിലും 10 തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 അബദ്ധങ്ങളായി എന്ന് വരാം. സോ ഒരിക്കലും തെറ്റുകൾ വരുത്താത്ത ആളാണ് ഞാൻ എന്ന് ഭാവിക്കാതിരിക്കുക. തെറ്റിപ്പോയാലോ എന്ന് ഭയന്ന് വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യാതിരിക്കുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധ പാട്ടിലേക്കാക്കാം. മ്യൂസിക് ബ്രേക്ക് വരുന്നു. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. ദിസ് ഇസ് Rainbow FM 107.5. Musically yours.

0: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെഡ് കോഫി.
1: വെല്ലുവിളികളെ സധൈര്യം നേരിടുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. അവയിൽ നിന്നും ഒതുങ്ങി മാറുമ്പോഴോ പരാജയം സംഭവിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ജയിക്കണോ അതോ തോൽക്കണോ? എന്ത് ചോദ്യമല്ലേ, ജയിക്കുക തന്നെ വേണം. റൈറ്റ്, ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ് എന്താ പറയുന്നതെന്ന് കേട്ടോളൂ. കാണാൻ നല്ല കൗതുകമുള്ള, നല്ല ഭംഗിയുള്ള കൂട്ടരാണ്. ആരാ? പെൻഗ്വിൻസ് അല്ലേ? എംപറർ പെൻഗ്വിൻ, കിങ് പെൻഗ്വിൻ, ആഫ്രിക്കൻ പെൻഗ്വിൻ എന്നിങ്ങനെ 17 തരത്തിലുള്ള പെൻഗ്വിൻസ് ഉണ്ട്. അക്കൂട്ടത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ഫെയറി പെൻഗ്വിൻസ് അല്ലെങ്കിൽ ലിറ്റിൽ പെൻഗ്വിൻസ് എന്നു പേരുള്ളവർ. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലുള്ള ഫിലിപ്പ് ഐലൻഡിൽ നമുക്ക് കാണാൻ കഴിയും ആയിരക്കണക്കിന് ബറോസ്, മടകൾ അല്ലെങ്കിൽ പൊത്തുകൾ. ആരുടെയാ? ഈ ഫെയറി പെൻഗ്വിൻസിൻ്റെ. ആകെ കൂടെ 30 സെൻറ്റിമീറ്റർ മാത്രമേ ഉയരമുള്ളൂ ഈ കുട്ടി പെൻഗ്വിന്. എല്ലാ ദിവസവും രാവിലെ ഉണ്ടല്ലോ, മുതിർന്ന ഫെയറി പെൻഗ്വിൻസ് അവരുടെ മാളത്തിൽ നിന്നും ഇറങ്ങി കടലിലേക്ക് പോകും മീൻ പിടിക്കാനായിട്ട്. വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കലാണ് പ്രധാന ഉദ്ദേശം. കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് തിരിച്ച് മാളത്തിലേക്ക് ഈ ഫെയറി പെൻഗ്വിൻസ് വരുന്നത് ശരിക്കും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. തിരമാലകളിലൂടെ സർഫ് ചെയ്ത് മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇവർ ആ തീരത്ത് ഒരുമിച്ച് കൂടെ. അവരുടെ മാളങ്ങൾ അവിടെ നിന്നും ഏകദേശം ഒരു 100 മീറ്ററോളം അകലെയാണ്. അതായത് അവരിപ്പോൾ നിൽക്കുന്ന കടൽ തീരത്തിനും താമസിക്കുന്ന മാളത്തിനുമിടയിൽ ബീച്ചാണ്, മണൽപ്പരപ്പ്. പെട്ടെന്ന് കാണാം ഒരു കൂട്ടം പെൻഗ്വിൻസ് സ്പീഡിൽ നടക്കാൻ തുടങ്ങും, അവരുടെ കുഞ്ഞിക്കാല് വെച്ച് മാക്സിമം സ്പീഡിൽ. 10-20 മീറ്റർ നീങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, വേഗം തിരിഞ്ഞ് പിന്നെയും കടലിനടുത്തേക്ക് കുണുങ്ങി കുണുങ്ങി ഓടും. അവിടെ ചെന്ന് കുറച്ചു നേരം അങ്ങും ഇങ്ങുമൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും മുന്നോട്ട് പോകും പഴയതുപോലെ. ആ പ്രാവശ്യം കൂടുതൽ ദൂരം മുന്നോട്ട് പോകും കേട്ടോ, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ദൂരം കൂട്ടിക്കൂട്ടി 3-4 പ്രാവശ്യത്തെ പ്രകടനം കഴിഞ്ഞാണ് അവർ വീട്ടിലെത്തുന്നത്. അപ്പോഴേക്കും അടുത്ത സംഘം പെൻഗ്വിൻസ് തുടങ്ങി കാണും ഈ രസകരമായ ആചാരം. അങ്ങനെ തുടർന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ ഫെയറി പെൻഗ്വിൻസും മാളങ്ങളിലെത്തും കുട്ടികൾക്കുള്ള ആഹാരവുമായിട്ട്. ഇതെന്താണ് സംഭവം? എന്താണ് ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് റിട്ടേൺ ആചാരത്തിൻ്റെ അർത്ഥം? ഉത്തരം സിമ്പിൾ. കടലിൽ, തിരമാലകളിൽ ഈ ഫെയറി പെൻഗ്വിൻസ് പുലികളാണ്. വളരെ വേഗം നീന്താനും ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്യാനും ഒക്കെ നല്ല മിടുക്കുണ്ട്. അവിടെ അവർ സേഫാണ്. കഴുകൻ്റെയും പരുന്തിൻ്റെയും നീർനായകളുടെയും ഒക്കെ ആക്രമണത്തിൽ നിന്ന് സേഫാണ്. ഭൂമിക്കടിയിലുള്ള അവരുടെ മാളത്തിലെത്തിയാലും അവർ സുരക്ഷിതരാണ്. പക്ഷേ അതിനിടയിലുള്ള ഓപ്പൺ സ്പേസ്, ബീച്ച്, അത് പ്രശ്നമാണ്. ഈ പറഞ്ഞ ശത്രുക്കളുണ്ടല്ലോ, കഴുകനും പരുന്തും നീർനായകളുമൊക്കെ, ഇവരാരെങ്കിലുമൊക്കെ ആ ഏരിയയിൽ വെച്ച്, ആ ബീച്ചിൻ്റെ ഏരിയയിൽ വെച്ച് ആക്രമിക്കാൻ വന്നാൽ ചെറിയ കാലുകൾ വെച്ച് ഇതുങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് പ്രകൃതി തന്നെ അവർക്ക് നൽകിയിരിക്കുന്ന ഒരു തന്ത്രമാണ് ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് റിട്ടേൺ ടെക്നിക്ക്. കടൽ തീരത്ത് നിന്നും ശ്രദ്ധിച്ച് ഒരു സംഘമായി ബീച്ച് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു നിഴല് പോലും കാണുകയോ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു എന്ന് തോന്നുകയോ ചെയ്യുമ്പോഴാണ് എല്ലാവരും കൂടി തിരിച്ച് സേഫായ കടൽ തീരത്തേക്ക് ഓടുന്നത്. പക്ഷേ എത്രയൊക്കെ ടെൻഷൻ എടുത്തിട്ടാണെങ്കിലും അവർ പല ഘട്ടങ്ങളിലായി ശ്രമിച്ച് തിരികെ മാളങ്ങളിലെത്തും. ഈ പ്രക്രിയ ആ ഒരു ദിവസം കൊണ്ട് തീരുന്നതും അല്ലല്ലോ, എന്നും ആവർത്തിക്കും. ബഡീസ്, ഒന്ന് ആലോചിക്കുകയാണെങ്കിലേ, നമ്മുടെ പല സിറ്റുവേഷൻസും ഈ ഫെയറി പെൻഗ്വിൻ്റേതുപോലെയല്ലേ? കടൽ തീരത്ത് വളരെ കംഫർട്ടബിളായി നിൽക്കുന്ന പെൻഗ്വിൻസിൻ്റെ മുന്നിലുള്ള പേടികൾ, അതായത് പരുന്ത്, കഴുകൻ, നീർനായ തുടങ്ങിയവ, അതുപോലെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞ അവസ്ഥകളും. അത് തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ എത്തേണ്ടിടത്ത് എത്തൂ എന്ന് നമുക്കറിയാം. പക്ഷേ അത് ആ യാത്ര കുറച്ച് വിഷമം പിടിച്ചത് തന്നെയാണ്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും ഇറങ്ങി ഇവയെ നേരിടുമ്പോൾ നമ്മൾ നോ മാൻസ് ലാൻഡിലാണ്.

0: അനിശ്ചിതത്വത്തിലാണ്. എന്നാലോ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഇതിലൂടെ കടന്നുപോയേ മതിയാവൂ, പെൻഗ്വിൻസ് മാളത്തിലെത്തുന്നത് പോലെ. സോ ആ കുഞ്ഞു ജീവികളിൽ നിന്ന് വരെ നല്ല പാഠം ഉൾക്കൊള്ളാൻ കിട്ടുന്നുണ്ട് നമുക്ക്. ഉൾക്കൊള്ളണം എന്ന് മാത്രം. അതെ, പെറ്റ് കോഫി നിർത്താം, അതിനുള്ള സമയമായി. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. ഹാപ്പി ഡേ. സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് ബൈ പറയുന്നത്. വീണ്ടും നാളെ പെറ്റ് കോഫിയിൽ മീറ്റ് ചെയ്യാനായിട്ട്. ബൈ ഫോർ നൗ.
1: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 101.9.

അതിരുകളില്ലാത്ത ആകാശം പോലെ, അണമുറിയാത്ത ധാര പോലെ, സംഗീതത്തിന്റെ തേൻമഴ പൊഴിച്ചുകൊണ്ട് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ പ്രോഗ്രാം ഹൈലൈറ്റ്സിനു ശേഷം കേൾക്കാം നിത്യഹരിത സുന്ദര ഗാനങ്ങളുടെ സുവർണ ലോകം. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്. റെയിൻബോയുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ഷാജു മടത്തുമ്പടി തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രോതാക്കളുടെ യാത്രാവിശേഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സവാരി ടൈം 8:30. രാവിലെ 10 മണിക്ക് പാട്സ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വാട്സപ്പ് മുഖേന ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്ന ഓൺ ഡിമാൻഡ് പ്രോഗ്രാം. രാവിലെ 11 മണിക്ക് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ മിമിക്രി ആർട്ടിസ്റ്റും സ്റ്റേജ് ആർട്ടിസ്റ്റുമായ കെ എസ് പ്രസാദ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി കേൾക്കാം ഇന്ന് രാവിലെ 11 മണിക്ക് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ. ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക ഫോണിൻ തത്സമയ പരിപാടി യുവർ ചോയ്സ്. 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ. 3 മണി മുതൽ 5 മണി വരെ വിവിധ ഭാരതി റിലേ പരിപാടികൾ കേൾക്കാം. വിനോദവും വിജ്ഞാനവും ഇടകലർത്തിയുള്ള പ്രത്യേക പരിപാടി ഓൺ ദ ഗോ ഡ്രൈവ് ടൈം.

മ്യൂസിക് എത്തുന്ന നേരം വൈകിട്ട് 5 മണി. രാത്രി 8 മണിക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി ഗീത് ബഹാർ. രാത്രി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി എന്നും എന്നെന്നും ശ്രോതാക്കൾക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി 107.5. ടൈം ചെക്ക് റേഡിയോ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 50 സെക്കൻഡ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഹൃദയത്തിന്റെ താളം പോലെ തന്നെ ജീവിതവും മനോഹരമായി മുന്നോട്ടു പോകാൻ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. ഇന്ന് മെയ് 17 ലോകമെമ്പാടും വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയി ആചരിക്കുന്ന ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. നിശബ്ദമായി എത്തി ആരോഗ്യത്തെ ബാധിക്കുന്ന ഹൈ ബി പി എന്ന അവസ്ഥയെക്കുറിച്ച് കൂടുതൽ ജാഗ്രത നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണവും നല്ല ജീവിതശൈലിയും മനസ്സിലെ സമാധാനവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാകട്ടെ എന്ന ആശംസകളോടെ റെയിൻബോ എഫ് എം കൊച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക്. ഭൂമിയുടെ ഉള്ളിൽ നിശബ്ദമായി കിടന്നിരുന്ന ഒരു വസ്തു മനുഷ്യരെ മോഹിപ്പിച്ചു തുടങ്ങിയിട്ട് എത്രയോ കാലമായി അല്ലേ. സാമ്രാജ്യങ്ങൾ പോലും അതിന്റെ പേരിൽ കലഹിച്ചു. എന്തിനേറെ പറയുന്നു, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പോലും ഇതിനെ ചൊല്ലിയുള്ള കലഹങ്ങൾ കുറവല്ല. കണ്ണുകളിൽ തീ കൊളുത്തുന്ന തിളക്കമായി, ഹൃദയത്തിൽ തീ കൊളുത്തുന്ന തിളക്കമായി, ഹൃദയത്തിൽ മോഹം വിതയ്ക്കുന്ന മായാജാലമായി അതിവിടെ ഈ ഭൂമിയിൽ ആധിപത്യം തുടരുന്നു. കയ്യിൽ കിട്ടിയാൽ കൂടുതൽ വേണമെന്ന ആഗ്രഹം, അത് കിട്ടാൻ വേണ്ടി ജീവൻ പണയം വെക്കാനും അല്ലെങ്കിൽ എന്താ പറയുക, തട്ടിപ്പറിക്കാനുമൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട്. അതെ, അതാണ് സ്വർണം. ഇന്ന് ഈ വാക്കിൽ തുടങ്ങുന്ന കുറച്ച് ഗാനങ്ങൾ കേട്ടാലോ. ഈ ഗാനങ്ങൾ നമുക്കായി എഴുതി അയച്ചു നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ഷാജു മടത്തുംപടിയാണ്. പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജലീൽ.

ശകുന്തള എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. സമയം 7:08:14. പ്രിയ ശ്രോതാക്കളെ, ഇനി നിങ്ങൾക്കൊരു കുഞ്ഞു അവസരം നൽകുകയാണ്. അത് വേറൊന്നുമല്ല, ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം ഏതാണെന്ന് കണ്ടെത്താനുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് പോകുകയാണ്. 1970s മധ്യവർഷങ്ങളിൽ ഒന്നിലാണ് ഈ ഗാനം പുറത്തിറങ്ങിയത്. ഒരു സ്ത്രീ ശബ്ദമാണ് പാടിയിരിക്കുന്നത്. ഇനി അടുത്ത സൂചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഴയകാലത്തെ ചിലരുടെ കൈമാറ്റ വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ഒന്നാണ് ഈ ഗാനം അടങ്ങിയ ചിത്രത്തിൻ്റെ പേര്. എപ്പോഴും സന്തോഷമുള്ളത് എന്ന അർത്ഥമാണ് ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ്റെ പേര്. ഇതാണ് മറ്റൊരു സൂചന. ഇനി ഗാനരചയിതാവിൻ്റെ പേര് ഞാൻ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല, അത് കുറച്ച് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. എന്തായാലും ഭൂരിപക്ഷം, ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഭൂരിപക്ഷം മനുഷ്യർക്കും വളരെ താല്പര്യമുള്ള ഒരു വാക്കിലാണ് ഈ ഗാനം ആരംഭിക്കുന്നത്. ഇതൊക്കെയാണ് സൂചന. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, 1970s മധ്യവർഷങ്ങളിൽ ഒന്നിൽ പുറത്തിറങ്ങിയതാണ് ഈ ഗാനം. ഒരു സ്ത്രീ ശബ്ദമാണ് പാടിയിരിക്കുന്നത്. പഴയകാലത്തെ ചിലരുടെ കൈമാറ്റ വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ഒന്നാണ് ഈ ഗാനം അടങ്ങിയ ചിത്രത്തിൻ്റെ പേര്. എപ്പോഴും സന്തോഷമുള്ളത് എന്ന അർത്ഥമാണ് ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ്റെ പേര്. ഭൂരിപക്ഷ മനുഷ്യർക്കും വളരെ താല്പര്യമുള്ള ഒരു വാക്കിലാണ് ഈ ഗാനം ആരംഭിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങളുടെ ഉത്തരങ്ങൾ വേഗം തന്നെ ഇങ്ങോട്ട് അയച്ചോളൂ. അപ്പം എന്തായാലും ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞോ? എന്താ അല്ലേ? അപ്പം എന്തായാലും ഉത്തരമൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ആ ഒരു മറുപടിക്ക് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ശ്രീകുമാരൻ തമ്പിയും MS വിശ്വനാഥനും ചേർന്നൊരുക്കിയ ഈ ഗാനം പി ജയചന്ദ്രൻ പാടുന്നു. ചിത്രം ദിവ്യദർശനം.

പ്രിയപ്പെട്ടവളുടെ വരവ് കാത്തിരിക്കുന്ന കാമുകന്റെ ചിന്തകൾ കുറച്ചു പേർ ചേർന്ന് അവതരിപ്പിച്ചാൽ അതും ഒരു ഗസൽ മൂഡിൽ. അതാണ് ഇനി വരാൻ പോകുന്ന ഗാനം. സ്വർണമീനിന്റെ ചലനങ്ങൾ പോലെയാണ് അവളുടെ കണ്ണുകളിലെ തിളക്കം. ആ തിളക്കം അവന് രോമാഞ്ചമായി. ബിജു തിരുമലയും കെ ജെ ജോയും ചേർന്നൊരുക്കിയ ഈ ഗാനം യേശുദാസ്, പി സുശീല, എസ് പി ബാലസുബ്രഹ്മണ്യം, വാണി ജയറാം എന്നിവർ ചേർന്ന് പാടുന്നു. ചിത്രം സർപ്പം.

7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 15 സെക്കൻഡുമായിരിക്കുകയാണ്. ഷാജുവും അടുത്തുംപടി തെരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളുമായി സ്വാഗതം കുശിയുടെ യാത്ര തുടരുന്നു. പ്രിയരോടൊപ്പം കൂടെ ജലീൽ. യക്ഷി എന്ന ചിത്രത്തിലെ ഒരു യുഗ്മഗാനമാണ് അടുത്തതായി എത്തുന്നത്. യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഈ ഗാനമൊരുക്കിയത് വയലാറും ജി ദേവരാജനും ചേർന്നാണ്. സ്വപ്നങ്ങൾ എന്നും പ്രണയികൾക്ക് വിരുന്നൊരുക്കുവാൻ കടന്നു വരാറുണ്ട്. സ്വർണം കൊണ്ടുള്ള ചാമരം വീശുന്ന സുഖമാണ് ഈ ഗാനത്തിലെ കാമുക ശബ്ദം കൊതിക്കുന്നത്. ഈ പർണശാലയിലെ മൃദുവായ കിടക്കയിൽ, അത് വെറും കിടക്കയല്ല, അരയന്യങ്ങളുടെ തൂവൽ പോലെ മൃദുവായ കിടക്കയിൽ പ്രണയലോലനായി കാത്തിരിക്കുകയാണ് അവൻ.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 32 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇനി സ്വാഗതം. കൊച്ചിയിൽ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ തുടർന്ന് കേൾക്കാം. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്, നിത്യഹരിത സുന്ദര ഗാനങ്ങളുടെ സുവർണ ലോകം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ.

0: കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
1: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്നിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യാവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകളിൽ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായം ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിലെ പ്രതികളായ PV കുൽക്കർണിയെയും മനീഷ വാഗ്മറയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചു. നീറ്റ് UG പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ PV കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും CBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി

0: ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 പേരെ ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10 ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെന്റർ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി. ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആന്റ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫൈ നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9 മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനുമനുസൃതമായി 3 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 25% നിന്ന് 7% കുറയ്ക്കാൻ തീരുമാനമെടുത്ത് ഡൽഹി സർക്കാർ. ടൂറിസം, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 58 സെക്കൻഡും. പ്രിയരെ, നമുക്ക് മറ്റൊരു ഗാനത്തിലേക്ക് കൂടി പോകേണ്ട സമയമായിരിക്കുകയാണ്. വയലാർ രാമവർമ്മ എഴുതി, ആർ കെ ശേഖർ സംഗീതം നൽകിയ ഒരു ഗാനം നമുക്കിനി കേൾക്കാം. ചിത്രം ആയിഷ. ആയിഷ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. കൂട്ടുകാരികളുടെ ഒപ്പനപ്പാട്ടിന്റെ ഇടയിൽ ഹൃദയം നിറയെ മധുര സ്വപ്നങ്ങളുമായി അവൾ കാത്തിരുന്നു. നിക്കാഹിന്റെ സമയം അടുത്തു വരുമ്പോൾ ദുആ ചെയ്യാൻ ഉയർത്തിയ കൈകൾ ചെറുതായൊന്ന് വിറച്ചെങ്കിലും മൗനമായി അവൾ അള്ളാഹുവിനോട് ചോദിച്ചു. സമ്പത്തോ ആഭരണമോ ആയിരുന്നില്ല, മണവാളന് എന്നെ മനസ്സിലാക്കുന്ന ഒരു മനസ്സ് മാത്രം മതി എന്നാണ്. അപ്പോഴും കൂട്ടുകാരികൾ പാടുന്നു, സ്വർണവർണ്ണ തട്ടമിട്ട സുന്ദരി പെണ്ണെ, നിന്റെ കള്ളനാണം ഞങ്ങൾ അറിഞ്ഞു പൊന്നെ, നിന്റെ മദനപ്പൂങ്കാവനത്തിലേക്ക് ഇതാ മണവാളൻ വരുന്നു. മെഹന്തിയുടെ നിറം പുരണ്ട കൈകൾ കൊണ്ട് നാണത്തോടെ അവൾ മുഖം പൊത്തിയിരുന്നു.

അരക്ഷതാബോധം മാറ്റാൻ ശ്രമിക്കുന്ന ഭാര്യ. സ്വർണത്തിന് സുഗന്ധം വേണ്ട, രാജഹംസങ്ങൾക്ക് പഞ്ചവർണവും ആവശ്യമില്ല. അതിനാൽ എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ കൂടെയുള്ളപ്പോൾ നിന്റെ ദുഃഖങ്ങൾക്ക് കഥയില്ല. ഉടൽ പാതിയായും ഉയിർ പാതിയായും എന്നും നിന്നോടൊപ്പമുണ്ട് ഞാൻ. എപ്പോഴും ഇതുപോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാര്യയെയാണ് പുരുഷന്മാർ കൂടുതലും ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ?

നിറകുടം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടുന്ന ഗാനമാണ് അടുത്തത്. ബിജു തിരുമലയുടെ വരികൾക്ക് ജയാ വിജന്മാർ സംഗീതം നൽകിയിരിക്കുന്നു. അല്പസ്വല്പം വികലാംഗനായ ഭർത്താവ്, പാവപ്പെട്ടവനായ അവന്റെ അപകർ

0: ആണ് നമുക്ക് ഇന്ന് പാട്ടുകളെല്ലാം എഴുതി അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. ഷാജു മടത്തുംപടി എന്ന പ്രിയപ്പെട്ട റെയിൻബോയുടെ ശ്രോതാവായിരുന്നു. അദ്ദേഹത്തിന്റെ കത്തിലേക്ക് ഞാൻ പോവുകയാണ്. സ്വാഗതം കൊച്ചിക്ക്. ഞാൻ ഷാജു മടത്തുംപടി. നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്വാഗതം കൊച്ചിയിലേക്ക് ഏകദേശം 18 പാട്ടുകൾ ഞാൻ തിരഞ്ഞെടുത്തയക്കുന്നു. ഓരോ പാട്ടിനിടയിലും സ്വർണം എന്ന് പദം വരുന്ന പാട്ടുകളാണ് ഞാൻ തിരഞ്ഞെടുത്തയക്കുന്നത്. ഇതിലെ ചില ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലൂടെ അധികം വരാത്ത ഗാനങ്ങൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. സ്വർണത്തിന് പൊതുവെ വില കൂടുതലാണെങ്കിലും ഞാൻ അയക്കുന്ന പാട്ടുകളിൽ സ്വർണത്തിൻ്റെ അംശം വരുന്നുണ്ട്. ഞാൻ അയക്കുന്ന ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുമെന്ന വിശ്വാസത്തോടെ പാട്ടുകൾ ചൂടെ ചേർക്കുന്നു എന്ന് സ്നേഹത്തോടെ, ഷാജു മടത്തുംപടി. എന്നാലും പ്രിയപ്പെട്ട ശ്രോതാവ് ഇതാ നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് നേരിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ
0: നമസ്കാരം.
1: നമസ്കാരം ജലീൽ ബ്രോ.
0: ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഒരു സന്തോഷത്തിന്റെ ദിവസമാണല്ലേ?
1: അതെ അതെ, നല്ല സന്തോഷത്തിന്റെ
0: ദിവസം. സ്വർണത്തിന് ഇങ്ങനെ വില കയറിയെങ്കിലും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം.
1: അതെ, വില കൂടിയാലും പാട്ടുകൾക്ക്.
0: ഓക്കെ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മടത്തുംപടിയിലെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: മടത്തുംപടിയിൽ നല്ല വിശേഷങ്ങൾ, മഴയുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. പകല് നല്ല ചൂടും രാത്രി മഴ കിട്ടി രണ്ടു ദിവസം.
0: ഓക്കെ. അതായത് ഈ മടത്തുംപടി എന്ന് പറഞ്ഞാലേ നമ്മുടെ ഈ പല സ്ഥലങ്ങളിലും ഈ പേരിൽ സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് എവിടെയാണെന്ന് അറിയാനായിട്ട് പലർക്കും ആഗ്രഹം ഉണ്ടാവും. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ
1: തൃശ്ശൂർ ജില്ലയിലെ തെക്കേറ്റം.
0: തൃശ്ശൂർ ജില്ലയിലെ തെക്കേറ്റം, മാള.
1: മാള, മാള ആണ് ഞങ്ങളുടെ. അതായത് കൊടുങ്ങല്ലൂരടുത്തു, മാള കൊടുങ്ങല്ലൂർക്ക് ഇവിടുന്ന് ഒരു 9
0: ഉണ്ടാവും,
1: മാളയ്ക്ക് ഒരു 5 km.
0: തൃശ്ശൂരും എറണാകുളം ജില്ലയുടെ ഒക്കെ ഒരു അതിർത്തി പ്രദേശം.
1: എന്റെ വീടിന്റെ രണ്ട് പറമ്പ് കഴിഞ്ഞ് തെക്ക് വശം കഴിഞ്ഞ എറണാകുളം ജില്ലയായി.
0: അപ്പൊ രണ്ട് രണ്ട് ജില്ലകളിലേക്ക് മാറി മാറി എപ്പോഴും പോകാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലുള്ള ആളാണ് അല്ലേ?
1: അതെ, ഒരു സ്ഥലത്ത് ബന്ധമാണെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കാൻ പറ്റും ജില്ലയിൽ.
0: ഓക്കെ, എന്താ ചെയ്യണതെന്ന് ചേട്ടാ?
1: എനിക്ക് ഇലക്ട്രോണിക്സിന്റെ ടിവി റേഡിയോ സർവീസിംഗ് കടയൊക്കെ ആയിരുന്നു.
0: കടയൊക്കെ ആയിരുന്നു
1: പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, എറണാകുളം ജില്ലയിൽ.
0: ഓക്കെ, ഇപ്പൊ കടയുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ ഇന്നില്ല.
0: ഓക്കെ, എന്നാലും ആരെങ്കിലൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പയറൊക്കെ ചെയ്യാനൊക്കെ പോവോ?
1: ഇല്ല, ഇപ്പൊ ചെയ്യാറില്ല, ഇപ്പൊ തീരെ.
0: എന്തായാലും പിന്നെ ഇപ്പൊ ബോറിംഗ് ആയോ?
1: അതല്ല,
0: പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരിക്കും.
1: 10-40
0: അപ്പൊ ഇപ്പൊ വിശ്രമ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: വീട്ടില് കുറച്ച് എന്തെങ്കിലും പണി ഉണ്ടാവില്ലേ, ചെറിയ കൃഷി, കുറച്ച് സ്ഥലമുണ്ട് അവിടെ, ഉള്ളതൊക്കെ ചെയ്യും.
0: അടിപൊളി. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ഈ പാട്ടുകളൊക്കെ എഴുതി അയച്ചു നൽകിയതില്.
1: താങ്ക് യു. എന്റെ പാട്ടുകൾ തെരഞ്ഞെടുത്ത റെയിൻബോയ്ക്കും
0: പാട്ടുകളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അധികം പോകാത്ത പാട്ടുകളൊക്കെയാണ് സെലക്ട് ചെയ്ത് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഞാൻ പറയണം. ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ കത്തുകൾ അയക്കുമ്പോൾ നമുക്ക് ആകാശവാണിക്ക് ഒരുപാട് വലിയ ശേഖരമുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളാണ് കൂടുതൽ ആളുകളും ഇങ്ങനെ അയക്കുന്നത്. അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ട് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ തീമുകളോ, അത് തീമുകളാവണമെന്നില്ല, കേൾക്കാത്ത പാട്ടുകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് ആവശ്യപ്പെടുമ്പോൾ നമുക്കാണെങ്കിൽ അത് കേൾപ്പിക്കുമ്പോൾ ഒരു സന്തോഷം കൂടും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ആ പാട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്നോളൂ
1: കേട്ടോ.
0: ഓക്കെ, ബൈ. 7 കഴിഞ്ഞ് 48 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്.

സ്വർഗപുത്രി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾക്ക് ജി ദേവരാജൻ സംഗീത സംവിധാനം നിർവഹിച്ച് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ 53 മിനിറ്റും 14 സെക്കൻഡും. ഡോക്ടർ പവിത്രന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ചിത്രം വിലക്കപ്പെട്ട ബന്ധങ്ങൾ. ഇതൊരു വിരഹ ഗാനമാണ്. നിലാവ് കോരിച്ചൊരിയുന്ന വസന്തകാല രാത്രിയിൽ കാമുകി അവനെയും കാത്തിരിക്കുകയാണ്. പൂക്കളുടെ മണം ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആ പൂങ്കാവനത്തിൽ വിരഹിണിയായി നിന്ന് അവൾ പാടുകയാണ്. സ്വർണ്ണ മുകിലുകൾ പോലും സ്വപ്നം കാണുന്ന ഈ പൗർണമി രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവനെ നീ വരില്ലേ? ഓർമ്മകളുടെ തിരമാലകളിലൂടെ വള്ളവുമായി വേഗം വായോ വായോ.

പ്രിയരെ, കുറേ പേരിങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. ചോദ്യം ഒരിക്കൽ കൂടി ഒന്ന് ചോദിക്കും അല്ലെ, ഒന്ന് കൂടി പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേൾക്കാത്തവർക്കാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം പറയുകയാണ്. ഇന്നത്തെ സ്വാതംകുച്ചിയിൽ അവസാന ഗാനം കണ്ടെത്താനായിട്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. 1970s മധ്യവർഷങ്ങളിൽ ഒന്നിൽ പുറത്തിറങ്ങിയ ഈ ഗാനം ഒരു സ്ത്രീ ശബ്ദമാണ് പാടിയിരിക്കുന്നത്. പഴയകാലത്തെ ചിലരുടെ കൈമാറ്റ വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ഒന്നാണ് ഈ ഗാനമടങ്ങിയ ചിത്രത്തിൻ്റെ പേര്. എപ്പോഴും സന്തോഷമുള്ളത് എന്ന അർത്ഥമാണ് ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ്റെ പേര്. ഇനി ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഭൂരിപക്ഷം മനുഷ്യർക്കും വളരെ താല്പര്യമുള്ള ഒരു വാക്കിലാണ് ഈ ഗാനം ആരംഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉത്തരങ്ങൾ പലർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറേ പേര് ഇതാ ആണോ ഉത്തരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്ക് പ്രോഗ്രാമിൻ്റെ അവസാനം കേൾക്കാം അതായിരിക്കുമോ ആ ഗാനമെന്ന്. 7 കഴിഞ്ഞ 58 മിനിറ്റും 14 സെക്കൻഡും ആയിരിക്കുമ്പോൾ കൂടെയുള്ളത് ജലീലാണ്. സ്വാഗതം കൊച്ചി ലിസ്ണേഴ്സ് ചോയ്സിൽ. ഇതാ വരുന്നു സ്വർണം മേഞ്ഞ ഒരു കൊട്ടാരം. എന്താ അല്ലേ ഗാനരചന? ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്. ചിത്രം കള്ളിയങ്കാട്ട് നീലി.

സമയം 8 മണി കഴിഞ്ഞ 2 മിനിറ്റും 14 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ നല്ലൊരു യുഗ്മഗാനം. പ്രേമഗാനത്തിന്റെ തിരതള്ളലിൽ നീന്തിരസിക്കുന്ന യുവമിഥുനം. പരസ്പരം കൊക്കുരുമിയും കൊഞ്ചിയും പരിഭവം പറഞ്ഞും ആ പൂഞ്ചോലത്തീരത്ത് അവർ യൗവനം ആഘോഷിച്ചു. പ്രിയപ്പെട്ട വിലപിടിപ്പുള്ള എന്ന അർത്ഥത്തിൽ സ്വർണ പൂഞ്ചോലിയുമായി. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. ഈ ഗാനം പാടിയത് യേശുദാസും എസ്

പി ലീല, പി മാധുരി, പി സുശീല എന്നിവർ ഒരുമിച്ച് പാടുന്ന ഒരു ഗാനമാണ് അടുത്തത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, ചിത്രം പാവങ്ങൾ പെണ്ണുങ്ങൾ. മൂല്യം കുറയാത്ത ഒരു വസ്തുവാണ് സ്വർണം എന്നറിയാമല്ലോ. പക്ഷേ സ്വർണത്തിനോട് ആസക്തി വെച്ചു പുലർത്തി അത് വാങ്ങിക്കൂട്ടുന്ന താല്പര്യം കുറയ്ക്കുന്നത് നല്ലതാണ്. ഈ ഗാനത്തിലും പറയുന്നുണ്ട്, മറ്റൊന്നല്ല സ്വർണ്ണ കനികളുടെ സുൽത്താനെ പൂവിട്ട് പൂജിക്കുന്നത് എല്ലാവരും ചേർന്നാണ്.

സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റിലേക്ക് ഇതാ നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ സ്വാതം കുച്ചിയിൽ അവസാന ഗാനം പ്ലേ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞ സമയത്ത് കുറച്ച് പേർക്ക് സിനിമ മാറിപ്പോയി, എന്നാലും വിഷമിക്കേണ്ട, ഇടയ്ക്കൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല. ബാക്കി ദിവസങ്ങളൊക്കെ കൃത്യമായി ഉത്തരം അയക്കുന്നവരുണ്ട്. ചിലർക്കാണെങ്കിൽ സംഗീത സംവിധായകനെ പിടികിട്ടി, പക്ഷേ ഗാനം ഏതാണെന്ന് മനസ്സിലായില്ല. ചിലർക്ക് പാട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇനി കൃത്യമായി ഉത്തരം പറയുകയാണെങ്കിൽ, ലവ് ലെറ്റർ എന്ന സിനിമയ്ക്ക് വേണ്ടി അമ്പിളി പാടിയ സ്വർണമാലകൾ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമായിരുന്നു ഞാൻ സൂചനകളോടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും കൃത്യമായി കുറേ പേര് ഉത്തരങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. സത്യൻ അന്തിക്കാട് എഴുതിയ വരികൾക്ക്

കെ ജെ ജോയാണ് ഈ ഒരു പാട്ടിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. പലപ്പോഴും ഞാൻ നൽകുന്ന സൂചന വളരെ എളുപ്പമായി പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിൻ്റെ അടുത്ത വട്ടം വരുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ സന്തോഷമുള്ളതെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കെ ജെ ജോയാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ഉത്തരം എഴുതി അയച്ചിട്ടുണ്ടായിരുന്നത് സനൽ മേച്ചേരി, രാജേഷ് ബാലൻ, ബിന്ദു ദിലീപ്, കൊടകര, അതുപോലെ തന്നെ അനിയൻ മംഗലശ്ശേരി, ശ്രീദേവി പ്രിൻസ്, ഉഷ വാസുദേവൻ, കുമാരി വിശ്വനാഥ്, ബീനാരാജ് ആയിക്കാട്, ഗംഗാധരൻ കെസി, സബീന സെബി, ജിഷ ജോൺസൺ, മാഗി ജോർജ്, അങ്ങനെ എല്ലാവരും അയച്ചു. ആരുടെയെങ്കിലൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമമൊന്നും തോന്നരുത്, പെട്ടെന്ന് ആ ഒരു ഓർഡറിലും കൂടെ എടുത്ത് വായിച്ചതാണ്. ഏതായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാതം കൊച്ചിയിൽ നമുക്ക് ഈ പാട്ടുകളെല്ലാം എഴുതി അയച്ച് നൽകിയിരിക്കുന്നത് സി വൈ മാത്യു എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ശ്രോതാവാണ്. നെടുമ്പാശ്ശേരി അത്താണിയിൽ നിന്നാണ് ഈ ഒരു കത്ത് നമുക്കായി എഴുതി അയച്ചിരിക്കുന്നത്. അപ്പോൾ സി വൈ മാത്യുവിൻ്റെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചി ലിസ്ണേഴ്സ് ചോയ്സിൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പാട്ടുകളെല്ലാം എഴുതി അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് ഷാജു മടത്തുംപടി എന്ന റെയിൻബോയുടെ പ്രിയപ്പെട്ട ശ്രോതാവ്. നമ്മളെ സ്ഥിരമായി പ്രോഗ്രാമിൽ വിളിക്കുകയും നമുക്ക് വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ചെയ്യുന്ന ഒരു ശ്രോതാവാണ്. ഒത്തിരി പേര് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത പാട്ട് അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് കൂടി സമ്മാനിക്കുകയാണ്. ആരുടെയൊക്കെ പേരിന് വിട്ടുപോകുന്നെന്ന് കരുതിയിട്ടായിരിക്കും ഒരുപക്ഷെ വിളിച്ച സമയത്ത് പറയാതെ പോയതെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ദാ ഇന്നത്തെ സ്വാതം കൊച്ചിയിൽ നിന്നും ഞാൻ ജില്ലയിലും തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: പരീക്ഷ എക് ഐസാ അവസർ ഹൈ ഔർ പരീക്ഷ കെ ലിയേ ഹെൽദി കമ്പിറ്റീഷൻ കി ഭാവന ഹമാരി തയ്യാരി കോ ഔർ ബെഹ്തരീൻ ബനാതി.
1: NCPCR ആയോജിത് കർ റഹാ ഹൈ പരീക്ഷ പർവ്, ജിസ്കെ ലൈവ് സെഷൻ കെ ദൌരാൻ ആപ് പരീക്ഷ സേ സംബന്ധിത് പ്രശ്ന എക്സ്പേർട്ട് സേ പൂഛ് സക്തെ ഹൈ, ജോ കി 23 അപ്രൈൽ സേ 23 മൈ തക് ചലേംഗെ. അധിക ജാൻകാരി കെ ലിയേ www.ncpcr.gov.in പർ ലോഗിൻ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: അൾട്ടിമേറ്റ് ഗോൾ എക്സാം കെ നമ്പർ നഹീ ഹോ സക്താ, അൾട്ടിമേറ്റ് ഗോൾ സമ്പൂർണ ജീവൻ കെ വികാസ് കാ ഹോനാ ചാഹിയേ.
1: NCPCR ആയോജിത് കർ റഹാ ഹൈ പരീക്ഷാ പർവ്, ജിസ്കെ ലൈവ് സെഷൻ കെ ദൌരാൻ ആപ് പരീക്ഷ സേ സംബന്ധിത് പ്രശ്ന എക്സ്പേർട്ട് സേ പൂഛ് സക്തെ ഹൈ, ജോ കി 23 അപ്രൈൽ സേ 23 മൈ തക് ചലേംഗെ. അധിക ജാൻകാരി കെ ലിയേ www.ncpcr.gov.in പർ ലോഗിൻ കരേ.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Sawari time.

ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും, നല്ലൊരു പാട്ട് കേട്ട് ഇതാണ് വിത്തിരിക്കുകയാണല്ലേ. വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ വർണ്ണങ്ങൾ വാരി വിതറിയ ഒരു പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വൈബ് ഉണ്ടാവാറുണ്ടല്ലേ, അതുപോലൊരു വൈബ് നൽകുന്ന ഒരു സൂപ്പർ സോങ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്.

അപ്പോൾ ഇന്ന് മെയ് 17 ഞായറാഴ്ച ദിവസവും നമ്മുടെ പ്രോഗ്രാംസ് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ യാത്രാവിശേഷങ്ങളും ഒപ്പം നല്ലൊരു പാട്ട് ലൈവായിട്ട് കേൾക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്കൊരു ഇഷ്ടമുള്ളൊരു പാട്ട് ലൈവായിട്ട് കേൾക്കാം. അപ്പം നിങ്ങൾ യാത്ര വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കോൾസിനൊക്കെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം തന്നെ വേഗം തന്നെ വിളിച്ചോളും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, പുറത്ത് ചെറുതായിട്ട് ചിലയിടങ്ങളിലൊക്കെ മഴയുണ്ട് എന്നൊരു അപ്ഡേറ്റ്സൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ജൂൺ 1st weekലൊക്കെയാണ് നമ്മൾ ആ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്തായിരിക്കും അല്ലെ മഴ അങ്ങോട്ട് രാവിലെ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം വരുന്നത്. എന്തായാലും എല്ലായിടത്തും ഇല്ല, എന്നാലും നമ്മുടെ കൊച്ചിയിലെ ചില സ്ഥലങ്ങളിലൊക്കെ രാവിലെ തന്നെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മഴക്കാലമാണ്, പ്രത്യേകിച്ചും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് സേഫ്റ്റി ഒക്കെ എടുത്തിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കണം. പ്രത്യേകിച്ചും നമുക്ക് പരിചിതമല്ലാത്ത വഴികളിൽ, എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ്, നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഈ നമ്മുടെ പാലാരിവട്ടത്ത് നിന്ന് നമ്മുടെ കാക്കനാടേക്ക് ഭാഗം വരുന്ന ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോയുടെ വർക്ക് എടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രമാണ് വാഹനങ്ങൾ പോകുന്നത്, പക്ഷേ ആ സൈഡിലൂടെ ഇങ്ങനെ ടൂ വീലറൊക്കെ പോകുന്ന സമയത്ത് ചില ഭാഗങ്ങൾ അവിടുത്തെ ഈ ഒരു കോൺക്രീറ്റ് സ്ലാബൊക്കെ ചില ഡയറക്ഷനിൽ വളരെ നമ്മൾ അതായത് സ്ട്രെയിറ്റ് ആയിട്ടല്ല അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ സൈഡ് കീപ്പ് ചെയ്തിപ്പോൾ ടൂ വീലറൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സുരക്ഷ, അത് നമ്മളെപ്പോഴും മനസ്സിൽ നമുക്ക് ഉണ്ടാവണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴാണ് ഇപ്പോൾ തീർച്ചയായും മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് കാണാനുള്ള ആ ഒരു വിഷം നമുക്ക് കുറച്ച് കുറവായിരിക്കും, പല കാഴ്ചകളും മങ്ങിയായിരിക്കും നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാലത്ത് ഇതുപോലുള്ള യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ കെയർ കൂടി എടുത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ ആരംഭിക്കുകയാണ് സവാരി ടൈം. പ്രിയരോടൊപ്പം കൂടെ ഇറ്റ്സ് മീ ആർ ജെയിൻ ജലീൽ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 8 മണി കഴിഞ്ഞ 47 മിനിറ്റും 7 സെക്കൻഡും ആയിരിക്കുന്നത്. സവാരി ടൈമാണ്, യാത്രാ വിശേഷങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? മന്മഥൻ ചേട്ടനെ. എവിടെ വിളിക്കണേ? അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ? റേഡിയോയുടെ വോളിയം കംപ്ലീറ്റ് കുറയ്ക്കൂ, എനിക്ക് അങ്ങോട്ട് എക്കോ ആയിട്ട് കേൾക്കുന്നതാണ്. നമുക്ക് എന്തായാലും ഫോണിലൂടെ സംസാരിക്കാലോ. ആ, കുറച്ചോ? ഓക്കെ. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് വിളിക്കണേ അല്ലേ. എങ്ങനെയുണ്ട് രാവിലെ ആ ഭാഗത്തൊക്കെ? മഴയുണ്ടോ ഇന്ന്?
1: മഴയുണ്ട്.
0: ഞാൻ ഇതിനകത്തിരിക്കുന്ന ആരും ഒന്നും കാണുന്നില്ല. മഴ എങ്ങനെയാ? നല്ല നിന്ന് പെയ്യണോ? അപ്പൊ എങ്ങോട്ടേക്ക് യാത്ര? എങ്ങോട്ടേക്ക ഇന്ന്? മഴ കാരണം യാത്ര ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചിരിക്കും. അപ്പൊ എന്തായാലും ഇനി കണ്ടിന്യൂ ചെയ്യണം. എറണാകുളത്ത് എന്താ പരിപാടി ഇന്ന് സ്പെഷ്യലായിട്ട്? ഓക്കേ. അപ്പോ പേര് മന്മഥൻ ചേട്ടനല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് വർക്ക്, എന്താണ് ചെയ്യണേ? ആഹാ, ഇപ്പൊ റിട്ടയർ ഒക്കെ ആയി, വിശ്രമ ജീവിതത്തിലാണ്. ആ ഒരു സന്തോഷത്തിൽ തന്നെയുണ്ട് ശരിക്കും. എന്താ പറയാ, വിശ്രമം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയായിരുന്നു വർക്ക്? എവിടെയായിരുന്നു?
1: ഞാൻ പഞ്ചായത്തിലായിരുന്നു.
0: ആ,
1: LDC
0: ആയിട്ടായിരുന്നു അല്ലേ. ഇപ്പൊ എത്ര വർഷമായി റിട്ടയർ ആയിട്ട്? 27 വർഷമായി റിട്ടയർ ആയിട്ട്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ചേട്ടാ, പണ്ട് കാലത്തേക്ക് ഇങ്ങനെ ഇടവൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഇടവപ്പാതി മഴ എന്നൊക്കെ പറയണ്ട, ആ ഒരു കാലത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ. ഓക്കെ, അതാണ് ചൊല്ല്. അപ്പൊ ഏറ്റവും കൂടുതൽ മഴ കർക്കിടക മാസത്തിലായിരുന്നു ആ പണ്ട് കാലത്തേക്ക്? എങ്ങനെയായിരുന്നു ആ സമയത്ത് ചേട്ടൻ സ്കൂളിൽ പഠിച്ച സമയത്തേക്ക്? വെള്ളപ്പൊക്കമാണ്, അത്രയ്ക്ക് മഴയായിരിക്കും.
1: എനിക്ക് ഓർമ്മ കാലത്തൊക്കെ ഭയങ്കര അമ്മേ ഇതൊന്നും ഇല്ല, ഡാമൊന്നും ഇല്ല. ഇപ്പൊ വെള്ളം പെയ്യുന്നത് മലവെള്ളമൊക്കെ ഇനി വരും, കടലിലേക്ക് വരുന്നല്ലേ, അങ്ങനെ വരും. പിന്നെ ഞാന് ആ കാലമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. ഇനി അന്നില്ല, അന്ന് പറഞ്ഞാല് ഒരുപാട് പട്ടിണിയും പാടും ഒക്കെ ഉള്ള കാലഘട്ടമല്ലേ.
0: അപ്പൊ ഈ വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, അപ്പൊ വീടിനുള്ളിൽ തന്നെ ആയിരിക്കില്ലേ എപ്പോഴും?
1: ഞങ്ങളൊക്കെ നീന്തി പോകും. അന്നത്തെ കാലം ഇന്നതുപോലെ സജ്ജീകരണം ഒന്നും ഇല്ലല്ലോ. ഞങ്ങളൊക്കെ ഒരുപാട്.
0: എല്ലാവർക്കും നീന്തൽ അറിയാമായിരുന്നോ ആ സമയത്ത്? വീട്ടിലുള്ളവർക്കൊക്കെ എല്ലാവർക്കും നീന്തലൊക്കെ അറിയാവുന്ന ആൾക്കാരായിരുന്നോ?
1: വെള്ളത്തിൽ നീന്തി പോകും, വെള്ളത്തിൽ.

0: എല്ലായിടവും നടുവായിരിക്കുന്നു.
1: ആ
0: അങ്ങനെ നടന്നു പോകും.
1: അപ്പൊ ആ സമയത്ത് അപ്പൊ സ്കൂളിലൊക്കെ പോകണോ? ഈ മഴ വെള്ളമൊക്കെ ഉള്ള സമയത്ത് എങ്ങനെ സ്കൂളിലൊക്കെ പോകണ്ട?
0: ആ സ്കൂളൊക്കെ കാണുന്നുണ്ട്.
1: ആ അപ്പൊ നനഞ്ഞ് സ്കൂളിൽ പോവും.
0: ആ ഞങ്ങളൊക്കെ നമ്മുടെ ഓല
1: ഓലയാണല്ലോ,
0: ഓലയിലാണെന്ന് പഠിക്കുന്നത്. ഓല എഴുത്തോല,
1: എഴുത്തോലയിലായിരുന്നു. എന്നാലും ഒത്തിരി സന്തോഷം ഇതൊക്കെ ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞല്ലേ. ഇപ്പൊ ജോലിയില് ഏത് വർഷമായിരുന്നു കേറിയത്? ഇപ്പൊ ക്ലർക്കായിട്ട് ജോലിക്ക് പ്രവേശിച്ചത്? ആ ഞാൻ ജനിച്ചിട്ടില്ല, അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ ഞാൻ ജനിച്ചത്. ആ അപ്പൊ അത്രക്ക് സീനിയർ ആയിട്ടുള്ള ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതെ അതെ, എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഇങ്ങനെ വിശേഷങ്ങൾ കേൾക്കാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ നല്ലൊരു പാട്ട് വെച്ചേരട്ടെ?
0: പാട്ട് ഞാനൊന്ന് പാടട്ടെ?
1: ആ പാട്ട് പാടിക്കോ, പെട്ടെന്ന് തീർക്കണേ.

ആ അടിപൊളി. മക്കൾക്കൊക്കെ ഇതുപോലെ പാട്ടൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ ഉറക്കാൻ വേണ്ടിട്ട്? ഉറക്കിയിട്ടുണ്ടോ പാട്ടൊക്കെ പാടി? ആ അപ്പൊ കൊച്ചുമക്കൾക്ക് ഈ പാട്ടൊക്കെ പാടി കൊടുക്കണം. വല്യ കുട്ടികളായില്ല ഇപ്പോ. എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പൊ മഴയൊക്കെ മാറിയിട്ട് യാത്ര തുടരാൻ കഴിയട്ടെ എന്ന് ഞാനും പറയാണ്. അപ്പൊ ഞാൻ എന്തായാലും നല്ലൊരു പാട്ട് വെച്ചു തരുന്നുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചല്ലോ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർജി ജലീൽ. 8 മണി കഴിഞ്ഞ 58 മിനിറ്റ് എന്താ 24 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് യാത്രാ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്? ബിൻസി, എവിടെ നിന്ന് വിളിക്കണേ? ആഹാ, ഇന്നെന്താണ് യാത്ര? എവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ഫാമിലി ആയിട്ടാണോ പോകുന്നേ? ആഹാ, ഓക്കെ. അപ്പൊ അതിന്റെ യാത്രയിലാണ്. ഓക്കെ, എന്താ ചെയ്യുന്ന വർക്ക്? എന്താണ്? ആഹാ, സീനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ എത്ര വർഷമായി? മുപ്പത്തിയൊന്ന് വർഷമായി. അപ്പൊ ആദ്യം കയറിയപ്പോ ഏത് പോസ്റ്റായിരുന്നു? ആഹാ, അത് കഴിഞ്ഞാൽ പ്രൊമോഷനായി അവസാനം ടോപ്പിലെത്തി. നിങ്ങൾക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആളുകളുടെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കുന്ന ഒരു സമയം എന്ന് പറയുക മഴക്കാലമാണ് അല്ലെ, പ്രത്യേകിച്ചും. അപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത സമയത്തെ ഇതെന്താണ് ഇവർ ഫോൺ എടുക്കുക, മനഃപൂർവ്വം ഫോൺ എടുത്ത് മാറ്റി വെക്കുകയാണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയൊന്നും അല്ല, എനിക്കറിയാം, പിന്നീട് അത് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. എടുക്കാൻ പറ്റുള്ളൂ, അതാണ് സംഭവം. അപ്പൊ അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പലപ്പോഴും പലരും പറയും അവർ മനഃപൂർവ്വം എടുക്കാത്ത എന്നുള്ളൊരു ഇതൊക്കെയാണ്. അപ്പൊ ഈ കറണ്ട് പോകുന്ന സമയത്താണ് ഈ കോൾസ് വരുന്നത്, അല്ലാത്ത സമയത്താണ് ഈ കോൾസ് ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല, മുമ്പത്തെ അപേക്ഷ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വിളിച്ച് ചോദിക്കും അത് കംപ്ലൈന്റ് ക്ലിയർ ആയോ, അതല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വരും. അപ്പൊ അങ്ങനെ കുറെ അപ്ഡേറ്റ്സ് ആയിട്ടുണ്ട് നിലവില്. ഓക്കെ, അതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ട കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നേ?

0: ഗീതം എന്ന ഫിലിമില് കൂട്ടാരം വെടിയലിൽ ആത്മാവിനെല്ലാം കൂട്ടായ നീ മാത്രം
1: ഓക്കെ
0: അയച്ചു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ആ ഒരു പാട്ട് കേൾപ്പിക്കാം. എന്തായാലും ഒത്തിരി സന്തോഷം, ഇൻഫർമേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞതിലും സന്തോഷം. അപ്പൊ ഇടയ്ക്ക് വീണ്ടും വിളിക്കാം.
0: ഓക്കെ
1: ഓക്കെ, പാട്ട് വരുന്നുണ്ടേ.
0: ഓക്കെ.

0: സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റും 45 സെക്കൻഡും ആയിരിക്കും. നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പറയാനായിട്ട് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ പ്രസന്ന.
0: പ്രസന്ന ചേച്ചി, പേര് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ചിരിയൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അച്ഛനമ്മയെ അറിഞ്ഞിട്ട പേരാണ്. ഓക്കെ, ഇപ്പൊ എന്താണ്, എങ്ങോട്ടേക്കാണ് യാത്ര ഇന്ന്?
1: ഞങ്ങൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ

0: കാണാൻ പോന്ന്.
1: ആഹാ, ഇപ്പൊ എവിടെ എത്തിയുണ്ട്?
0: ഞങ്ങള് ചേർത്തല കഴിഞ്ഞു.
1: ആഹാ, ഇതിനുമുമ്പ് പോയിട്ടുണ്ടോ?
0: പോയിട്ടുണ്ട്.
1: ഓക്കെ, അവിടെ പോയി കഴിഞ്ഞാൽ കൊറേ സംഭവങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇല്ലേ, സ്പെഷ്യൽ ആയിട്ട്.
0: അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്പലപ്പുഴ പാൽപായസം.
1: പാൽപായസം, പിന്നെ വേറെന്തൊക്കെയുള്ള?
0: വേറെ അവിടെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടെന്ന് പറയണുണ്ട്. ഞങ്ങള് പോയിട്ട് അതൊന്നും കിട്ടിയിട്ടില്ല. പാൽപായസം ഒക്കെ നടത്തി അതൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: ആ, ഇന്ന് എന്തായാലും ഒന്ന് അന്വേഷിച്ചോക്ക്, ഇന്ന് എന്തായാലും കിട്ടും ഉണ്ണിയപ്പം. അപ്പൊ കഴിക്കുന്ന സമയത്ത് എന്നേക്കൊന്ന് മനസ്സിൽ ഓർത്താ മതി. വേറെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടില് എന്റെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മകള് പ്രീത, മരുമകൻ ബൽരാജ്, രണ്ടു പേരെ കുട്ടികളുണ്ട്, അക്ഷയ്, ആര്യദേവ്. ഇത്രയും പേര് ഒന്നിച്ചാണ് ഞങ്ങൾ ഇപ്പോഴും യാത്ര ചെയ്യണത്.
1: ആഹാ, അപ്പൊ കാറിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതെ അതെ അതെ.
1: പേരെ കുട്ടികളൊക്കെ എങ്ങനെയാണ്? വലിയ കുട്ടികളാണോ ചെറുതാ?
0: ആ, മൂത്തത് പിന്നെ ഡിഗ്രി കഴിഞ്ഞു, എട്ടിലേക്ക് ജയിച്ചു.
1: അടിപൊളി. അപ്പൊ ഇതുപോലെയൊക്കെ യാത്ര എപ്പോഴും പോവാറുണ്ടോ?
0: മിക്കവാറും പോകാറുണ്ട്. ഞങ്ങൾക്ക് ഇച്ചിരി പ്രായമുള്ള കാരണം അങ്ങനെ യാത്രയൊക്കെ പോകാറില്ല. മക്കൾ എപ്പോഴും പോകും.
1: എന്തായാലും ഇടക്ക് അമ്മേനെ അച്ഛനൊക്കെ കൊണ്ടുപോകണ്ടല്ലോ, അതന്നെ ഒരു സന്തോഷമാണല്ലോ.
0: പോകുമ്പോഴൊക്കെ വിളിക്കും. ഞങ്ങക്ക് പ്രായത്തിന്റെ ഇത് കൊണ്ട് ഞങ്ങൾ ഇച്ചിരി മടിച്ചു കളയും, അതുകൊണ്ടാ.
1: അങ്ങനെയൊന്നും പോവാതിരിക്കരുത്, നമുക്ക് ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ, നമുക്ക് കാണാത്ത കാഴ്ചകൾ കാണാം. അപ്പൊ അവിടേക്ക് പോകുമ്പോ നമുക്ക് കുറച്ച് ചെറുപ്പമായിട്ട് മാറും.
0: അതെ, ശരിയാണ്.
1: ആ, നമ്മള്
0: മനസ്സിനൊക്കെ സന്തോഷം കിട്ടും.
1: ആ, അപ്പൊ ആ സന്തോഷം കിട്ടുമ്പോ നമ്മള് കുറച്ചുകൂടി ചെറുതാവും. ഇപ്പൊ ഞങ്ങളെ പോലെ കുഞ്ഞ് പിള്ളേരായിട്ട് മാറും.
0: ഞങ്ങളിടയൊക്കെ വിശേഷമൊക്കെ തിരക്കുണ്ട്. വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്?
1: എന്റെ
0: വീട്ടിൽ,
1: എന്റെ വീട്ടിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ ഞാനും വൈഫും എനിക്ക് മൂന്ന് കുട്ടികളാണ്. രണ്ട് കുട്ടികൾ ട്വിൻസാണ്, ഒരു ആൺകുട്ടി പെൺകുട്ടി, പിന്നെ മൂത്ത ആള് ആൺകുട്ടി. ആൾക്കിപ്പോ 10 വയസ്സായി, രണ്ടാമത്തെ രണ്ടു പേർക്കും 5 വയസ്സായി. അതാണ് എന്റെ ഫാമിലി.
0: ഫാമിലി അവരെയൊക്കെ അന്വേഷിച്ചതായിട്ട് പറയണം.
1: ഉറപ്പായിട്ട് അന്വേഷിച്ചു പറയും. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഇന്നൊന്ന് അന്വേഷിച്ചു അവിടെ ഉണ്ണിയപ്പം ഇന്ന് എന്തായാലും കിട്ടും. ശരി ശരി. അപ്പൊ എന്തായാലും കൂടെ ഉള്ള എല്ലാവരോടും പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ.
1: ആ പാട്ട് തന്നെ ഞാൻ ദാ വെച്ചു നിന്നിട്ടോ.
0: പിന്നെ റെയിൻബോയിലുള്ള എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ സന്തോഷം. എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കണം, അവിടെയും എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു.
0: ശരി,
1: പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒത്തിരി സന്തോഷം സംസാരിച്ചതിൽ.
0: സന്തോഷം എനിക്കുണ്ട്, സന്തോഷമൊക്കെ.
1: ഓക്കെ, ബൈ.

0: 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് എന്താ 14 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ യാത്രാ വിശേഷങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വിളിക്കാം 04842428101 എന്ന നമ്പറിലേക്കാണ് വിളിച്ചത്. അപ്പൊ ഇന്നലെ പ്രസന്ന ചേച്ചിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്കും ഭയങ്കര സന്തോഷമായിട്ടും, ചിലപ്പോൾ നമ്മൾ ഒരുപാട് വിഷമമുള്ളവരായിരിക്കും, ഒരുപാട് സങ്കടങ്ങളുള്ളവരൊക്കെ ആയിരിക്കും, പക്ഷെ ചില സമയത്ത് നമുക്കിങ്ങനെ പോസിറ്റീവ് വൈബായിട്ട് ചില ആളുകൾ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളും അറിയാതെയാണ് ഇന്ന് കൂളായി പോകില്ലേ. അപ്പൊ എപ്പോഴും ഇതുപോലെ എല്ലാവർക്കും പറ്റണമെന്നില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മൾ പറ്റാവുന്ന രീതിയിൽ ഇതുപോലെ മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന രീതിയിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് സംസാരിക്കുക, ചിരിച്ച് സംസാരിക്കുക, അപ്പൊ അവരിലേക്കും ആ ഒരു വൈബ് എത്തും. അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ്?
1: എന്റെ പേര് സുനിത.
0: സുനിത, എവിടെ നിന്ന് വിളിക്കണോ?
1: മട്ടാഞ്ചേരി.
0: മട്ടാഞ്ചേരി നിന്ന് വിളിക്കണം. അപ്പൊ ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര സുനിത ചേച്ചി?
1: ഇന്ന് 10 മണിയാകുമ്പോഴേക്കും ഇറങ്ങുള്ളൂ.
0: ആഹാ, അപ്പൊ അത് തന്നെ കുറച്ച് നേരത്തെ വിളിച്ചാണ്. മഴ ആയതുകൊണ്ടാണ് വൈകിച്ച യാത്ര?
1: അതൊരു പിന്നെ കുടുംബപരമായിട്ടൊരു പരിപാടിയുണ്ട്.
0: ഓക്കെ, മഴയുണ്ടോ ആ ഭാഗത്ത്? മഴയുണ്ടോ മട്ടാഞ്ചേരി ഭാഗത്ത്?
1: ചാരനിപ്പുണ്ട്, വലുതായിട്ടില്ല. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴ.
0: ഇന്നിപ്പോ വലിയ കുഴപ്പമില്ല ഇതുവരെയായിട്ടും. അപ്പൊ ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുമെന്ന് തോന്നണു അല്ലെ ഇന്ന് മിക്കവാറും?
1: അതന്നെ.
0: വെയില് കണ്ടിട്ടില്ല? വെയില് കണ്ടിട്ടില്ല
1: ഇതുവരെയായിട്ടും.
0: ഓക്കെ, അപ്പോ വേറെ ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്
1: വീട്ടിൽ? ഇപ്പോ ഞാനും ഹസ്ബൻഡും എന്റെ ഇളയ മകനും അതിന്റെ വൈഫും മാത്രമേ ഉള്ളൂ. എനിക്ക് 3 കുട്ടികളാണ്. രണ്ട് മോളെ കെട്ടിച്ചു ഭർത്താവിന്റെ വീട്ടില്.
0: ഓക്കെ,
1: മോനിപ്പോ വേറെ താമസിക്കുന്നു ഭാര്യയും കുടുംബവും.
0: അപ്പൊ വലിയ കുറെ കുട്ടികളുടെ അമ്മയോടെ സംസാരിച്ചോണ്ടിരിക്കണെ. പക്ഷെ ശബ്ദം കേട്ടാ പറയൂല. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, ഇതുവരെയുള്ള ലൈഫ് വെച്ചിട്ട് ഇപ്പൊ ഒരു വരം തരണം എന്ന് വിചാരിച്ചു. അതായത് ഒന്നും കൂടിയും റിവൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടി നടക്കുന്ന ഒരു കാലഘട്ടം തരുകയാണെങ്കിൽ ചേച്ചി ഏത് കാലഘട്ടമായിരിക്കും ചൂസ് ചെയ്യുക?

0: എന്റെ പ്രേമ വിവാഹം ഇരുന്ന് 3 വർഷം ഞങ്ങൾ പ്രേമിച്ചു. എനിക്ക് അത് കിട്ടണം, അത് എന്റെ ആഗ്രഹം.
1: അത് ഒന്നുകൂടി കിട്ടണം അല്ലേ?
0: ആണ്,
1: എനിക്ക് ഒന്നുകൂടി പ്രണയിക്കായിരുന്നു.
0: അതല്ലാത്ര ത്രില്ലായിരുന്നു അത്.
1: ആഹാ, എന്നിട്ട് വീട്ടുകാരൊക്കെ സമ്മതിച്ചോ കല്യാണത്തിന്?
0: ആദ്യം എതിർപ്പായിരുന്നു, പിന്നെ അവർ സമ്മതിച്ചു.
1: എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണ്, അടിപൊളി?
0: സുഖമായിട്ട് പോണു.
1: ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്?
0: ആണ്, അച്ഛനും ഭർത്താവിനെ കിട്ടിയതിൽ എനിക്ക് സന്തോഷം.
1: എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ആദ്യം ആളെ കണ്ടുകൂട്ടിയത്?
0: ഞങ്ങള് നേബറാണ്, അടുത്തടുത്ത് തന്നെ ആയിരുന്നു.
1: ആഹാ, ഓക്കെ. അപ്പോ ഏജ്
0: പുള്ളിയുടെ 2-3 പേര് പുള്ളിയെ സ്നേഹിച്ചിട്ട് ഞാൻ വിട്ടു കളഞ്ഞിട്ട് പോയതാണ്. അവസാന നിമിഷം എത്തുമ്പോ വേണ്ടെന്ന മൈൻഡിൽ പോയിട്ട് അതൊരു വിഷമമായിരുന്നു. എന്റെ ഭർത്താവ്
1: ആ സമയത്താണ് നമ്മൾ ചെന്നത്.
0: അങ്ങനെ ഇരിക്കാണ്, ഒരു ശരിക്കും പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങിയതാണ്. അത് പിന്നെ അങ്ങോട്ട് ആയി.
1: നിങ്ങൾ തമ്മിൽ ഒരേ വയസ്സാണോ?
0: 5 വയസ്സ് വ്യത്യാസമുണ്ട്.
1: ഓക്കെ, എന്തായാലും
0: 51.5 വയസ്സായി എനിക്ക്.
1: വയസ്സൊന്നും പറയരുത്, യാതല്ലേ, ഞാൻ അങ്ങോട്ട് പ്രത്യേകം വയസ്സ് ചോദിക്കാത്തത് അതുകൊണ്ടാണ്. പ്രായം പറയാതെ,
0: നമ്മള് ഇത്രയും നടക്കെ 21 വയസ്സായപ്പോഴാണ് വിവാഹം കഴിഞ്ഞത്. അതായിരുന്നു ഇങ്ങോട്ടുള്ള ജീവിതം, അടിപൊളിയായിരുന്നു.
1: പലരും പറയാറുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് പിന്നെ കുറച്ച് കാല കഴിയുമ്പോ ഭയങ്കര വിഷമമായിരിക്കും, സങ്കടമായിരിക്കും, അടിച്ചു പിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറുതെ ഉള്ള,
0: പക്ഷെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടാ. ഞാനും അതന്നെ ഇനി ആഗ്രഹിക്കുന്നത്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ആളെ തന്നെ എനിക്ക് കിട്ടണോന്നുള്ള പ്രാർത്ഥനയാണ്.
1: ഉറപ്പായിട്ടും ആളെ തന്നെ കിട്ടും. അപ്പൊ എന്തായാലും ചേട്ടന്റെ അടുത്ത് ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ കേട്ടോ എന്റെ.
0: ഓക്കെ,
1: പറയാം. നല്ലൊരു
0: വെച്ചത്, 9-9.5 പേര് വെച്ചത്.
1: എന്റെ പേര് ജലീൽ എന്നാണ്.
0: ആ, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, പിന്നെ ഇപ്പഴൊന്നല്ല, 8 വർഷക്കെ മുമ്പാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്.
1: ആണോ, ഏത് പ്രോഗ്രാമിലാണ്?
0: അന്നേരം ഏത് പ്രോഗ്രാമാണ് ഞാൻ ഓർക്കുന്നില്ല. പ്രണയസല്ലാപൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ.
1: പ്രണയസല്ലാപോ അതിലായിരിക്കും.
0: അങ്ങനെ വേറെ എന്തൊക്കെ, അപ്പൊ ആ ഇതിൽ ഞാൻ ജലീലിനോട് സംസാരിച്ചിട്ടുണ്ട്.
1: എന്തായാലും ഓർത്തിരിക്കുന്നു, ആ പ്രോഗ്രാംസ് ഒക്കെ ഓർത്തിരിക്കുന്നൊക്കെ അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഇന്നും ആ പേരൊക്കെ എപ്പോഴും മറന്നിട്ടില്ലല്ലോ.
0: വിളിക്കുന്നവരായിരുന്നു അപ്പൊ നമ്മുടെ നല്ലൊരു സമയം വരുന്നല്ലോ. 8 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പത്തേക്കാട്ടിലും കൂടുതലൊരു മെച്ചപ്പെട്ട സമയത്തൊക്കെ ശരത്തുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
1: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പ്രോഗ്രാമിൽ കേൾക്കേണ്ടത് ഏത് പാട്ടാണ്?
0: മറ്റേ വിജയുടെ മിൻസാരക്കണ്ണ സിനിമയിലെ ഒരു പേര് സ്വല്ലും മാസിയെന്നുള്ളത്.
1: ഓക്കെ, ആ പാട്ട് നമുക്ക് എന്തായാലും കേൾക്കാം. അപ്പൊ കുറെ നല്ല ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന നല്ലൊരു പാട്ടാണ്. അപ്പൊ ഇനിയും ഇങ്ങനെ പ്രണയിച്ച് ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
0: ഓ, താങ്ക് യു. പിന്നെ അടുത്ത എനിക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ മറ്റേ ഇതില് പ്രണയ ദിവസം വിളിച്ചതായിരുന്നു.
1: ഓക്കെ, എന്തായാലും അധികം താമസിയാതെ വീണ്ടും സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാട്ട് ഞാൻ വെച്ചിരുന്നുണ്ട് കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ.

0: സമയം 9 മണി കഴിഞ്ഞ് 22 മിനിറ്റും 14 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ നല്ല യാത്രാ വിശേഷങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കാം. 04 8 4 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നതാരാ നോക്കാം. ഹലോ, ഈ സമയം എന്തായാലും കോൾ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. 9 മണി കഴിഞ്ഞ് 22 മിനിറ്റും 34 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാർക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 04 8 4 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പം ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കണം എന്നൊക്കെ അതും നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. ഈ സമയം നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോകാൻ ഒരാൾ വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു കോള്. ഹലോ ഹലോ, ആഹാ, പേരെന്താണ്? വേണു, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആ, എനിക്ക് ക്ലിയർ ആവുന്നില്ല, പേരൊന്നുകൂടി പറയോ. ആഹാ, ഓക്കെ. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നേ? അത് കിട്ടുമെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി സ്വാഗതം കൊച്ചിയിൽ കുറെ പഴയ പാട്ടുകൾ കൊടുത്തുകൊണ്ട് ഈ പ്രോഗ്രാമിൽ കുറച്ചുകൂടി 80-ന് ശേഷമുള്ള പാട്ടാണ് കൂടുതലും കൊടുക്കുന്നത്. പുതിയതല്ല, 80-ന് ശേഷം, 1980-ന് ശേഷം പുതിയതെന്നല്ല ഉദ്ദേശം. ആ, അപ്പൊ ഏതെങ്കിലും പാട്ട് കേട്ടാ മതി അല്ലേ? ഇപ്പൊ എങ്ങോട്ട് യാത്ര, ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: എങ്ങോട്ടേക്കാണ്?
0: ആഹാ, എന്താണ് ഇന്ന് പ്രത്യേകിച്ച്? ആഹാ, ഓക്കെ. അപ്പൊ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ അവർക്ക് വിഷമാവണ്ട. അപ്പൊ എന്തായാലും അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ എന്തായാലും ഒരു പാട്ട് വെച്ചുതരാം കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചതില്. ഏസപ്പ, എന്തായാലും എനിക്ക് എന്തോ ഒരു ഫോണിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവുന്നുണ്ടായില്ല. അപ്പൊ എന്തായാലും ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ച് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നം എന്ന സിനിമയിൽ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. 9 മണി കഴിഞ്ഞ് 24 മിനിറ്റും 44 സെക്കൻഡും.

0: You are listening to Akashvani Rainbow FM Kochi 107.5.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
2: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए।
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് തിരിയാത്ത കൂട്ട്.
3: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9:00 28 മിനിറ്റ് ദാ 38 സെക്കൻഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കേൾക്കുന്ന നിങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ആരാണ് നോക്കാം. ഹലോ.
4: ഹലോ,
3: നമസ്കാരം. ഇതാരാണ്?
4: എന്റെ പേര് വൈഗ.
3: വൈഗ, വൈഗ എവിടെ നിന്ന് വിളിക്കണേ?
4: ഞാൻ മൂവാറ്റുപുഴയിലാണ് വിളിക്കുന്നത്.
3: മൂവാറ്റുപുഴയിൽ നിന്ന് ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
4: ഇന്ന് എന്റെ ഒരു അമ്പലത്തിൽ എന്റെ ഒരു അങ്കിളിന്റെ ആന്റിന് കല്യാണം ഉണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്.
3: ആണോ? എവിടെയാണ് സ്ഥലം അത്?
4: മൂവാറ്റുപുഴ.
3: മൂവാറ്റുപുഴ തന്നെയാണ്? മൂവാറ്റുപുഴ എവിടെയായിട്ടാണ്?
4: മൂവാറ്റുപുഴ അടുത്താണ്.
3: എന്തോ മൂവാറ്റുപുഴ സ്റ്റാൻഡിന്റെ അടുത്തല്ലേ, മറ്റേ മൂവാറ്റുപുഴ ജംഗ്ഷന്റെ അടുത്താണെന്നൊക്കെ പറയുമ്പോൾ അല്ലേ, സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ. വൈകാ എന്താ ചെയ്യണേ? ആഹാ, അപ്പൊ ഇന്നലെ ഏതായിരുന്നു? SLC ആയിരുന്നോ? ആ, അപ്പൊ റിസൾട്ട് ഒക്കെ കഴിഞ്ഞ ദിവസം അല്ലേ അറിഞ്ഞത്? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കൊക്കെ?
4: നല്ല മാർക്കാണ്.
3: ആഹാ, ഏതിനാണ്? എല്ലാവരും ചോദിക്കും പോലെ ഞാനും ആ ചോദ്യം ചോദിക്കുന്നത്, ഏതിനാണ് ആ എ?
4: എനിക്ക് കെമിസ്ട്രിക്ക് ആയിരുന്നു.
3: ആണോ? അപ്പൊ ഒന്ന് റീവാലുവേഷന് കൊടുത്തു നോക്കായിരുന്നല്ലോ.
4: ആ, കൊടുക്കണം.
3: അപ്പൊ പ്രതീക്ഷ ആയിരുന്നോ ഈ കെമിസ്ട്രിക്ക് മാർക്ക് കുറയുന്ന?
4: ഇല്ല, പ്രതീക്ഷിച്ചില്ലായിരുന്നില്ല.
3: ആ, ഓക്കെ. എന്തായാലും കുഴപ്പമില്ല, ബാക്കി എല്ലാത്തിനും A+ കിട്ടിയല്ലോ. അപ്പൊ വൈഗ, ഇനിയിപ്പോ എന്താണ് അടുത്ത പരിപാടി? എന്തിനൊക്കെ പഠിക്കാനായിട്ട്? +2
4: സയൻസ് എനിക്ക് ഇഷ്ടമാണ്. സയൻസ് കിട്ടുവാണെങ്കിൽ എടുക്കണം.
3: ആ, ഏത് സയൻസ് ആണ്? ബയോളജിയാ? ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് കൂടുതൽ ഇഷ്ടം. വരയ്ക്കാനൊക്കെ ഇഷ്ടമാണോ?
4: വരയ്ക്കാൻ?
3: വേറെ ആരുണ്ട് വീട്ടില്? വേറെ ആരൊക്കെയുള്ളേ?
4: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് അനിയനുണ്ട്, എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്.
3: ആഹാ, അപ്പൊ എല്ലാവരും അടങ്ങിയ ഒരു കുടുംബമാണ്.
4: എല്ലാരും അടങ്ങിയ ഒരു വലിയ കുടുംബമാണ്.
3: ഓക്കെ. അനിയൻ ഏത് ക്ലാസ്സിൽ പഠിക്കണേ?
4: അനിയന് 2 വയസ്സായുള്ളൂ.
3: ആഹാ, കുഞ്ഞനീനാണ്.
4: ആ, കുഞ്ഞനീനാണ്.
3: അപ്പൊ അമ്മയ്ക്ക് സുഖായല്ലോ, കുഞ്ഞനീനെ വൈഗ നോക്കിക്കോളൂല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരാള് ഒരു ആളെ കണ്ടു. അപ്പൊ കുഞ്ഞു കൊച്ചാണ്, അപ്പൊ ഇതുപോലെ ഭയങ്കര ഏജ് ഡിഫറൻസ്. അപ്പൊ പറയണം, ഇല്ലല്ല അതെല്ലാവരും പറയും, പക്ഷെ അങ്ങനെയൊന്നും അവള് നോക്കാറൊന്നുമില്ല എന്നൊക്കെ പറയും. എന്തായാലും വൈഗ നോക്കണ ഒരു കുട്ടിയാണ്. അതാണ്, പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. ഓക്കെ, ആളുടെ പേരെന്താണ്?
4: വൈഭവ്.
3: വൈഭവ്.

0: അവൾ വീട്ടിലെന്താ വിളിക്കണേ? ആ ഓക്കെ. വൈകൻ എന്താ വിളിക്കണേ വീട്ടില്? ദേവു. ദേവാണോ ദേവിയാണോ? ദേവുന്ന്. ദേവു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ദേവുന് ഏത് പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കണേ? ഓക്കെ, ആ പാട്ടിനെ വെച്ചാൽ. അപ്പൊ എന്തായാലും പ്ലസ് ടുവിനും ഇതുപോലെ നല്ല മാർക്ക് നേടി. എന്താണ് എന്താകാനാണ് ആഗ്രഹം വൈകിക്ക്?
1: എനിക്ക് ലെക്ചർ ആവാനാണ് ആഗ്രഹം, പക്ഷേ ഇപ്പോ അതിനകത്തോ ബി ബി എസ് എനിക്ക് എം ബി ബി എസ് എടുത്താക്കുള്ളതാണ്.
0: ഇപ്പൊ ആഗ്രഹം ഒന്ന് വഴി മാറ്റി വിട്ടു. ഓക്കെ, അപ്പൊ എന്തായാലും എം ബി ബി എസ് ഒക്കെ എടുക്കാൻ കഴിയട്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ്. നേരത്തെ അഡ്വാൻസ് ആയിട്ട് ആശംസിക്കാം നമുക്ക് ആ പാട്ടേക്ക് കേട്ടോ.
1: ഓക്കെ,
0: ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख लिए और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन।
2: You are listening to FM Rainbow 107.5.
3: Once again, welcome back. സമയം 9 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ഇതാ 17 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും യാത്രയിലായിരിക്കുന്ന കൂട്ടുകാർക്കും നമ്മൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഒപ്പം നല്ലൊരു പാട്ട് ലൈവായിട്ട് കേൾക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും പാട്ടുമൊക്കെ ചോദിക്കാം. അപ്പൊ ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടാരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്? ഇസാറ. ഇസാറ എന്നല്ലേ പേര്? പേര് കറക്റ്റ് അല്ലേ? ഓക്കെ. സാറെ എന്താ ചെയ്യണേ? പോയിക്കൊണ്ടിരിക്കയാണ്. എന്താ ചെയ്യണെന്ന് വെച്ചാല് പഠിക്കുകയാണോ എന്ന് വെച്ചേ. ആ, ഏത് ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സിലേക്ക് ആയി. എന്റെ വെക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വെക്കേഷൻ എങ്ങനെയൊക്കെയാണ് ഒന്ന് ആഘോഷിച്ച സെലിബ്രേറ്റ് ചെയ്ത്? എവിടെയെങ്കിലും ഒക്കെ പോയായിരുന്നോ? അതല്ലാതെ ഇപ്പൊ സാധാരണ ദിവസങ്ങളിൽ ഇപ്പോ അവധി ദിവസം എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത് ഒന്ന് പറഞ്ഞു. ഇന്നലെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ ദിവസത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി അല്ലേ. കൂട്ടുകാരികളുടെ ഒക്കെ വീട് അടുത്ത് തന്നെയാണോ? ഓക്കെ. ഏത് സ്കൂളാ പഠിക്കുന്ന മോള്? അടിവാട്. അടിവാട് സ്കൂളിന്റെ പേരെന്താണ്? ഗവൺമെന്റ് യു പി സ്കൂൾ അടിവാട് അല്ലേ. അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല രസമാണോ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ 8ാം ക്ലാസ്സിലേക്കായി. ഓക്കെ. ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട് ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ പഠിച്ചതില്? മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഇതാണ്? സോഷ്യൽ സയൻസിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണേ. ഓക്കെ. അപ്പൊ എന്തായാലും മാത്സ് ഇത്തവണ കുറച്ചുകൂടി എളുപ്പമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ ആ ഒരു മാത്സിനോടുള്ള ഇഷ്ടമൊക്കെ പതിയെ പതിയെ മാറട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കാം. അപ്പൊ എന്തായാലും ഏത് പാട്ട് മോൾക്ക് കേൾക്കണ്ടേ? ആ ഹാ ഹാ. ഓക്കെ. അപ്പോ കല്യാണ വീട്ടിലൊക്കെ പോയി അടിപൊളിയാക്കി സെലിബ്രേറ്റ് ചെയ്യാം. പാട്ട് വരുന്നുണ്ട്, അപ്പൊ കല്യാണത്തിന് പോണോണ്ടായിരിക്കില്ലേ ഈ പാട്ട് വെച്ചത്? ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ടേ. ഓക്കെ. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഓക്കെ.

സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റിൽ 45 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്ന് മെയ് 17 തീയതിയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് മുതൽ റേഡിയോ കേൾക്കുന്നവർ അല്ലെങ്കിൽ റേഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് നമ്മുടെ അഖില കേരള റേഡിയോ നാടകോത്സവം എന്ന് പറയുന്നതായിരുന്നു. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ആ ഒരു സമയത്ത് ഇതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അതായത് രാത്രി 9:30 ആ ഒരു സമയം പോലും മാറിയിട്ടില്ല. അപ്പോൾ ആകാശവാണിയുടെ എല്ലാ കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന ആ ഒരു അഖില കേരള റേഡിയോ നാടകോത്സവം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പണ്ട് ഓർമ്മയിലേക്ക് പോവുകയാണെങ്കിൽ ഓർക്കുന്ന നാടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് NF ഫർഗീസർ, അദ്ദേഹം ഇപ്പൊ നമ്മുടെ കൂടെയില്ല, അദ്ദേഹം അഭിനയിച്ച അദ്ദേഹം ചെയ്ത ശബ്ദം കൊടുത്ത ഒരു നാടകം ഉണ്ടായിരുന്നു, അടയാളങ്ങൾ എന്ന് പറയുന്ന നാടകം. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പത്തെ വർഷമാണെങ്കിലും എയ്ഡ്സ് ബാധിച്ച ഒരു രോഗം, എനിക്ക് ആ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതുപോലുള്ള നാടകങ്ങൾക്ക് ഇന്നും ആ ഒരു നാടകത്തിൽ ഓരോ ഡയലോഗും മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നു. അതുപോലെ ഓരോ വർഷവും ഓരോ നിലയങ്ങളുടെയും വ്യത്യസ്തങ്ങളായ വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ട് വരുന്ന നാടകങ്ങൾ എപ്പോഴും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു അഖില കേരള റേഡിയോ നാടകോത്സവം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഇന്ന് ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന് പറയുന്ന ആ ഒരു നാടകമാണ് ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ

കഴിയുന്നത്. അപ്പം ഇന്ന് രാത്രി 9:30 നമ്മൾ ആകാശവാണി കൊച്ചി നിലയത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നാടകം കേൾക്കാവുന്നതാണ്. അപ്പം ഏതായാലും ഈ ഒരു നാടകം കേൾക്കണമെന്ന് കൂടി ഓർമ്മിപ്പിച്ച് നമ്മളൊരു അടുത്തൊരു പാട്ടിലേക്ക് പോകുകയാണ്. ഒരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം.

0: ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, ഇതാരാണ്? ഫിലോമിന ചേച്ചി, എവിടുന്ന വിളിക്കണേ?
1: ഞാൻ വിളിക്കണത് അങ്കമാലി.
0: അങ്കമാലി, ഓക്കെ. ഇപ്പൊ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്?
1: ഞാനേ നമ്മുടെ പച്ചാളം വടുതലില്ലേ സാറേ?
0: ആ പച്ചാളം വടുതൽ അറിയാം.
1: അറിയാം.
0: പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഞാൻ സാറിനെ നന്നായിട്ട് അറിയോ കേട്ടോ.
0: അറിയും. ആഹാ, എന്നെ പേര് വിളിച്ച മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വലുതാ എന്ന പറയാ. ഞാൻ എപ്പോഴും നിങ്ങളുടെയൊക്കെ ആ എന്നെ പേര് വിളിച്ച മതി, എന്നെ മോനെ വിളിച്ചാലും കുഴപ്പമില്ല.
1: ആ
0: എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോ യാത്രയിലായപ്പോ വിളിച്ചതാണ്. ആഹാ ഹാ, ഓക്കെ. എന്തായാലും ഒത്തിരി സന്തോഷം കേൾക്കാൻ കഴിഞ്ഞില്ല ശബ്ദം.
1: എന്റെ കുഞ്ഞി, എന്റെ മകന്റെ കുഞ്ഞിന്റെ പത്തിനി എന്നെ പത്താം ക്ലാസ് പാസ്സായി. അവന് പ്ലസ് ടു എഴുതൊക്കെയുണ്ട്. എന്താ പറയാ, കിട്ടണില്ല,
0: പറയാൻ കിട്ടണില്ല. ഓക്കെ, അപ്പോ പത്താം ക്ലാസ്. മോളുടെ പേരെന്താണ്, കുട്ടിയുടെ പേരെന്താണ്?
1: എന്റെ മോനാണ്, മോന്റെ മോൻ പേര്. അവന്റെ പേര് ജോയിസ് എന്നാണ് ഞങ്ങൾ വിളിക്കണത്.
0: ഓക്കെ, അപ്പൊ ആളുടെ ആ ഒരു പരീക്ഷാ വിജയത്തിന്റെ ഒരു സന്തോഷത്തില് വിളിച്ചതാണ് യാത്ര ചെയ്യുമ്പോ.
1: ഭയങ്കര സന്തോഷം. മകൻ അതൊരു മോനെ, കുഞ്ഞു മോനെ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പാട്ട്, ഏത് പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ?
1: ഞാൻ ആഗ്രഹിക്കുന്നത് താമരക്കണ്ണൻ ഉറങ്ങിയണം. അവൻ ഉറക്കുമ്പോൾ ഞാൻ ആ പാട്ടാണ് എപ്പോഴും പാടാറ്.
0: അതാണല്ലേ, ആള് കേൾക്കുന്നതിന് ആൾക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പൊ എന്തായാലും ഞാൻ ആൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു പാട്ടുകൊണ്ട് കൊടുക്കാം. ഓക്കെ, തീർച്ചയായിട്ടും അന്വേഷണം പറയാം കേട്ടോ. ഒത്തിരി സന്തോഷം കേൾക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ എന്തായാലും യാത്രയൊക്കെ അടിപൊളിയാവട്ടെ, പരിപാടിക്ക് ഉഷാറാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു. ചേട്ടന്റെ പേരെന്താണ്? ജോയി. ആരാണ്?
1: ബ്രിജേഷ്.
0: ആ ജോയിസ്, ഓക്കെ.
1: എനിക്കൊരു മോളുണ്ട്, അവളുടെ പേര് പ്രിയ.
0: പ്രിയ, ഓക്കെ.
1: അവൾക്ക് രണ്ട് കുട്ടികളുണ്ട്.
0: ആ
1: അവളുടെ മകള് എഞ്ചിനീയറിന് പഠിക്കുന്നു.
0: ആഹാ, ഇത്രയും വലിയ കുട്ടികളുടെ എന്താ അമ്മൂമ്മയാണ് എന്നെ വിളിച്ചിട്ട് സാറിനൊക്കെ വിളിക്കണേ അല്ലേ? ഏയ് വേണ്ട, ആ ഒരു എന്താ പറയാ, പേരക്കുട്ടികളുടെ അത്രയും പ്രായമുള്ളൂ, എനിക്ക് അധികം വയസ്സൊന്നുമില്ല.
1: എന്റെ പേരക്കുട്ടിക്ക് 23 വയസ്സായി.
0: അത്രയ്ക്കേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല.
1: എന്നാലും എന്റെ മോനെ പോലെ ഞാൻ കണ്ടു.
0: ആ ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടാ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ആ പാട്ട് വെച്ചരാം. ഈ പാട്ട് കേൾക്കണ ആരും ഉറങ്ങിപ്പോരുന്ന് ഞങ്ങള് പ്രത്യേകം
1: പറയണേ.
0: ആ ഉണർന്നിരിക്കണം. ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ടേ.

0: You are listening to FM Rainbow 107.5, Musically Yours.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
3: You are listening to Rainbow FM 107.5, musically yours.
4: ഈ സംഗതിതാ സമയം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 മണി കഴിഞ്ഞ 56 മിനിറ്റിലേക്ക് നമ്മളിങ്ങനെ കടന്നിരിക്കുകയാണ്. ഈ സഭ എന്നാൽ നമുക്കിത് ഒരു പാട്ടുകൂടി കേൾപ്പിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാവർക്കും കുറേ പേർക്ക് വിളിച്ച് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ലാസ്റ്റ് സോങ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനായിട്ട് സമ്മാനിച്ചുകൊണ്ട് ഇതാ തൽക്കാലത്തേക്ക് സമാരി ടൈമിൽ നിന്നും യാത്ര പറഞ്ഞു പോകുന്നുവെങ്കിലും നമ്മുടെ 10 മണിക്ക് ന്യൂസ് റെയിൻബോയ്ക്ക് ശേഷം വാട്സപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ RJ BG ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കുറേ നേരം.

ത്തേക്ക് വന്ന് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും നമുക്ക് വാട്സപ്പിൽ വീണ്ടും കേട്ടുമുട്ടാം. അപ്പൊ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഞാൻ ഈ ഒരു പാട്ട് സമ്മാനിക്കുന്നത്, പഞ്ചാബി ഹൗസ് എന്ന മൂവിയിലെ പാട്ടിലേക്ക്. എം ജി ശ്രീകുമാറും മനോയും സംഘവും ചേർന്ന് പാടിയ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് CNG വില 1 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 80 രൂപ 9 പൈസയായി വർദ്ധിച്ചു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തു നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 May 17 സംസ്ഥാനത്തെ കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം ദ്രുതഗതിയിൽ. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. കായികരംഗം. ഏഷ്യൻ ഭാരദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്.
1: News Rainbow. Musically yours.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33 നിന്ന് 37 ഉയർത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോതൻബർഗിൽ എത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപര

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വാട്സാപ്പ്, വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ്, വാട്സാപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: ഹായ്, ഹലോ, നമസ്കാരം. 10 മണി കഴിഞ്ഞ് 4 മിനിറ്റും ദാ
3: 4 മിനിറ്റ് 5 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ വാട്സപ്പിൽ, പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വാട്സപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഞാൻ മാത്രമല്ല, ഒരാൾ കൂടിയുണ്ട്.
4: യെസ്,
3: അപ്പൊ ഇന്നലെ ബിജി ചേച്ചിയാണ് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. പ്രിയ പാട്ടുകളുടെ
4: എന്താ, നിങ്ങൾ അയക്കുക കേട്ടോ. അയക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 8547341075 എന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പാട്ട്, ഇഷ്ടമുള്ള പാട്ടുകൾ അങ്ങോട്ട് ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ വെച്ചിട്ട്.
3: അതെ, അത് മാത്രമല്ല, ഇന്ന് May 17 ഞാൻ നേരത്തെ നമ്മുടെ പ്രോഗ്രാമിൽ പറയായിരുന്നു, സവാരി ടൈം, അതായത് നമ്മുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ നമ്മുടെ കൊച്ചി നിലയത്തിന്റെ നാടകം ഇന്ന് രാത്രി. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പ്രധാന കഥാപാത്രമായിട്ട് ശബ്ദം നൽകുന്ന ഒരു നാടകം കൂടിയാണ്.
4: തീർച്ചയായിട്ടും
3: പേര് ശ്രദ്ധിച്ചായിരുന്നോ?
4: കടങ്കഥയിലെ വിരുന്നുകാരൻ.
3: അതെ, കടങ്കഥയിലെ വിരുന്നുകാരൻ അല്ലേ. അതിന്റെ ഒരു പ്രൊമോസ് ഒക്കെ കണ്ട സമയത്ത് നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ അഭിനയിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ശബ്ദം കൊടുക്കുന്നത് ആ വീഡിയോസ് നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ആ ഒരു നാടകത്തില് വോയിസ് കൊടുത്തതിന്റെ ആ ഒരു സംഭവം കണ്ടപ്പോ എനിക്കൊന്നു, എന്തായാലും അത് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല, എന്നാലും കേട്ട്
4: കഴിഞ്ഞാൽ ഈ നാടകം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ചിത്രങ്ങൾ വരുന്നുണ്ട്. പണ്ട് മുതൽക്കേ ഈ നാടകം ഇങ്ങനെ റേഡിയോ നാടകത്തിന് വേണ്ടി കാതോർത്തിരുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് കൂട്ടുകുടുംബത്തിലെ മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ റേഡിയോയിൽ ഇങ്ങനെ നാടകം കേൾക്കാൻ കാത്തിരിക്കും.
3: അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേൾക്കുന്നത്.
4: അത് തന്നെ.
3: ആ ഒരു സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ അന്ന് എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ഈ പറഞ്ഞ ടിവി ചാനലുകളും
4: ഇല്ലാത്തതുകൊണ്ട് ഇതിനു വേണ്ടി ഇങ്ങനെ
3: റേഡിയോയിലെ ഒരു
4: ശ്രവ്യ മാധ്യമം എന്ന് പറയുമ്പോൾ അതിന് വളരെ വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അന്നത്തെ.
3: പ്രത്യേകിച്ച് റേഡിയോ നാടകോത്സവം ഓരോ നിലയങ്ങളും ഇങ്ങനെ മത്സരിക്കുന്ന ഒരു

0: അതെ
1: മനസ്സിലാവില്ല.
0: അതെ
1: അപ്പൊ
0: അതെ അതെ
1: ഓരോ നിലയത്തെക്കാളും മനോഹരമാക്കാനായിട്ട് മറ്റുള്ള നിലയത്തിലെ ആളുകൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും.
0: അതെ അതെ
1: അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ടോപ്പ് ബെസ്റ്റിലുള്ള നാടകങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് നാടകോത്സവത്തിൽ കേൾക്കാൻ
0: അതെ
1: കഴിയുക. അപ്പൊ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ എന്തായാലും അത് കേൾക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ നേരെ മെസ്സേജിലേക്ക് പോവുകയാണ്. ഒത്തിരി
0: മെസ്സേജ് ഇതാ തുടക്കം തന്നെ വന്നിരിക്കുകയാണ്. ഒന്നും ആ നമ്പർ മാത്രം പറഞ്ഞേയുള്ളൂ. അപ്പോഴേക്കും കുമാർ മുടപ്പല്ലൂർ എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കോടമഞ്ഞിൻ താഴ്വരയിൽ എന്നുള്ള പാട്ട് തരുമോ.
1: അതാണ് ചോദിച്ചത്.
0: അതുപോലെ അതെ അതെ ജയങ്കർ ക്രോണിക് ബാച്ചിലറിലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ചിരിയോ ചിരി എന്നുള്ള പാട്ട് മലപ്പുറത്തുള്ള ഞങ്ങളുടെ പഴയ റേഡിയോ സുഹൃത്തായ കുഞ്ഞിപ്പ പന്താവൂരിന്റെ ജന്മദിനമാണ് നാളെ. കുഞ്ഞിപ്പയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൊച്ചി റെയിൻബോ എഫ് എമ്മിന്റെ പേരിലും നേർന്നുകൊണ്ട് വാട്സപ്പിന്റെ പേരിലും നേർന്നുകൊണ്ട് ഈ ഗാനം കേൾപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ക്രോണിക് ബാച്ചിലറിലെ ആ ചിരിയോ ചിരി
1: അഡ്വാൻസ് ആയിട്ട് ഒരു ബർത്ത്ഡേ വിഷസൊക്കെയാണ്
0: പറയുന്നത്. ഫസ്റ്റ് പാട്ടിലേക്ക് അല്ലെ, ഫസ്റ്റ് പാട്ട് ചോദിച്ചിരിക്കുന്ന വനജയാണ് കേട്ടോ. സ്വപ്ന സഞ്ചാരി മൂവിയിലെ വെള്ളാരം കുന്നിലേറി എന്നുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള
1: പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് ഒന്ന് രണ്ട് മെസ്സേജുകൾ ഞാൻ വായിക്കുകയാണ്. അതായത് മെസ്സേജ് വന്നിരിക്കുന്നത് ഓക്കെ, ഗുഡ് മോർണിംഗ് റെയിൻബോ, നിങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ്, ഒരു പാട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സരോജയാണ് പുത്തൻ കുരിശ് എന്നാണ് മെസ്സേജ്. മെമ്മറീസ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈസപ്പ് എന്തായാലും ഉറപ്പായിട്ടും പാട്ട് പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിയറസ്റ്റ് വാട്സപ്പേ, എന്തുണ്ട് വിശേഷം? ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാടുന്ന ഡോക്ടർ ഗോവിന്ദൻ പുതുമന. ഇപ്പോൾ അവധിക്കാലമാണ് ഇവിടെ തറവാട്ട് വീട്ടിൽ. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും മുതിർന്നവരും ബന്ധുക്കളും കസിൻസും എല്ലാം കഴിഞ്ഞ ആഴ്ച ഒത്തുചേർന്നു. അപ്പൊ വീടിന് വലിയൊരു ഉത്സവ പ്രതീതിയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും നാട്ടുവഴിയിലൂടെ നടന്നതും കഥകൾ പറഞ്ഞതും മറക്കാൻ കഴിയാത്ത അനുഭവമായി. ഈ അവസരത്തിൽ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കാതോർത്തിരിക്കുന്നു പാട്ടിനായെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ്. എനിക്കിനെ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോ ഒത്തിരി സന്തോഷം.
0: അതെ, വെക്കേഷൻ തീരാറായി. ശരിക്കും നമ്മൾ ഇത്രയും നാളും കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ചു വിരുന്നിനൊക്കെ വന്നേക്കണവരൊക്കെ പോവാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്.
1: ഒരു നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞപോലെ തന്നെ ഒരു ഓർമ്മകളാണ്. വിജി ഓർക്കുന്നുണ്ടോ, അതായത് പണ്ട് കാലത്ത് നമ്മൾ വെക്കേഷൻ സമയത്ത് നമ്മൾ അമ്മ വീട്ടിൽ പോയി നിൽക്കും,
0: പിന്നെ
1: കസിൻസിന്റെ വീട്ടിൽ പോയി നിൽക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് വളരെ
0: കുറവാണെന്ന് മാത്രമല്ല, ആ ഒരു പ്രകൃതിയും മാറിപ്പോയി. എന്റെ അമ്മ വീടെന്ന് പറയുമ്പോ ഈ കാക്കനാട് തൊട്ടടുത്താണ്. അന്ന് അമ്മ വീട്ടിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും നിറച്ച് പാടവും, പാടത്തിന്റെ അവിടെ കുളം, അവിടെ കുളിക്കാൻ പോകുന്നു. പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ കാക്കനാട് കണ്ടിട്ടുണ്ടെങ്കിലോ, അതാണ് എല്ലാം മാറി, കാലവും മാറി, പ്രകൃതിയും മാറി.
1: അപ്പൊ എന്നാലും അങ്ങനെ കുറെ നല്ല ഓർമ്മകൾ സംബന്ധിച്ച ഒരു മെസ്സേജ് ആയിരുന്നു. അപ്പൊ എന്തായാലും പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്നോളൂ. നമുക്ക് എന്തായാലും സുധീപ് കുമാറും ചിത്രയും ചേർന്ന് സുധീപ് കുമാർ അല്ലെ,
0: കുറെ നല്ല പാട്ടുകൾ, നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്,
1: നല്ല പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്നാലും സുധീപ് കുമാറും ചിത്രയും ചേർന്ന് പാടിയ സ്വപ്ന സഞ്ചാരി എന്ന മൂവിയിലെ പാട്ടുമായി ഇതാ ഞങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്യുകയാണ്. ആർ ജെ വിജയും
0: ജലീലും
1: നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാകും 11 മണി വരെ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. 10 മണി കഴിഞ്ഞ 13 മിനിറ്റ് മുതൽ 49 സെക്കൻഡും ആയിരിക്കുകയാണ്. ബാക്കി മെസ്സേജിലേക്ക് പോവുകയാണ്.
1: ഇഷ്ടംപോലെ മെസ്സേജസ് ആണ്. പെട്ടെന്ന് തുടങ്ങണം. ഡിയറസ്റ്റ് പാർട്ടിസിപ്പേ, എന്തുണ്ട് സുഖല്ലേ കാസർഗോഡ്. അത് വായിച്ചോളൂ.
0: ഞാൻ അശ്വതി, അനിൽ നോർത്ത് പറവൂരിൽ നിന്ന് എനിക്ക് ഇഷ്ടമെന്ന സിനിമയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ? ഹസ്ബൻഡ് അനിലേറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പിന്നെ ആകാശവാണിയിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. അതുപോലെ ഗുഡ് മോർണിംഗ് റെയിൻബോ, ഞങ്ങൾ മാമ്പ്രയിൽ നിന്നും കേശു, മിട്ടു, തക്കുടു, ഷീമാട്ടി, തുമ്പി, ഞങ്ങൾക്ക് വാഴ സിനിമയിലെ ഒരു പാട്ട് വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് വന്നിരിക്കുന്നത്.
1: അബ്ദുൽ കരീം 75 വയസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എസ് എൻ പുരം കൊടുങ്ങല്ലൂരാണ് വീട്. എനിക്ക് കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു 4 വർഷമായി. ഇപ്പൊ 3.5 വർഷമായിട്ട് നിങ്ങളുടെ എല്ലാ പരിപാടിയും സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. ഈ റേഡിയോ ആണ് ഇപ്പോൾ ആശ്വാസം, എന്റെ ആശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അടിപൊളിയാണ്. എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. എനിക്ക് മലരെ മൗനമാന്നുള്ള പാട്ട് വെച്ച് തരണം, ഇത്തവണ വെച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ദിവസം നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അബ്ദുൽ കരീം മെസ്സേജ് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ. അതുപോലെ തന്നെ വിനോദ് കുമാറിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. മട്ടാഞ്ചേരിയിൽ നിന്ന്, വളരെ കഷ്ടപ്പെട്ടാണ് മലയാളത്തിൽ എഴുതുന്നത്. എനിക്ക് 2026 ഏതെങ്കിലും മലയാളം പാട്ട് വെച്ചുതരുമെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരു പാട്ട് ഉറപ്പായിട്ടും വെച്ചു തരുന്നതായിരിക്കും. നല്ലൊരു ഹിന്ദി ട്രാക്ക് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈപ്പിനിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഗി ജോർജിന്റേതാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്.
1: ഓമനക്കുട്ടൻ ചേർത്തലയിൽ നിന്നും ഈ സന്ദേശം അയക്കുന്നു. എനിക്കും എന്റെ വൈഫിനും വേണ്ടിയിട്ട് പള്ളിച്ചട്ടമ്പി സിനിമയിലെ ഒരു സോങ് വെച്ചുതരൂ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ. അതുപോലെ തന്നെ കോഹിനൂർ സിനിമയിലെ പാട്ടിന് വേണ്ടിയിട്ട് ജാൻസി എന്നാണോ ഇത് ജെൻസി എന്നാണോ വായിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം. JANCY എന്നാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും കാലടിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്.
1: ഓക്കെ. അതുപോലെ കവിതാ ശിവൻ, സ്ഥലം മാണിക്യമംഗലം. എന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന 25 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സമയമുണ്ട് അല്ലേ. എന്നാലും നേരത്തെ തന്നെ ആശംസ നേരാണ്. ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഗുപ്ത് മൂവിയിലെ ദുനിയ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം വെച്ചേരുമെന്നാണ്.
0: ലിനിയുടെ ഒരു മെസ്സേജ്, തൃക്കാക്കരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് മലയാളി മാമന് വണക്കം എന്ന സിനിമയിലെ ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. യെസ്. അപ്പൊ എന്നാലും വീണ്ടും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മെസ്സേജുകൾ അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ
1: 8547341075 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ.
0: 8547341075 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് എന്തായാലും പുത്തൻകുരിശിൽ നിന്നും സരോജ എന്ന ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെമ്മറീസ് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു പാട്ടിലേക്ക്.

0: പത്ത് മണി കഴിഞ്ഞ് 19 മിനിറ്റും ദാ 49 സെക്കൻഡും ആയിരിക്കുകയാണ്.
1: സമയം
0: വളരെ വേഗത്തിൽ
1: പോവുകയാണ്. ഇനി കുറച്ച് പാട്ടും കുറച്ച് മെസ്സേജസിനും ഒക്കെ ഉള്ള സമയമുള്ളൂ.
0: യെസ്, അപ്പൊ ബാക്കി മെസ്സേജിലേക്ക് പോവുകയാണ്.
1: അതെ, ഇതാ പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം, വാട്സ്ആപ്പ്, ഞാൻ വാട്സപ്പ് അല്ല കേട്ടോ,
0: വാട്സപ്പ്
1: പേര് പറഞ്ഞിരിക്കുന്നത് ഷൈബു ആണ്. ഉദയം പേരൂര് തെക്കൻ പറവൂരാണ് സ്ഥലം. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, കാരണം ഇന്ന് ഞങ്ങളുടെ 17-ാം വിവാഹ വാർഷിക ദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. ആശംസകൾ നേരെയാണ് കേട്ടോ. വൈഫിന്റെ പേര് രേഷ്മ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേർക്കും വേണ്ടിട്ട് മുതൽവൻ സിനിമയിലെ കുരുക്ക് സിരിപ്പവളെ എന്നുള്ള പാട്ട് വെച്ചുതരൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അവൾക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, അവൾ കാത്തിരിക്കുകയാണ്, ഉറപ്പായിട്ടും വെച്ചേരണേ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്.
0: ജയ അഖിലേഷ് കളമശ്ശേരി മെസ്സേജ് അയച്ചില്ല, എനിക്ക് ആ പാട്ട് വെച്ചെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വാട്സപ്പ് എന്ന് പറഞ്ഞാണ് മെസ്സേജ്. കവിതയുടെ ഒരു മെസ്സേജ് ആണ്, കവിതാ ശിവൻ മാണിക്യമംഗലം മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടുപേർക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു നിഷയാണ്. ഞാൻ കുറെ ആയിട്ട് പാട്ട് ചോദിക്കുന്നു, ഇതുവരെ തന്നില്ല, ഇന്നെങ്കിലും വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭാഗ്യ ദേവതയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പുത്തൻചിറ എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ്. എന്നാലും ഉറപ്പായും ഇന്ന് സമയമുണ്ടെങ്കിൽ, അല്ലെ, സമയമുണ്ടെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തിയിരിക്കും.
1: അതെ അതെ അതെ. കളകളം കായലിൽ തുഴതുഴഞ്ഞു വാ എന്നുള്ള പാട്ട് ചോദിച്ചിരിക്കുകയാണ് JP കരുമാടി ആലപ്പുഴയിൽ നിന്ന് കേട്ടോ. ഫ്രണ്ട് അനിൽ അമ്പലപ്പുഴയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
0: ഉദയം പേരൂരിൽ നിന്ന് സരസ്വതി രാജൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് കേൾപ്പിക്കാമോ എല്ലാ റേഡിയോ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഓക്കെ, ജിഷ ജോൺസൺ ചോദിച്ചിട്ടുണ്ട്, നല്ലൊരു ബ്ലസ്ഡ് സൺഡേ ആശംസിച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥിതി മൂവിയിലെ ഓടലെണ്ണ എന്നുള്ള തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ ചില്ലുജാലകവാതിലിൽ നിന്നുള്ള പാട്ട് ക്ലാസ്മേറ്റ്സിലെ, നാളെ വിവാഹിതരാകുന്ന അഞ്ജുവിനും ടിറ്റോയ്ക്കും വേണ്ടിയിട്ട് സമ്മാനിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഞ്ജു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുസ്മിതയുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
0: ഹാപ്പി മാരീഡ് ലൈഫ്. പാലക്കാട് ജില്ലയിലെ പെരുമ്പമ്പ

0: സ്ഥലത്ത് നിന്ന് ഗിരിജ എന്ന് പറയുന്ന ചേച്ചി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹായ് ജലീൽ ആൻഡ് വിജി, ഗുഡ് മോർണിംഗ്, സുഖമാണ്. ആ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ. കഥ വായിക്കുന്ന ഏറ്റവും അനുയോജ്യമായ വോയിസ് മോഡുലേഷനുള്ള രണ്ടുപേര് ജലീൽ ആൻഡ് വിജി. ഒന്നിച്ച് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പണ്ട് ഓണത്തിന് സ്വാഗതം കൊച്ചിയിൽ രണ്ടുപേരും കഥ വായിച്ചത് ഇപ്പോഴും കാതോരമുണ്ട് എന്നൊക്കെ പറഞ്ഞു.
1: ശരിയാട്ടോ,
0: ഒത്തിരി വർഷം
1: ശ്രോതാവാണ് എന്തായാലും.
0: അതെ അതെ, എനിക്ക് തോന്നുന്നു അത് സ്വാഗതം കൊച്ചിയിലെ ഓണത്തിന് കഥാഗീതം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ കഥകളും അതിനൊപ്പം പാട്ടുകളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗിരിജ പെരുവം.
1: ഓ ശരി ശരി കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. താങ്ക്സ്.
0: വർഷങ്ങൾ കഴിഞ്ഞാൽ അതിങ്ങനെ ഓർമ്മയുടെ വെച്ച് ഇങ്ങനെ അയച്ചതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ ഷബനയുടെ ഒരു മെസ്സേജ് ഉണ്ട്, കോന്നിയിൽ നിന്നാണ് മെസ്സേജ്. ഷബന, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിലെ കോന്നിയാണെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കൊന്ന് ഓൺലൈൻ വഴിയാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നു. പ്ലീസ് ഡെഡിക്കേറ്റ് എ സോങ് ഫോർ മൈ ചൈൽഡ് ഇഷ എ അസീസ്. അപ്പൊ ഇഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചു. ദീപസ്തംഭ മഹാശ്ശേരി എന്ന മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: അതുപോലെ സൽമ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ജലീൽ ആൻഡ് വിജി എന്നൊക്കെ പറഞ്ഞ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട്, ഹിന്ദി പാട്ടാണ് ചോദിച്ചിട്ട്, കിസ്കാ ഹേ എന്നുള്ള ഒരു പാട്ട്. മൂവിയുടെ പേര് മെയിൻഹൂന. എല്ലാ അതെ എല്ലാ ലിസ്നേഴ്സിനും വേണ്ടിയിട്ട്,
0: എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഷൈബുവിന്റെ ഒരു മെസ്സേജ്, ഉദയം പേരൂർ തെക്കൻ പറവൂരാണ് സ്ഥലം എന്ന് പറഞ്ഞാണ് മെസ്സേജ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് വായിച്ച മെസ്സേജ് ആണെന്ന് തോന്നുന്നു.
1: ഞങ്ങൾ രണ്ടുപേരും
0: ചിലര് ഒത്തിരി മെസ്സേജിന് അയക്കുന്നതിന്റെ കൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നത്. വിനീത ആലുവിൽ ഒരു മെസ്സേജ്, ഒരു പാട്ട് വെച്ചിരുന്നു ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യോധ എന്ന മൂവിയിലെ പാട്ട് അതല്ലെങ്കിൽ മറ്റൊരു മൂവിയിലെ പാട്ട് എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. ഹായ് ഗുഡ് മോർണിംഗ് പാട്സ് അപ്പ്, ഹായ് മൈ ഡിയർ ജലീൽ ആൻഡ് വിജി. ജലീൽ കാക്ക് ടിൻസ് മുത്തുമണികളാണ് അല്ലേ, തിൻസുണ്ണികൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ്, അവർക്കൊരു ഹായ് പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സനൽ മേച്ചേരി വെള്ളാങ്കല്ലൂർന്ന മെസ്സേജിന്, എക്സാം പാസ്സായ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് മാണിക്കക്കല്ല് എന്ന സിനിമയിലെ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. യെസ്, അപ്പൊ എന്നാലും ഒത്തിരി സന്തോഷം. ഇന്ന് നേരത്തെ നമ്മുടെ പ്രോഗ്രാമിൽ ചെറിയ ചേച്ചി പറഞ്ഞു എല്ലാവരുടെ വിശേഷങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ വിശേഷം അറിയണം എന്നൊക്കെ പറഞ്ഞു ചേച്ചി ഫാമിലിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അതുകൊണ്ടാണ് മെസ്സേജ്. എന്തായാലും ഒത്തിരി സന്തോഷം, ഉറപ്പായിട്ട് അന്വേഷണം പറയുന്നതായിരിക്കും. നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് മെമ്മറീസ് ഒക്കെ വരാറുണ്ടല്ലോ, അതുപോലെ കുറേ മെമ്മറീസ് വരുന്ന ഒരു പാട്ടാണ് ഇത്. ഒരു ഹിന്ദി ട്രാക്കാണ്, ഗുപ്ത് എന്ന് പറയുന്ന സിനിമയില്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ട്രെൻഡിങ് സോങ്, അതായത് ഇനി വരുന്ന ആ ഒരു ബീജം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് പാട്ടാണ്. അതാണ് ആ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പാട്ട് മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു
1: അല്ലെ.
0: ആ ഒരു കാലത്ത് ഭയങ്കര ബീറ്റുള്ള ചില പാട്ടുകളുണ്ട്. അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ വൂഫറിലൊക്കെ ഈ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കും. അപ്പൊ നമുക്കത് കേൾക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു ഫീലാണ്. അന്ന് ഓഡിയോ കാസറ്റ് ആയിരുന്നു. അപ്പൊ കാസറ്റില് ചില സിനിമയിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അപ്പൊ ഗുപ്ത എന്ന സിനിമയിലെ ഏത് പാട്ടാണെങ്കിലും അത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അപ്പൊ കുറെ നൊസ്റ്റാൾജിയ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാട്ട് കൂടിയാണ്. അപ്പൊ പ്രത്യേകിച്ചും 90s കിഡ്സിന്റെ ആ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ട് കൂടിയാണ്.
1: കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 42 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോ
1: അരമണിക്കൂർ കൂടി,
0: അതെ അതെ, അരമണിക്കൂർ കൂടിയുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ ഈ പാട്ടിന്റെ ഇത് പറഞ്ഞ സമയത്ത് ചെറുപ്പത്തിൽ ഒരു പ്രത്യേകമായ ഒരു സൈക്കോ സ്വഭാവം ഉണ്ടായിരുന്നു, വേറൊന്നുമല്ല. നമ്മളിങ്ങനെ ടേപ്പ് റെക്കോർഡിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വൂഫറൊക്കെ വെക്കും. അപ്പൊ അന്നിങ്ങനെ പ്ലൈവുഡിന്റെ ബോർഡൊക്കെ വെച്ച് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അതിന്റെ ഉള്ളിൽ വൂഫറൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഈ പാട്ട് നല്ല വോളിയത്തിൽ വെച്ചിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് പുറത്ത് നിന്നിട്ട് ഇന്ന് നോക്കും, ഇത് എന്തോരോ ശബ്ദത്തിലാണ്, എന്തോരോ ശബ്ദത്തിലാണ്.
1: ആൺകുട്ടികൾക്കാണ് ഇങ്ങനത്തെ സ്വഭാവം.
0: അതെ അതെ, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളാണ്. അപ്പം ഇത് എത്ര ദൂരത്തേക്ക് കേൾക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി നാട്ടുകാർ മുഴുവനും കേൾപ്പിക്കാൻ വേണ്ടിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ. അപ്പൊ അങ്ങനെ കുറെ ഓർമ്മകൾ എനിക്ക് പലർക്കും പല ഓർമ്മകളാണ് പല പാട്ടുകൾ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഓരോ പാട്ടുകൾ ഓരോ ഓർമ്മകളാണ് നമുക്ക് കൊണ്ടുവരുന്നത്.
0: അപ്പൊ നിങ്ങൾ ബാക്കി മെസ്സേജിലേക്ക് പോവുകയാണ്.
1: അതെ അതെ, അപ്പൊ എന്താ നല്ലൊരു എന്താ പറയാ സാഹിത്യം കലർന്ന സുന്ദരമായ ഒരു മെസ്സേജ് ഉണ്ട്. ഹൃദയഹാരിയായ പാട്സപ്പേ, നിന്റെ രാഗലയത്തിലും സൗഹൃദ ഭാഷണത്തിലും സുന്ദര നിമിഷങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോൾ ആ നിമിഷങ്ങളിൽ ഈ ഉള്ളവനും കൂടെ ഉണ്ടാകാറുണ്ട് കേട്ടോ. സാധാരണയായിട്ട് സന്ദേശം അയക്കാറില്ല എന്നേ ഉള്ളൂ. ഒരിക്കൽ സ്വാഗതം കൊച്ചിയിലെ ശ്രീജലീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് കഴിയുമെങ്കിൽ വെള്ളാരം കിളികൾ വലംബിച്ച്

0: കേൾക്കും എന്നുള്ള പാട്ട് വച്ചു തന്നാൽ നമുക്ക് ഒരുമിച്ച് കേൾക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സത്യപാലനാണ് ഈ മെസ്സേജ് ചെയ്തിരിക്കുന്നത്.
1: സത്യപാലൻ ചേട്ടാ ഒത്തിരി സന്തോഷം, സ്നേഹം ഓർക്കുന്നുണ്ടെന്നല്ല അറിഞ്ഞതിൽ സന്തോഷം. ഇനി ബാക്കി മെസ്സേജിലേക്ക് പോകാം. നമുക്ക് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, അപ്പൊ ഞാൻ ഈ ഒരു മെസ്സേജിന്റെ പരിഭാഷയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാല് എനിക്ക് സത്യത്തിൽ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് എനിക്ക് അവര് ഹിന്ദിയിലാണ് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെറിയ ലെറ്റേഴ്സിലാണ്. അതുകൊണ്ട് എഫ് എം റെയിൻബോ കൊച്ചി കുടുംബത്തിലേക്ക് ഛത്തീസ്ഗഡിൽ നിന്നുള്ള നിങ്ങളുടെ ഈ ഒരു സ്നേഹ സന്ദേശത്തിന് ഒത്തിരി നന്ദി. മൊബൈൽ ആപ്പ് വഴി ഹോം തിയേറ്ററിലാണ് നിങ്ങളുടെ പരിപാടികൾ ആസ്വദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ വരുന്നു ഓക്കെ മൊബൈൽ ആപ്പ് വഴി ഹോം തിയേറ്ററിലൂടെ കേൾക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ അവതരണമൊക്കെ ഇഷ്ടമാണ്, മലയാള ഭാഷ വളരെ മധുരമുള്ളതാണ്, അത് ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്നു. അതുപോലെ തന്നെ ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറം സംഗീതത്തിലൂടെയും സ്നേഹത്തിലൂടെയും നമ്മൾ ഒന്നായിരിക്കുന്നു. മലയാളം ഭാഷ ഇത്രയധികം സ്നേഹിക്കുന്നതിനും കൊച്ചിയിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്നും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നമുക്ക് ഒരു വലിയ മെസ്സേജ്. നമുക്ക് മിക്ക ദിവസങ്ങളിലും ഛത്തീസ്ഗഡിൽ ഇരുന്നും നമ്മളെ കേൾക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം നമ്മൾ അറിയിക്കുകയാണ്.
0: തീർച്ചയായിട്ടും. അതുപോലെ ഇതാ ഇന്നത്തെ പാട്സപ്പിലെ കളിപ്പാട്ടം സിനിമയിലെ കൊഞ്ചി കൊഞ്ചി കിളിയെ എന്നുള്ള പാട്ട് വെച്ചൊരു ഒന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ വിനീതയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പി വി മുഹമ്മദ് വടക്കേ ബാബുവിന് ഒരു മെസ്സേജ്
1: ചെയ്തു. വിനീത ചേച്ചിക്ക് റെയിൻബോ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ പിറന്നാൾ ആശംസകൾ
0: അറിയിക്കേണ്ടതായിട്ടും
1: മെസ്സേജ് കാണാതെ പോയി. രണ്ടല്ല പത്ത് പേര് വന്നാൽ ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജിന് ആരും പറയാതെ
0: ഇഷ്ടം പോലെ മെസ്സേജസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും.
1: ഇടയിൽ പെട്ടുപോകുന്നതുകൊണ്ടാണ് മെസ്സേജ്. ഇനി അങ്ങനെ വായിക്കാതെ പോയിട്ട് ജസ്റ്റ് ഒരു ഹായ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിക്ക് അയച്ചാൽ മതി. അപ്പൊ മെസ്സേജ് വീണ്ടും പോപ്പ് ചെയ്ത് വരും. അപ്പൊ വായിക്കാത്താണ് ഉറപ്പായും.
0: അതുപോലെ 37-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഗീത ചേച്ചിക്കും ബാബു ചേട്ടനും ആറങ്ങാട് കുന്നേൽ പള്ളിയിൽ നിന്ന് ബിന്ദു ജയരാജ്, ജയരാജ് ശ്രീനന്ദ, ശ്രീനന്ദ ജയരാജ്, ഋതുനന്ദ
1: ജയരാജ്
0: വാർഷികാഘോഷിക്കുകയാണ് കേട്ടോ, ആശംസിക്കുകയാണ്. കാര്യസ്ഥൻ മൂവിയിലെ ഓണവില്ലി എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: അപ്പൊ ഗീത ചേച്ചിക്കും ബാബുചേട്ടനും അഡ്വാൻസ് ആയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുകയാണ്. ജലീൽ ആൻഡ് വിജി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനോദ് ചേട്ടൻ മെസ്സേജിന് തൃശൂരിൽ നിന്നാണ് മെസ്സേജ്. അതുപോലെ തന്നെ ഹായ് വാട്സപ്പ് ഗുഡ് മോർണിംഗ് സന്തോഷ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മേഥല കൊടുങ്ങല്ലൂർ നിന്നാണ് മെസ്സേജ്. എന്റെ കൂട്ടുകാരൻ എന്റെ മകൾ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടി. വൈഗ രതീഷ് കുമാറിന് ഒരു വിഷസ് പറയാമോ, പ്ലീസ് നല്ലൊരു പാട്ട് തരാമോ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ്.
0: പിന്നെ ഫന മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നും രമ്യ ചോദിച്ചിട്ടുണ്ട്.
1: നമുക്ക് വന്ന മെസ്സേജിൽ വൈകാരതീഷിന് ഒരു പ്രത്യേക കൺഗ്രാറ്റ്സ്. അത് മാത്രമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ റിസൾട്ട് വന്നു SSLC പരീക്ഷയിൽ. അപ്പൊ അതിലെല്ലാം മികച്ച വിജയം നേടിയ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു പാട്ട് ഇരിക്കുകയും ചെയ്യുക. നമുക്കൊരു റിക്വസ്റ്റ് വന്ന ഒരു ട്രാക്കാണ്. രാഹുൽ നമ്പ്യാരും കെ ചിത്രയും ചേർന്ന് പാടിയ
0: മൂവിയിലത്തെ പാട്ട് അല്ലേ.
1: യെസ്, സ്വപ്നങ്ങൾ കാണാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തല്ലേ.
0: മനോഹരമായി

ഞാൻ മോഹൻലാൽ, മ്യൂസിക്കലി യുവേഴ്സ്, ആകാശവാണി റെയിൻബോ എഫ് എം 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: പത്ത് മണി കഴിഞ്ഞ് 43 മിനിറ്റും ആ കൃത്യമായിട്ട് പറയണെങ്കിൽ 40 സെക്കൻഡ് വായിക്കുകയാണ്.
1: അപ്പൊ
0: ചേച്ചി ഈ പാട്ട് കേട്ട സമയത്ത് കുറെ ഓർമ്മകളൊന്നും വേറെ ഒന്നുമല്ല, നമ്മുടെ വിദ്യാസാഗർ യൂസഫ് അലി കേച്ചിരി, മോഹൻ സിതാര, അപ്പൊ ആ ഒരു കൂട്ടുകെട്ടില് അവര് ആദ്യമായി ഒന്നിച്ച ഒരു സിനിമയാണ് ദീപസ്തംഭ മഹാശരം.
1: നല്ല സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ എല്ലാ പാട്ടുകളും.
0: എല്ലാ പാട്ടുകളും ഭയങ്കര രസമായിട്ടുള്ള
1: ഇതിലൊരു പാട്ടുണ്ട്, സ്നേഹത്തിൻ പൂനുള്ളി പൂജിച്ചു ഞാൻ. അത് ആ സമയത്ത് കല്യാണ കാസറ്റുകളിലൊക്കെ
0: സ്ഥിരമായിട്ട് വരുന്ന പാട്ടാണ്. അപ്പൊ അത്രയ്ക്ക് ട്രെൻഡിങ് ആണ്. അപ്പൊ ഈ സിനിമ തിയേറ്ററിലൊന്നും അധികം വലിയ വിജയം നേടിയ ഒരു സിനിമ അല്ല. സിനിമ പക്ഷെ കണ്ടിരിക്കാം, ഇഷ്ടപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ അധികം ഓടി
1: ജോമോളൊക്കെ.
0: അതെ അതെ, ജോമോളും ദിലീപ് ആണെങ്കിൽ ഫുൾ ക്ലീൻ ഷേറ്റ് ക്യാരക്ടറായിരുന്നു. അപ്പൊ ഈ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റായിരുന്നു. ഒരു ഓണക്കാലത്താണ് സിനിമ ഇറങ്ങിയത്. ഇതിന്റെ ഒപ്പം തന്നെയാണ് മയിൽപ്പീലിക്കാവ് സിനിമ ഇറങ്ങിയതെന്നാണ് എന്റെ ഓർമ്മ.
1: അപ്പൊ
0: ഈ സിനിമയിലെ നമുക്ക് അന്നെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പാട്ടുകൾ ഇറങ്ങുമല്ലോ, അപ്പൊ ഈ പാട്ടുകൾ കണ്ടിട്ട് കൂടുതൽ ആളുകൾ ഈ സിനിമ
1: പാട്ടുകൾ നേരത്തെ ഹിറ്റായി.
0: ഹിറ്റായി. അപ്പൊ അതില് ഇതിന്റെ കണ്ടിലും ഒക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ പാടാറുണ്ട്, മീൻസ്
1: പാട്ടുകളൊക്കെ.
0: അപ്പൊ മോഹൻ സിതാര അതിനു മുമ്പ് പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എല്ലാവരും തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ചില ഹിറ്റ് വരുമ്പോഴുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുന്ന അത്തരത്തില് റിലീസായ ഒരു സിനിമയായിരുന്നു ദീപസ്തംഭം. നമുക്ക് കോണിയിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരായിരുന്നു ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പേര് ഞാൻ വിട്ടുപോയി. എന്തായാലും ബാക്കി മെസ്സേജിലേക്ക് ഞങ്ങൾ പോവുകയാണ്.
1: ജലീല നമസ്കാരം. ഒരു പ്രാസംഗികന്റെ ഭാവത്തിൽ ആർജിയെ ചുകയുന്ന വിജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എൻഐഡിയിൽ നിന്നും സുരേഷ് ആട്ടോ. കഴിഞ്ഞ ദിവസം റെയിൻബോയിൽ ഭാര്യ ഫിലിമിലെ കണ്ണാടി പുഴയുടെ എന്നുള്ള പാട്ട് കേട്ടു. മനോഹരമായിട്ടുള്ള പാട്ട്. ഇത് കേട്ടപ്പോ 32 വർഷത്തോളം പുറകിലേക്ക് ഓർമ്മകൾ പോയി. 1995 കാലഘട്ടം. ഒരു നാൾ ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഈ ഗാനത്തിന്റെ ചിത്രീകരണം നടക്കുന്നു എന്നറിഞ്ഞ് ആലുവ പാലസിൽ പല സിനിമകളുടെയും ചിത്രീകരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലുവക്കടുത്ത് താമസിക്കുന്നതുകൊണ്ട് ടൗണിൽ ജോലി ഉള്ളതുകൊണ്ട് വൈകിട്ട് പാലസിൽ പലതവണ പോയിട്ടുണ്ട്. അപ്പോൾ പാലസിന്റെ പുറകുവശത്ത് അങ്ങനെ ഇത് കാണാൻ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാട്ടിന്റെ ചിത്രീകരണം പുഴയിൽ പരന്ന് വിശാലമായ പടവുകളിൽ ഇരുന്ന് ഈ സമയത്ത് കൂട്ടുകാരത്ത് പോയിരുന്ന കാഴ്ചകളും കണ്ട് സൊറ പറഞ്ഞ സമയം ചെലവാക്കുന്ന ദിനങ്ങളിൽ ഒരു നാളിലാണ് ഈ ഒരു സിനിമയുടെ ഭാര്യയുടെ ചിത്രീകരണം നടന്നത്. ജഗദീഷ്, ഉർവശി, ഫിലോമിനെവരെയൊക്കെ കണ്ടു. അധികം താമസിയാതെ ഈ പാലസിൽ തന്നെ എനിക്ക് ഗവൺമെന്റ് ജോലിയും കിട്ടി എന്നൊക്കെയാണ്
0: പറഞ്ഞത്.
1: എന്റെ ദൈവമേ, ഭയങ്കര വലിയ മെസ്സേജ് ആയി പോയി. ഈ പാട്ട് കേൾക്കുമ്പോ പുള്ളിക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നതായിരിക്കും ഉദ്ദേശിച്ചത്.
0: അതെ അതെ, തേസാബ് എന്ന മൂവിയിൽ ഒരു പാട്ടിന് വേണ്ടി ഒരു മെസ്സേജ് ഞങ്ങൾ ഓൾറെഡി മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഹിന്ദി ട്രാക്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മെസ്സേജ് വായിച്ചോ എന്നൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മെസ്സേജ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തേസാബ് എന്ന മൂവിയിലെ അതല്ലെങ്കിൽ മറ്റൊരു മൂവിയിലെ പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു മെസ്സേജ്. അതുപോലെ തന്നെ ഒരു മെസ്സേജ് മീന സുരേഷ് അയച്ചിട്ടുണ്ട്. പക്ഷെ ഓഡിയോ മെസ്സേജ് ആണ്, ഒന്ന് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ആയിട്ട് അയക്കുകയാണെങ്കിൽ
1: ഓഡിയോ നമുക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ജിനി ടോമി കുറുമ്പത്തൂരിൽ നിന്നും എനിക്ക് സാജൻ മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചു തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഏതെങ്കിലും പാട്ട് വെച്ചോ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ.
1: അതെ.
0: ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഒരു ബർത്ത്ഡേ വിഷ് ആണ് വന്നിരിക്കുന്നത്. ഈ ബർത്ത്ഡേ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫൗസിയ മൻസൂർ ആണ്, കടുങ്ങല്ലൂർ നിന്നാണ് മെസ്സേജ് അയച്ചത്. ഇന്ന് ഞങ്ങളുടെ സിസ്റ്റർ

ഉഷാബിയുടെ മകൾ അമ്മുവിന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. ആളുടെ പേര് അമാൽ ഇസ്ര എന്നാണ്. അപ്പൊ മോൾക്ക് ആശംസകൾ പറയണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഉറപ്പായും ആശംസകൾ പറയുന്നുണ്ട് ഞങ്ങളുടെ റെയിൻബോ ഫാമിലിയുടെ ആശംസകൾ. അതുപോലെ തന്നെ നമുക്ക് നേരത്തെയും കുറെ പേര് ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മെസ്സേജിന് ആ പേര് വിട്ടുപോയി. കുറെ പേരുടെ ബർത്ത്ഡേ വിഷ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വിനീതയുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു നമുക്കൊരു വിഷ്. മുഹമ്മദ് വടക്കേ വന്നത് അയച്ചു. അപ്പൊ അങ്ങനെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് ഇതാ നൽകുകയാണ്.

യെസ്, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇനി പേര് പറയാൻ വിട്ടുപോയ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചവരാവട്ടെ അയക്കാത്തവരാവട്ടെ അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് വരുന്നുണ്ട്.

0: യെസ് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് കേൾപ്പിച്ചാലോ?
1: അതെ, തീർച്ചയായിട്ടും.
0: യെസ് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, മേ ഹൂന എന്ന മൂവിയിലെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 16 സെക്കൻഡും ആയിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ എഫ് എം കൊച്ചി 107.5 വാട്സപ്പ് ആണ്. കൂടെയുള്ളത് ആർ ജെ ബിജി ആൻഡ് ജലീൽ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. 10 മണി കഴിഞ്ഞ 53 മിനിറ്റ് നാം 34 സെക്കൻഡും ആയിരിക്കുകയാണ്. ഒത്തിരി പേര് ഇങ്ങനെ പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിവ് പോലെ. കാരണം ഒരു മണിക്കൂറിൽ നമുക്ക് എത്ര പാട്ടിൽ കൊടുക്കാൻ പറ്റും, ഈ മെസ്സേജും വായിച്ച് അതല്ലെങ്കിൽ പാട്ടിൽ കൊടുക്കുമ്പോൾ വളരെ കുറച്ച് പാട്ടിൽ കൊടുക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും പാട്ട് നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് മെസ്സേജ് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു തുടക്കത്തിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് കുഞ്ഞിപ്പ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നാളെ. അപ്പോൾ അദ്ദേഹം റേഡിയോ ലിസണേഴ്സ് അസോസിയേഷനിലൊക്കെ വളരെ സജീവമായിട്ട് ഉള്ള ഒരു മെമ്പറാണ്. അതുമാത്രമല്ല പണ്ട് മുതൽ നമ്മുടെ ദൂരദർശനിൽ ആകാശവാണി തിരുവനന്തപുരം നിലയങ്ങളിലേക്കൊക്കെ സ്ഥിരമായിട്ട് കത്തുകൾ അയക്കുന്ന ഒരു ശ്രോതാവ് കൂടിയാണ്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഇവരെ കുറിച്ച് പത്രത്തിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റേഡിയോ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, നമ്മളറിയാതെ നമ്മുടെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് ഒരു മെസ്സേജോ അല്ലെങ്കിൽ കത്തോ അല്ലെങ്കിൽ വാട്സപ്പോ ഒന്നും അയക്കാതെ ആണെങ്കിലും കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ജോലിക്കൊപ്പം നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പ്രത്യേക ഒരു അന്വേഷണം ഒരു നമസ്കാരവും നമ്മൾ നൽകുകയാണ്. അപ്പോൾ ലാസ്റ്റ് പ്ലേ ചെയ്യുന്ന പാട്ട് എല്ലാവർക്കും വേണ്ടി. ഇനി മെസ്സേജ് ഇനി ആരെങ്കിലും മെസ്സേജ് വായിക്കാതെ
1: കേട്ടുകൊണ്ട് കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരാള്
0: ഫാഹിമിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഫാഹിം എന്തായാലും സമയക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വെക്കാൻ പറ്റാതെ പോകുന്നത്. ലാസ്റ്റ് സോങ് ഫാഹിമിന് വേണ്ടി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിട്ട് ഞങ്ങൾ സമ്മാനിക്കുകയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ഒരു മെസ്സേജ് ശരത്ത് അയച്ചിട്ടുണ്ടായിരുന്നു തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു, കുറെ നേരത്തെ വന്ന മെസ്സേജ് ആയിരുന്നു, പക്ഷെ ഇനിയിപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ ഇതെല്ലാം മാക്സിമം മെസ്സേജ് എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്, ആരുടെയും മെസ്സേജ് വിട്ടുപോയിട്ടില്ല.
1: പാട്ട് കേൾക്കാം 12 മണിക്ക്.
0: അതെ, ഞാൻ തൽക്കാലത്തേക്ക് ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് പോവുകയാണ്. ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ വീണ്ടും അടുത്ത പ്രോഗ്രാമിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി ഞാൻ നേരെ മൈക്ക് നമ്മുടെ വിജയ്ക്ക് കൈമാറുകയാണ്. അപ്പോൾ 12 മണി മുതൽ യുവർ ചോയ്സ് ഉണ്ട്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പാട്ട് കിട്ടാത്തവരൊക്കെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. പാട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.
1: എല്ലാം
0: ഞാൻ ശബ്ദത്തിൽ റെയിൻബോയിലേക്ക് വന്ന സമയത്ത് ഈ പഴയ സിനിമയിലെ പാട്ടുകളൊക്കെ എന്നെ ലെറ്ററൊക്കെ എടുക്കുന്നത് ചേച്ചിയായിരുന്നു. അപ്പൊ ഓരോ പാട്ടിനെ കുറിച്ച് ഇത് പോയി കഴിഞ്ഞാൽ ഇത് ഇന്ന പാട്ടാണ്, അല്ലെങ്കിൽ ആ പാട്ടിന്റെ പ്രത്യേകത, ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ. അപ്പൊ അന്ന് തുടങ്ങി എന്റെ മനസ്സിൽ ചേച്ചീനെ അങ്ങനെയൊക്കെ എടുക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ് ഞാൻ പാട്ടിനെ കുറിച്ച്, പഴയ പാട്ട് അല്ലെ, എനിക്ക്
1: തോന്നുന്നു
0: പഴയ പാട്ടുകളെ കുറിച്ച് അതൊക്കെ റിസർച്ച് ഒക്കെ നോക്കാറുണ്ട്. ഒന്നും അറിയാത്ത ആളെ പോലെയൊക്കെ പറയും, പക്ഷെ എല്ലാം അറിയാവുന്ന ഒരാളാട്ടോ. മീൻസ് പഴയ പാട്ടുകൾ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാനിപ്പോ ഈ എന്റെ ജനറേഷനിലുള്ള പാട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അതിനു മുമ്പുള്ള ജനറേഷനിലെ പാട്ടിനെ കുറിച്ച് ചേച്ചി പറഞ്ഞ ചിലപ്പോ എനിക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പാട്ട് വരുന്നുണ്ട്, അതെ, റെയിൻബോ ന്യൂസിന് ശേഷം ഒരു മൊമെന്റ്സ് വിത്ത് റെയിൻബോ. ഇന്ന് കെഎസ് പ്രസാദ് ആണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ്. അതായത് നമ്മുടെ ആർ ജെ കിരൺ ആണ് ആ ഒരു ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത്. വളരെ രസകരമായ അദ്ദേഹത്തിന്റെ കുറെ നല്ല വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ കെഎസ് പ്രസാദിന്റെ വിശേഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത്. അതെ, വിജി ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്, ഞാനാണ് പോകുന്നത്. ഇറ്റ്സ് മീ ജലീൽ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-ന് പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ് myGOV.in വെബ്സൈറ്റ് വഴി ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രഖ്യാപനത്തിനുശേഷം മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട്.

0: പറഞ്ഞു. ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, കണ്ടെത്തൽ, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം മുൻ മാനേജരും കോൺഗ്രസ് പ്രവർത്തകനുമായ അത്തായി ബാലകൃഷ്ണ പൊതുവാൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 ഗ്രാമം സ്മൃതിയിൽ നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം.
1: ന്യൂസ് റെയിൻബോ.
2: Moments with Rainbow. An exclusive chat show. Moments with Rainbow.
3: ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 നമ്മള് ഒത്തിരി പ്രതിഭകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലൂടെ. അപ്പോൾ ഇന്ന് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഭയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. കൊച്ചി കലാഭവന്റെ മുൻകാല മിമിക്രി കലാകാരന്മാരിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട നമ്മുടെ കലാകാരൻ KS പ്രസാദ് ചേട്ടനാണ് ഇന്ന് നമ്മളോട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹം വളരെ സരസമായിട്ട് സംസാരിക്കുന്ന ഒരാള് തന്നെയാണ്. അപ്പോ ചേട്ടാ, വെൽക്കം ടു അവർ ഷോ മൊമെന്റ്സ് വിത്ത് റെയിൻബോ.
4: താങ്ക് യു, താങ്ക് യു.
3: ചേട്ടന്റെ ഷോയിൽ താരങ്ങളില്ലാത്ത താരനിശ.
4: അതെ അതെ, ഗൾഫ് നാടുകളിലായിരുന്നു കൂടുതലും നടത്തിയിരുന്നത്.
3: അതെ, പക്ഷെ അതിന്റെ കാസറ്റുകള് ഇപ്പോഴും അതൊരു ട്രെൻഡാണ്. ഇപ്പോഴും പല കോളേജുകളിലെ അല്ലെങ്കിൽ സ്കൂളുകളിലെയൊക്കെ ആനിവേഴ്സറീസ് നടക്കും. അപ്പൊ ഈ ആനിവേഴ്സറീസിൽ ഇവർ ഈ റെക്കോർഡഡ് സംഭവം എടുത്തിടും, എന്നിട്ട് ഇവര് ലിപ്പനക്കി ആണ് പരിപാടി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം.
4: താരങ്ങളില്ലാത്ത താരനിശ എന്ന പേര് വരാൻ കാര്യം തന്നെ പണ്ട് കലാഭവന്റെ കൂടെ അബലച്ചന്റെ ഒപ്പമാണല്ലോ പോകുന്നത്. അബലച്ചന്റെ കൂടെ പോകുമ്പോ വേറെ താരത്തിന്റെ ആവശ്യമില്ലല്ലോ. കലാഭവന്റെ ബാനറുണ്ട്, അബലച്ചനുണ്ട്, അബലച്ചൻ തന്നെ താരം. അബലച്ചൻ പോയി കഴിഞ്ഞ് പിന്നീട് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്റെ ട്രൂപ്പ് കൊച്ചിൻ ഗിന്നസ് എന്ന് പറഞ്ഞാ പോകുന്നത്. അപ്പൊ ഞാൻ എന്നെ പണിക്കിരട്ടെന്ന് പറഞ്ഞ ഒരു ബഹ്റിലെ ഒരു സുഹൃത്താണ് വിളിക്കാൻ വന്നത്. അദ്ദേഹം വിളിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ആർട്ടിസ്റ്റുകൾ വേണം, താരങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഓഡിയൻസ് കയറില്ല. കാരണം വളരെ പ്രശസ്തരായ അന്നത്തെ കോമഡി കിങ്ങുകൾ എന്ന് പറയാം, അവരൊക്കെ അവരുടെ പ്രോഗ്രാമിന് 10,000 പേരുടെ ഓഡിറ്റോറിയത്തിൽ ആകെ 500 പേരുണ്ടായിരുന്നുള്ളൂ, 1,000 പേരുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ പേടിച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ താരങ്ങൾ വേണം. അങ്ങനെ ഞങ്ങള് യൂറോപ്പിലൊക്കെ പോയപ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന താരങ്ങൾ, അങ്ങനെ പലവരെയും നമ്മൾ വിളിച്ചു, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരെയും വിളിച്ചു. അപ്പൊ അവർക്കൊന്നും നമ്മുടെ ഒരു ബാനർ അത്ര പോരാന്ന് തോന്നി. അപ്പൊ അങ്ങനെ പലരും വന്നില്ല. അപ്പൊ ഞാനത് ഇല്ലാതെ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും 2 കഴിയുമ്പോൾ വീണ്ടും പണിക്കരട്ടം വിളിക്കും. TSS പണിക്കര് ബെഹ്റിന്ന് വിളിച്ചിട്ട് പറയും നമുക്ക് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു ആരും വന്നില്ലല്ലോ, നമുക്ക് ഇന്നാളെ വിളിച്ചാലോ. വീണ്ടും അവരെ വിളിക്കും, അവരെ വിളിച്ചാൽ വരാന്ന് പറഞ്ഞ് വീണ്ടും അവര് മാറും. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവസാനം പുള്ളി പറഞ്ഞു നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ താരങ്ങളുടെ ഡ്യൂപ്പുകളുടെ ഒക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു പേര് ഈ താരങ്ങളില്ലാത്തതുകൊണ്ട് താരങ്ങളില്ലാത്ത താരനിശ എന്ന് പറഞ്ഞിട്ട് പേര് അങ്ങിട്ടു. അത് ഫസ്റ്റ് പ്രോഗ്രാം ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്ന് പറയുന്ന ഒരു ഷോ ആയിരുന്നു. അതിൽ ഒട്ടംതുള്ളലും സംഭവങ്ങളൊക്കെ ആയിട്ട് അതങ്ങോട്ട് ഹിറ്റായി. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. താരങ്ങളില്ലാത്ത താരനിശ എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 1997 തുടങ്ങുന്നത്. നമ്മള് കലാഭവന്റെ ഒപ്പമാണ് വിദേശ യാത്രകൾ കൂടുതൽ തുടങ്ങിയത്. പിന്നെ 2019 വരെ, അതായത് കോവിഡിന്റെ അതുവരെ കണ്ടിന്യൂസ് അങ്ങ് പോകാൻ സാധിച്ചു.
3: ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്കിറ്റുകള് ഈ പരിപാടിയില്, അല്ലെങ്കിൽ കുറെ ഗാനമേളയും അതിന്റെ ഇടയിൽ കുറച്ച് 2-3 സ്കിറ്റ് വരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു പ്രോഗ്രാമുകൾ ആ ഒരു കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ആരെങ്കിലും വന്ന് മിമിക്രി അവതരിപ്പിക്കുന്നു. പക്ഷെ സ്കിറ്റുകളുടെ ഒരു ബാഹുല്യം, അതായത് ഒരു 7-8 സ്കിറ്റ് ഒരു പ്രോഗ്രാമില് ഉൾപ്പെടുത്തിയതും ഈ പരിപാടിയിലൂടെ,
4: നമ്മുടെ പ്രോഗ്രാമിലൂടെ, അതിന്റെ കൂടെ നമ്മള് സോങ്ങുകളും ഉണ്ട്, എല്ലാം ഉണ്ട്, ഡാൻസും ഉണ്ട്. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡാൻസേഴ്സിന്റെ ഡാൻസ് മാത്രമല്ല, മിമിക്രി കലാകാരന്മാരുടെ ഡാൻസ് ഉണ്ട്, അതിനകത്ത് പാട്ടുകാരും ഡാൻസ് ചെയ്യും. മനസ്സിലായി. പാട്ടുകാർ തന്നെ കോമഡികൾ ചെയ്യുന്നവരുണ്ട്, അതുപോലെ മിമിക്രി ചെയ്യുന്നവർ ഡാൻസും ചെയ്യും പാടും ചെയ്യും, അങ്ങനെ എല്ലാവരും എല്ലാം എല്ലാവരും കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചു. അതിലെല്ലാവരും ഭയങ്കര കട്ട റിഹേഴ്സലാണ്. അതും ഈ പറഞ്ഞ പോലെ ഈ താരങ്ങളില്ലാത്ത താരങ്ങളിൽ വരാത്തത് കൊണ്ട് ആ പേര് ഞാൻ ഇട്ട പോലെ തന്നെയാണ്. പണ്ട് ഗിന്നസ് അവാർഡ് കിട്ടാൻ വേണ്ടി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഞാൻ അന്ന് അമേരിക്കയിൽ ചെന്നു, ഞങ്ങൾ അവിടെ ചെന്നൊക്കെ സംസാരിച്ചു.

0: വിളിച്ചു ഗിന്നസ് എനിക്ക് ഞങ്ങൾ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പൊ നമ്മളെ അവര് ഇത് ചെയ്തില്ല, കാരണം ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഇവരുടെ ലിസ്റ്റ് പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്തു, ട്രൂപ്പ് തുടങ്ങിയപ്പോ ഗിന്നസ് കിട്ടും.
1: ഗിന്നസ്
0: അങ്ങനെയാണ് ആ പേര് വരാൻ കാര്യം.
1: പക്ഷേ ചേട്ടനാണ് ഗിന്നസ് തുടങ്ങിയത്, അല്ലെങ്കിൽ കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ട്രൂപ്പ് ചേട്ടനാണ് തുടങ്ങിയതെന്ന് പലർക്കും അറിയില്ല. അത് വേറെ പല ആളുകളുടെ പേരിലാണ്
0: അറിയപ്പെടുന്നത്. അത് എല്ലാരും പറയാറുണ്ട്, ഞാൻ ഗിന്നസ് തുടങ്ങിയെങ്കിലും മനോജ് ഗിന്നസിന്റെ പേരിൽ പലരും വിചാരിച്ചിരിക്കുന്ന പുള്ളിയുടെയാണ്. മനോജ് നവോദയ എന്ന് പറഞ്ഞ് ട്രൂപ്പ് തുടങ്ങി, പക്ഷെ അത് സാജു ആ പേരും കൊണ്ടുപോയി, സാജു നവോദയ.
1: സാജു നവോദയ. ഓക്കെ, കലാഭവനെ കുറിച്ച് ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ കലാഭവന്റെ സെക്രട്ടറി ചേട്ടനാണ്, അപ്പോ കലാഭവനെ കുറിച്ച് ആ പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് നമുക്ക് പോയാലോ.
0: 69 കലാഭവൻ ആരംഭിക്കുന്നത്. ഞാൻ കലാഭവൻ കാണുന്നത് ഞാൻ 75 സ്കൂളിൽ, സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ 9th സ്റ്റാൻഡേർഡിലൊന്നാണ്. അപ്പൊ കലാഭവൻ തൊട്ടപ്പുറത്താണ്, ഒരു റെയിൽ കടന്നാൽ മതി. അപ്പൊ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ മിസ്സീറിനെ കാണാം എന്ന് പറഞ്ഞിട്ട്, അന്നത്തെ സ്കൂൾ വിദ്യാർത്ഥിയാകുമ്പോ ഞങ്ങൾ അങ്ങനെയല്ലേ
1: പറയുള്ളൂ.
0: ഊണ് കഴിച്ചിട്ട് ഓടി ഞങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടു. കണ്ടപ്പോ അദ്ദേഹം ഒരു മിന്നായം പോലെ അങ്ങ് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ കലാഭവൻ ബിൽഡിംഗ് ഇങ്ങനെ നോക്കുക, ഓ ഇതാണല്ലേ ഈ സ്ഥാപനം എന്നൊക്കെ നോക്കി നിന്ന്. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ 75 അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ഞാൻ അവിടെ എത്തി. അവിടെ ഞാൻ എത്തും നമ്മളെന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ അതൊരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ കലാഭവൻ എന്ന് പറഞ്ഞ ഞങ്ങളിങ്ങനെ ഒരു 10 ഞാൻ ട്രൂപ്പിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടും കലാഭവന്റെ പല കാര്യങ്ങൾക്കും അബലച്ചൻ എന്നെ വിളിക്കുമായിരുന്നു. കലാഭവന്റെ ഏത് വിദേശയാത്രകൾ വന്നാലും അച്ഛൻ എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പൊ അച്ഛൻ പോയ ശേഷം കലാഭവന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാല് അവിടെ വന്ന ഗിറ്റാറും കീബോർഡും അതുപോലെ തബലയും ഡാൻസും പെയിന്റിങ്ങും എല്ലാം ഉണ്ടല്ലോ അവിടെ. അവിടെ ഇല്ലാതെ കരാട്ടെ എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നമ്മളിപ്പോ പണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങാൻ ഓരോ കടയിൽ പോണ്ടല്ലോ. സൂപ്പർ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കടയിൽ ചെന്ന് എല്ലാം കിട്ടും.
1: എല്ലാം കിട്ടും
0: എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റാണ് അവലേശം പണ്ട് തുടങ്ങിയത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഗിറ്റാർ പഠിക്കണം പഠിക്കാം, അത് വേണ്ട കുറച്ച് പെയിന്റിങ് പഠിക്കണം ഒരു മണിക്കൂർ, വേണ്ട കുറച്ച് പേർക്ക് ഡാൻസ് പഠിക്കണം, ഏത് വേണമെങ്കിലും ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവിടെ പഠിക്കാനുള്ള
1: സൗകര്യം.
0: അപ്പൊ അത് അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് മാത്രമല്ലല്ലോ, ഞങ്ങൾക്ക് ബ്രാഞ്ചസ് ഉണ്ട് പല സ്ഥലത്തും. അച്ഛനായിട്ട് തന്നെ തുടങ്ങിയതാണ് ദുബായില്. പിന്നെ നമുക്കിപ്പോ അജ്മാനിലുണ്ട്, കുവൈറ്റിലുണ്ട്, അതുപോലെ ബഹ്റിനിലുണ്ട്, കേരളത്തിലും പല സ്ഥലങ്ങളിലും ഉണ്ട്. നമുക്കിപ്പോ കരനാഗപ്പള്ളിയിലുണ്ട്, അങ്കമാലിയിലുണ്ട്, മുക്കന്നൂരുണ്ട്, ഡൽഹിയിലുണ്ട്, അങ്ങനെ. അപ്പൊ ഇവിടെയൊക്കെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് തന്നെ നേതൃത്വം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ദൈവം തന്നൊരു വലിയ അനുഗ്രഹമാണ്.
1: അതെ,
0: മനസ്സിലായില്ലേ? നേരിട്ട് എല്ലാ കുട്ടികളും നമ്മൾ അറിയില്ലെങ്കിൽ പോലും നമുക്കത് സാധിക്കാന്ന് പറഞ്ഞ ഒരു വലിയൊരു അനുഗ്രഹം. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു സെൽഫ് റെസ്പെക്ട് തോന്നുന്ന ഒരു വലിയ കാര്യമാണ്, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ.
1: ഓക്കെ, അപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോ നമുക്കൊരു പാട്ട് കേൾക്കാം.
0: ഓ,
1: നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.
2: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയാണ്. കെ എസ് പ്രസാദ് എന്ന സ്റ്റേജ് കലാകാരനാണ് ഇന്ന് എന്റെ കൂടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ പ്രസാദ് ഏട്ടാ, മിമിക്രിയിൽ നിന്ന്, അതായത് ആദ്യകാലത്തെ ഒരു 75-60 ആ ഒരു കാലഘട്ടത്തിലല്ലേ മിമിക്രി സ്റ്റാർട്ട് ചെയ്തത്? പക്ഷെ അന്ന് ഈ നമ്മളുടെ മെയിൻ സ്ട്രീമിൽ ഇപ്പോഴുള്ള ചിലവര് ഇപ്പോ അതിൽ നിന്ന് പിൻവാങ്ങി, ചിലവര് ഇന്നില്ല. പക്ഷെ ഇവരുടെ ഒക്കെ കൂടെ ചേട്ടൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അതായത് നെടുമുടി വേണു നല്ലൊരു കലാകാരനാണ് മിമിക്രി, അതുപോലെ കൊച്ചിൻ ഖനീഫ, നമ്മള് കേട്ട് പരിചയമുള്ള
1: ഫാസിൽ, ജഗദീഷ്, ബാലചന്ദ്ര മേനോൻ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മളറിയാതെ, അവരൊന്നും മമ്മൂക്ക, മമ്മൂട്ടി, ഇവരൊന്നും മിമിക്രി ആർട്ടിസ്റ്റായിട്ട് അവരത്രയും പ്രശസ്തനായില്ല. കാരണം അന്ന് മീഡിയ ഒന്നും ഇല്ല. ജയറാമൊക്കെ വന്നപ്പോഴും അതുപോലെ ആദ്യം ആലപ്പി അഷ്റഫ് ഒക്കെ വന്ന കാലഘട്ടത്തിലാണ് മിമിക്രിയിലൂടെ ആലപ്പി അഷ്റഫും, പിന്നെ അതിനുശേഷം ഇപ്പൊ ജയറാമൊക്കെയാണ് ഫേമസ് ആയത്. മറ്റവരൊക്കെ താരങ്ങളായിട്ടാണ് അവരൊക്കെ അറിയപ്പെട്ടത്.
0: അതാണ് ആ ഒരു വ്യത്യാസം.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ അന്നത്തെ കാലത്തിന്റെ ആ ഓർമ്മകളിലേക്ക് ഒന്ന് പോയാലോ.
1: അന്നത്തെ കാലഘട്ടത്തിൽ ഞാനൊരു 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കൊച്ചിൻ ഹനീഫ്, ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെയൊക്കെ മിമിക്രി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേണു ഫാസിൽ, അതിനടുപടി വേണുവും, നമ്മുടെ പാച്ചിക്കകന്ന് വിളിക്കുന്ന ഫാസിൽ, ഫാസിൽ സാർ, അദ്ദേഹത്തിന്റെ മിമിക്രി ഞങ്ങളൊരു 8-ാം ക്ലാസ്സും 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കാനും, അന്ന് നമ്മൾ നേരത്തെ ജനിച്ചുകൊണ്ട് നമുക്ക് അതൊക്കെ കേൾക്കുവാനായിട്ട് ഭാഗ്യം കിട്ടി, അത്രേ ഉള്ളൂ. നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ അതിന് ശേഷം വരുന്നത് കാണാൻ നമുക്ക് പറ്റില്ലല്ലോ, അത്രേ ഉള്ളൂ എന്നത്.
0: ഓക്കെ, അപ്പോ ഈ അന്ന് ഈ ശബ്ദങ്ങള്, ഇപ്പം ഈ പറയുന്ന എയ്റോപ്ലെയിൻ, വെടിക്കെട്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറെ ശബ്ദങ്ങളാണ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
1: അത് മാത്രമല്ല, അന്ന് ടെലിവിഷൻ ഇല്ലാത്തതുകൊണ്ട് റേഡിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള ശബ്ദങ്ങളായിരുന്നു. റേഡിയോ ബേസ് ചെയ്തിട്ടും അതുപോലെ സിനിമ കാണുമ്പോൾ ഉള്ള പരസ്യചിത്രങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടുള്ള, അതാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സൗണ്ട് ഇമിറ്റേഷൻ എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്നത്തെ മീഡിയ എന്ന് പറയുന്നതാണല്ലോ, അപ്പൊ അന്ന് വാർത്തകൾ വായിക്കുന്ന ആളാരാണ്? അപ്പൊ ശങ്കർ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി. പണ്ട് കാലത്ത് ഈ റിലേ ഭയങ്കര മോശമായിരുന്നു, ഇതേപോലെയൊന്നും ക്ലാരിറ്റി കിട്ടില്ല. കുറച്ച് കേൾക്കും, കുറച്ച് കേൾക്കില്ല, കുറച്ച് കേൾക്കും, ഇടക്ക് ബ്രുന്ന് സൗണ്ട് കേൾക്കും, അങ്ങനെ ഇടക്ക് ഈ നമ്മുടെ ഈ ചാനൽ മാറിപ്പോണ പോലെ ഇങ്ങനെ മാറി മാറി
0: മാറി മാറി.
1: അപ്പൊ ഇങ്ങനെ ഈ ഇപ്പൊ ആകാശവാണി വാർത്തകൾ വായിക്കുന്ന ശങ്കർ നാരായണൻ ഇങ്ങനെ കേൾക്കുള്ളൂ. ശങ്കർ നാരായണൻ എന്ന് പറയുന്ന പോലെ കേറി ഇറങ്ങിയ
0: കേൾക്കുള്ളൂ.
1: ആ ഇന്ന് രാവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പാല വിമാനത്താവളത്തിൽ ഒരു വിദേശ യാത്രക്ക് ശേഷം എത്തിച്ചേരുകയുണ്ടായി. ഇങ്ങനെ ജനാവലി തന്നെ ഇന്ദിരാഗാന്ധിയെ സ്വീകരിക്കുവാൻ തീരുന്നു. ഇങ്ങനെ കേൾക്കും. അപ്പൊ
0: നമ്മളിങ്ങനെ റേഞ്ച്
1: അതുപോലെ ഒന്നും അല്ല ഇത്. ഇത് അതിലൊക്കെ വളരെ ഭീകരമാണ്. അപ്പൊ അത് അപ്പൊ ഞങ്ങൾ അത് അവതരിപ്പിക്കുമ്പോ അന്ന് ഭയങ്കര
0: കൈയടിയാണ്.
1: കാരണം
0: ആളുകൾ റിലേറ്റ് ചെയ്യുന്നത്,
1: റിലേറ്റ് ചെയ്യുന്നു. പിന്നെ ഇദ്ദേഹത്തിന് സുഖമില്ലാതെ ആശുപത്രി

0: ആശുപത്രി ചെല്ലുന്നു, വാർത്ത വായിക്കാൻ ചെല്ലുന്ന ദിവസം. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നു ശങ്കർ നായരുടെ അടുത്ത്, എന്ത് പറ്റി, എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം മറുപടി പറയുന്നത് ഇതുപോലെ തന്നെയാ, ഇന്ന് രാവിലെ അടിവയറ്റിൽ നിന്നും ഒരു വേദന തുടങ്ങി. എന്താ നിങ്ങൾ കഴിച്ചത്? എന്നാ ഇന്നലെ നിങ്ങൾ കഴിച്ചത്? സാധാരണയായിട്ട് കഴിക്കാറുള്ള ആ കഞ്ഞിയും പയറിന് പകരം ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ വായിക്കുന്ന ശങ്കർ നാരായണന്റെ രോഗവിവരങ്ങൾ. അത് ഇടക്കിടക്ക് പറയുമല്ലോ. അങ്ങനെ അന്നത് എന്തൊരു അപ്ലോസ് ആയിരുന്നു. പിന്നെ അതുപോലെ കമന്ററി പറയുന്നത്, അന്ന് കമന്ററി റേഡിയോയിലുള്ള കമന്ററി. അപ്പൊ ആ കമന്ററി നമ്മൾ കേൾക്കുമ്പോ അന്ന് പറയുന്നത് ഭയങ്കരമായ അത് തന്നെ ഇന്ന് നടക്കൂല. ഇതൊക്കെ ആണെങ്കിൽ ഭയങ്കര വർഗീയതയൊക്കെ വന്ന് വലിയ പ്രശ്നമായി പോയനെ. അന്ന് അതൊന്നും ഒരു ഇഷ്യൂ അല്ലല്ലോ.
1: ഓക്കെ. അപ്പൊ ചേട്ടൻ ഈ മിമിക്രി രംഗത്ത് നിന്ന് പെട്ടെന്ന് ഈ സ്കിറ്റില്, അതായത് സ്കിറ്റ് ഡയറക്ഷനിലേക്ക് മാറാനുള്ള ഒരു കാരണം?
0: അല്ല, ഡയറക്ഷൻ പണ്ടും എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. സ്റ്റേജ് ഷോ ഡയറക്ഷൻ എന്ന് പറഞ്ഞ എന്റെ മനസ്സിൽ അന്നും ഇന്നും കിടക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജ് ഷോയില് കോമഡി സ്കിറ്റുകളാണ് കൂടുതൽ വന്നെങ്കിലും ഞാൻ എന്റെ ഒരു മീഡിയ അത് മാത്രമല്ല. എനിക്ക് ക്ലാസിക്കൽ പ്രോഗ്രാംസ്, കേരളോത്സവം എന്ന് പറഞ്ഞ ഷോ ഉണ്ട്, അതുമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതിനകത്ത് ഭരതനാട്യം അല്ല, മോഹിനിയാട്ടം, ചാക്യാർകൂത്ത്, കഥകളി, മോഹിനിയാട്ടം, എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. മയൂര നൃത്തം, ശിങ്കാരിമേളം, നാടൻപാട്ട്, കളരി, തെയ്യം, ഇതെല്ലാം ചേർന്നുള്ള കലാപരിപാടികളെല്ലാം ഉണ്ട് എനിക്ക്. അതിനകത്ത് എനിക്ക് ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ICCR എംപാനൽമെന്റും എനിക്കുണ്ട്.
1: ഓക്കെ. ഇനി നമ്മളുടെ കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ആ സ്വന്തം ട്രൂപ്പിനെ കുറിച്ച് എങ്ങനെയാണ് ആ ട്രൂപ്പ് ഉണ്ടായത്?
0: അങ്ങനെയല്ല, അത് അബലച്ചനുമായിട്ട് തന്നെ സംസാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയതാണ്. 89 കലാഭവനിൽ കുറെ നാളായി. നമ്മൾ എന്തും കുറെ നാൾ കഴിയുമ്പോൾ ഒരു മാറ്റം വരില്ല. ആരാണ് ഒരു മാറ്റം ചിന്തിക്കാത്തത്? കലാഭവനായിട്ട് അച്ഛനുമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരമുള്ള നടപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ സാന്നിധ്യനൊക്കെ അപ്പൊ കുറെ ആൾ കഴിഞ്ഞപ്പോൾ നമുക്ക് അതൊക്കെ വിട്ട്. അപ്പൊ എനിക്ക് ജോലി കുറച്ചുകൂടെ സ്ട്രോങ് ആയി. എനിക്ക് കുറച്ച് പ്രൊമോഷനായി. സെയിൽസ് ഓഫീസർ ആയി. അടുത്ത ഏരിയ മാനേജറിലോട്ട് ആകാൻ പോകുന്നു. അപ്പം പ്രോഗ്രാമിന് സ്ഥിരം 8, 10, 15 പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ പോകാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നാൾ പ്രോഗ്രാമിൽ നിന്ന് മാറിയിരുന്നു. അപ്പൊ സാന്നിധ്യം മാറിയപ്പോൾ സാന്നിധ്യം പറഞ്ഞു, നമുക്ക് സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങാം. നമുക്ക് അറിയാവുന്ന പണി അതല്ലടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർത്ത് പോകും, ഞാനിതൊക്കെ നിർത്തിയതാണ് സാന്നിധ്യം, ഇനിയും തുടങ്ങണോ, തുടങ്ങിക്കളയാന്ന് നമുക്കൊരു പുതിയ ടീം. അപ്പൊ അന്ന് ഇതേപോലെ ഗിന്നസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഓഡിയോ കാസറ്റുകൾ ഞങ്ങൾ ഇറക്കിയിരുന്നു. ആ പേരിലങ്ങ് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അച്ഛനടുത്ത് ചെന്ന്, അപ്പൊ ദൂരദർശനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം കിട്ടി. അപ്പൊ അത് കിട്ടിയപ്പോൾ ഞങ്ങളോട് അച്ഛനെ ചെന്ന് കണ്ടു, അച്ഛൻ ഞങ്ങളെ ഇങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളിങ്ങനെ ഒരു പുതിയൊരു ട്രൂപ്പ് തുടങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഞാനും സാന്നിധ്യനും അങ്ങനെ ഞാൻ നോക്കുമ്പം അബിയാണെന്ന് കൂടുതൽ താരങ്ങൾ തന്നെ ഇരിക്കുന്നത്. അപ്പൊ അബിയെയും വിളിക്കുന്നു. നാദൃശ്യ ഇങ്ങനെ സൈഡിൽ കൂടെ കലാവനിൽ വന്ന് ഇങ്ങനെ പാട്ട് പഠിക്കാൻ പോണ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നാദൃശ്യം വിളിക്കുന്നു. അങ്ങനെ നാലുപേരും ഇങ്ങോട്ട് പോയ ദൂരദർശനിൽ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യുന്നു. ലൈവായിരുന്നു അത്, തിരുവോണ ദിവസം.
1: ഓക്കെ.
0: അത് അങ്ങ് ഹിറ്റായി. പിന്നെ ദൂരദർശനിൽ തന്നെ നിരവധി തവണ പ്രോഗ്രാം, മിമിക്രി പ്രോഗ്രാം ആയിട്ട് പോകുന്നത് ഞാൻ തന്നെയായിരുന്നു. നമ്മുടെ വലിയ താരങ്ങളൊക്കെ വന്നപ്പോഴും, ജയറാമൊക്കെ വരുമ്പോഴും, അതുപോലെ റഹ്മാനും സാന്നിധ്യനും ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ദൂരദർശനിൽ ചെയ്യാൻ പറ്റി. അപ്പോഴാണ് ഈ വീഡിയോ കാസറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ തലയിൽ കിടന്ന്
1: കറങ്ങുന്നത്.
0: അപ്പൊ ഈ 89 ദൂരദർശനിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു കാസറ്റ് ഇറക്കണമെന്നുള്ള ആ ചിന്തയിൽ, അന്ന് ക്യാമറയില്ല, ആകെ എറണാകുളത്തെ ഒരു ജില്ലയിൽ ഒരു ക്യാമറ ഉള്ളു, വീഡിയോ ക്യാമറ. പിന്നെ ഉള്ളത് തിരുവനന്തപുരത്താണ്. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ക്യാമറ എടുക്കാം. അപ്പൊ വികാസമാണ് ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട് ഫാദറിന്റെ 3x7, എന്നാ പിന്നെ അത് പറഞ്ഞെടുക്കാം. അപ്പൊ മിക്സ് ചെയ്യണതാരാ, മിക്സ് ചെയ്യാനായിട്ട് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ ബിജോസ് കറി ഒരാളടുത്ത് പറഞ്ഞപ്പോ ഞങ്ങൾ 2-3 ക്യാമറ അവിടെ നിന്നൊക്കെ എടുത്ത് ഞങ്ങൾ മിക്സ് ചെയ്ത് നോക്കി. അപ്പൊ കറക്റ്റാ. അന്ന് അങ്ങനെ റിസ്ക് എടുത്ത് നമ്മള് ഒരു പ്രോഗ്രാം അങ്ങ് എഡിറ്റ് ചെയ്യാം, ഷൂട്ട് ചെയ്യാം, എന്നിട്ട് എഡിറ്റ് ചെയ്യാന്ന് അങ്ങ് വിചാരിച്ചു. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ അതും വിറ്റു. എന്നിട്ടൊരു വീഡിയോ കാസറ്റ് അങ്ങ് എടുക്കുക ഫസ്റ്റ് 91. അപ്പൊ അത് തന്നെ പോയി സെൻസർ ചെയ്തു. സെൻസർ ബോർഡിൽ ചെന്നപ്പോ അവരും ഞെട്ടിപ്പോയി. കാരണം അവിടെ ഇതുവരെയും വീഡിയോ കാസറ്റ് സെൻസർ ചെയ്യാൻ വന്നിട്ടില്ല. പിന്നെ അവരും സെൻസർ ചെയ്തു. അങ്ങനെ 91 ഒരു കാസറ്റ് അങ്ങ് ഇറക്കി. അത് അങ്ങോട്ട് ക്ലിക്കായി കഴിഞ്ഞപ്പോ അതിനകത്താണ് അബിയും നാദൃശ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതുപോലെ തന്നെ അരവിന്ദാശക്കുറുപ്പ്, ആന്റണി, വഴക്കുളം, റൊണാൾഡ് പൊയ്യ, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റ്, സാന്നിധ്യനും ഉണ്ട്, ഞാനും ഉണ്ട്. ഹിറ്റായി കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട്,
1: ആ കാലഘട്ടത്തിലെ ആ കാസറ്റിന്റെ ഒക്കെ കുറേ ക്ലിപ്സ് ഇപ്പോ യൂട്യൂബിലൂടെയും
0: എല്ലാം ഉണ്ട്. അതിനുശേഷം പിന്നെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിനുശേഷം പിന്നെ നമ്മള് കലാഭവൻ കോമഡി ഇറങ്ങി, ഹരിശ്രീ മിമിക്സ് പരേഡ് ഇറങ്ങി, പിന്നെ താരങ്ങളുടെ തന്നെ ഒരുപാട് അങ്ങ് ഇറങ്ങി. പിന്നെ വീഡിയോ കാസറ്റ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി തന്നെ കേരളത്തിൽ അങ്ങ് വന്നു. അത് വളരെ അതിലൂടെ ഒരുപാട് കലാകാരന്മാർ വന്നു,
1: രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോ ചേട്ടാ നമ്മള് മറ്റൊരു പാട്ടിലേക്ക് പോവുകയാണ്. അടുത്ത പാട്ട് നമുക്ക് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ.

0: തിരികെത്താം മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക്. കെ എസ് പ്രസാദ് എന്ന മിമിക്രി കലാകാരനും സ്റ്റേജ് ആർട്ടിസ്റ്റുമാണ് ഇന്ന് നമ്മളുടെ കൂടെ മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ കിരൺ ബേബിയാണ്. ചേട്ടന്റെ കൂടെ ട്രൂപ്പിൽ ഉണ്ടായിരുന്ന പല അംഗങ്ങളും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആബലച്ചൻ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കെ എസ് പ്രസാദ് ചേട്ടൻ സ്കിറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ്, ചുമ്മായൊന്നും സ്റ്റേജിലേക്ക് കയറാൻ അനുവദിക്കില്ല, ഇല്ലെങ്കിൽ നീ പുറത്തു നിന്നോ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ നീ പുറത്തു നിന്നോ എന്ന് കട്ട് ആൻഡ് റൈറ്റിൽ പറയുന്ന.
1: അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഗിന്നസ് കോമഡി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് ഈ നമ്മൾ ഈ ചെയ്തിട്ടുള്ള വീഡിയോ കാസറ്റുകളൊക്കെ അതിനകത്ത് കേട്ടിട്ടുണ്ട്. കൊച്ചിൻ ഗിന്നസും ഗിന്നസ് കോമഡി അതിനകത്ത്.

0: അത്രയും ഇപ്പോഴും യൂസ് ഉണ്ട്.
1: അതെ,
0: കാരണം ഈ അന്ന് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് കാണാനായിട്ട് ആളുകളുള്ളത്.
1: ശരിക്കും സിനിമയ്ക്ക് കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് റീടേക്ക് എടുക്കാം. സ്കിറ്റില് സ്റ്റേജില് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ
0: അവിടെ കട്ട് പറയും, ഇവിടെ തട്ട് കിട്ടും,
1: തട്ട് കിട്ടും. റിഹേഴ്സലാണ് അപ്പോ അതിന് ഏറ്റവും നല്ല പ്രതിവിധി അല്ലെ.
0: അതെ.
1: മിമിക്രിയുടെ ഗുരുസ്ഥാനിയർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
0: മിമിക്രിയുടെ ഗുരുസ്ഥാനി എന്ന് പറഞ്ഞില്ല, എനിക്ക് എന്റെ ഗുരുസ്ഥാനി എന്ന് പറയുന്ന അഭയലച്ചനാണ്. അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളെല്ലാം ഇവൻ ഞാൻ വലിയൊരു പാഠമായിട്ട്, ഞാൻ അച്ഛനുമായിട്ടുള്ള വർത്തമാനങ്ങളുണ്ടല്ലോ, അച്ഛൻ്റെ കൂടെ വൈകുന്നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കലാഭവനിൽ ഇറങ്ങിയ എന്റെ വീട്ടിലോട്ട് അച്ഛൻ വരും. എന്റെ വീട് എന്റെ തൊട്ട് പറയില്ല. എന്റെ അച്ഛനും ഞാനും കൂടെ റെയിലിൽ കൂടെ ഇങ്ങനെ നടക്കും. അതൊരു 5-8 വർഷം അത് ആ നടപ്പുണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ കഥകളുണ്ട്. ഈ കഥകളാണ് എന്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ അവിടെ നടത്തുന്ന പരിപാടികളും, അവിടെയും വലിയ മെഗാ ഷോസ് നടത്തിയിട്ടുണ്ട്. ജാനകി അമ്മ ഒക്കെ വന്നിട്ടും അതുപോലെ ജയറാമൻ കമൽഹാസനൊക്കെ വന്നിട്ടുള്ള ഷോസ് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ലാലിന്റെ ഒക്കെ വെച്ചുള്ള കഥാപ്രസംഗങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഓർഗനൈസിങ്ങിന്റെ പുറകിൽ ഞാനിങ്ങനെ ഉണ്ട്, ഇതൊരു ഭ്രാന്തനെ പോലെ നടക്കും. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. ഏറ്റവും വലിയൊരു ഞാൻ പറയാം, അതുമായിരുന്നു എന്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയും.
1: പണ്ട് 2-3 സിനിമകളുണ്ട് ഈ മിമിക്രി കലയെ തന്നെ കാണിച്ചുകൊണ്ടുള്ള സിനിമകൾ. മിമിക്സ് ആക്ഷൻ 500 അല്ലെ 1000, അതുപോലെ
0: മിമിക്സ് പരേഡ്,
1: മിമിക്സ് പരേഡ്, പിന്നെ നമ്മളുടെ കാസർഗോഡ് ഗാദർബായി,
0: അതുകൊണ്ട് ചാണക്യൻ എന്ന് പറയുന്ന രാജീവ് കുമാറിന്റെ രാജീവ്.
1: അപ്പൊ ഈ ഇത്തരം സിനിമകളിലൊക്കെ മിമിക്രിക്കാരുടെ ഒരു യാത്രയാണ് കാണിക്കുന്നത്. അപ്പൊ ശരിക്കും എത്രത്തോളം ഈ പറയുന്ന എന്താ ഒമിനി വാൻ
0: അല്ല
1: മെറ്റഡോർ,
0: മെറ്റഡോർ അത് പലരും പറയാറുണ്ട്. പണ്ട് നമ്മൾ മെറ്റഡോറിലാണ്, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി അവിടെ ചെന്നു, അങ്ങനെ നടത്തി ഒരുപാട് നടന്നു അല്ലേ. നമ്മുടെ പഴയ കാർന്നമാർ പറയില്ലേ, സ്കൂളിൽ ഞാൻ 4 കിലോമീറ്റർ നടന്നാ പോകുന്നത്, 2 കിലോമീറ്റർ നടന്നു, അന്നത്തെ കഷ്ടപ്പാട്, കാളവണ്ടി പോയി എന്നൊക്കെ. അന്ന് അതൊക്കെ ലക്ഷറി ആയിരുന്നു, മെച്ചറി. അങ്ങനത്തെ വണ്ടി ഇപ്പൊ ഇല്ല, ഇപ്പോഴെല്ലാം ട്രാവലർ ആയല്ലോ. ഈ വണ്ടിയിലൊക്കെ ആയിരുന്നു ഇവര് പോയിരുന്നത്. പഴയ വലിയ പ്രശസ്തരായ കേരളത്തിലെ ഗായകരും ഒക്കെ പോയത് ആ വണ്ടിയിലാണ്. അപ്പൊ അന്ന് കാർന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷറിയാണ്, മെട്രോ വണ്ടി ലക്ഷറിയാണ്. പിന്നെ അന്ന് നടന്നു പോകുന്ന, അന്ന് സ്കൂളിൽ പോകാൻ പറ്റുന്നതൊക്കെ വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെ ഒക്കെ അച്ഛന്റെ അപ്പൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ.
1: ചേട്ടൻ ഒരു വലിയ കലാരൂപത്തിന്റെ വലിയൊരു പ്രൊമോട്ടർ ആണെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ തുള്ളല്, ഓട്ടം തുള്ളൽ,
0: അതാര് പറഞ്ഞു? ഞാൻ എന്റെ ഒരു സംഭവം എന്ന് വെച്ചാല്, അമ്പലപ്പുഴയില് ആണല്ലോ കുഞ്ഞൻ നമ്പിയാര്. അപ്പൊ പ്രഭാകരൻ മാസ്റ്റർ ആണ് അതിന്റെ ഗുരു, കലാമണ്ഡലം പ്രഭാകരൻ മാസ്റ്റർ. അപ്പൊ ഈ തുള്ളല് നടത്താമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ഷേപഹാസ്യം വന്നത് ആദ്യം തുള്ളലിൽ, ആദ്യം ചാക്യാർ കുത്തി എന്നാണ്. അപ്പൊ അത് കയറി പിടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മനോജൊക്കെ പറഞ്ഞു, അയ്യോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രഭാകരൻ മാഷിന്റെ വീട്ടിൽ പോയി, ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവാണ് അദ്ദേഹം. കിരീടം അവിടെ ഉണ്ടാക്കിച്ചു, കിരീടം പൂജിച്ചു, ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെയും കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളുടെ ക്യാമ്പിൽ വന്ന് പഠിപ്പിച്ചതാണ് മനോജിനെ. ആ മാത്രമല്ല, ഈ തുള്ളൽ ഇതങ്ങ് വന്നു, കാസറ്റൊക്കെ ഹിറ്റായി, വേറെ പലരും ചെയ്യാൻ തുടങ്ങിയ ശേഷം എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി പ്രഭാകരൻ മാഷ് എല്ലാവരെയും പരിചയപ്പെടുത്തുക. എന്തെന്ന് പറഞ്ഞാ പരിചയപ്പെടുത്തുന്നത്, കലാഭവനിലെ ആർട്ടിസ്റ്റ് അല്ല, നമ്മുടെ തുള്ളലിനെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തിയ ആളാട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരും, ഇപ്പോഴും വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് നാഷണൽ ലെവലിലൊക്കെ അവാർഡ് കിട്ടുമ്പോഴും എല്ലാ തുള്ളൽ പ്രതിഭകളെല്ലാം സ്റ്റേജിലിരിക്കുന്നു, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. എന്നെ അദ്ദേഹം അതിഥിയായിട്ട് വിളിച്ചിരിക്കുക. അമ്പലപ്പുഴയിൽ ഇപ്പോഴും ഉദ്ഘാടനത്തിന് വിളിച്ചു തുള്ളലുമായി ബന്ധപ്പെട്ട്. അപ്പോ എനിക്ക് അത്തരം കലാരൂപങ്ങളോട് വലിയ താല്പര്യം, അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കേരളോത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമില് തുള്ളലും ഒക്കെ. അതും പ്രഭാകരൻ മാഷ് തന്നെയാണ് ചെയ്യുന്നത്, എല്ലാം ഒറിജിനൽ ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പോ നമുക്ക് ഒരു പാട്ടും കൂടെ കേൾക്കാനുള്ള സമയം.
0: ഈ കമൽഹാസൻ പാടിയ തിരകൾ എഴുതിയ കവിതയിലാണോ എന്ന് അറിയില്ല, കമൽഹാസൻ പാടിയ കളപ്പച്ചുമരി വെച്ച മേടം എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്, അതിനകത്ത് കുറെ ശബ്ദാനുകരണമുണ്ട്. ഏതായാലും നമ്മള് കോമാളിയാണല്ലോ.
1: ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

കേടകവി, ഇന്ന് ഞാനൊരു കഥ ചൊല്ലുവേൻ. ഷോളയാർ പെരും കാട്. അതിൽ ഉയർന്നൊരു ആലുമരം. ആലുമരത്തിൽ, ആ അത്ഭുതവനത്തിൽ, ആൺകിളി രണ്ടുണ്ട്, പെൺകിളി രണ്ടുണ്ട്, അവർക്കുള്ളിൽ ആശയുണ്ട്. അതിലൊരു പെൺകിളി, അതിനടുത്ത് ആൺകിളി, ഇരുവർക്കും പ്രണയമുണ്ട്. കളഭച്ചുമരു വെച്ച മേട് ഇളം പൂം കല്യാണം മാല, ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വെച്ചല്ലോ.

ശൃംഗാരക്കാലോടെ സംഗീത ചെല്ലങ്ങൾ കൈകൊട്ടി പാടണമ്മ. കള

കണ്ണോല പശുവന്ന് കല്യാണം കൺപാർത്ത് വാഴെന്ന് ചൊല്ലണമ്മ. കോൺവെന്റ് പിള്ളേരെ പോൽ വന്ന് മുയലുകൾ ആംഗലം.

ഒരു കിളി കൈയോട് ഒരു കിളി കൈ ചേർത്ത് കുളിതോരി കുതിരണമ്മ. ഉല്ലാസ പീലികളാൽ ഉടുമുണ്ട് ഞൊറിയുവാൻ ഒരു കിളി കൊതിക്കണമ്മ. അമ്മാണിയാൻ കിളി ഉന്മാദ കനവിൽ നിന്നപ്പോൾ ഉണർന്നിതമ്മ. അത് എപ്പോഴും കിളിയല്ല കിണറ്റു തവളയെന്നിപ്പോൾ മൊഴിയണമ്മ. കളപ്പച്ചു

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൊമെന്റ്സ് വിത്ത് റെയിൻബോയാണ്. കെ എസ് പ്രസാദ് ചേട്ടനാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന്റെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇനി ചോദിക്കുന്നത്, ഈ കോമഡി ഷോകള് ഇപ്പം ടി വിയിൽ വളരെ അധികം മിക്കവാറും എല്ലാ ചാനലുകളും ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ സ്റ്റേജ് ഷോനെ ബാധിച്ചിട്ടുണ്ടോ?
1: സ്റ്റേജ് ഷോനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മുമ്പൊരു കാലഘട്ടത്തിൽ സ്റ്റേജ് ഷോവിനെ അത് ബാധിച്ചില്ല, കുറേയും കൂടി പ്രൊമോഷൻ കിട്ടിയിരുന്നു. കാരണം ഇതിലെല്ലാ ചാനലുകളിലും കോമഡി വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു ഇപ്പം വന്നിരിക്കുന്ന നേരെ തിരിച്ചാ, ആളുകൾ പുറത്തോട്ട് ഇറങ്ങാൻ മടിച്ചിട്ട് കൂടുതൽ അമ്പലപ്പറമ്പുകളിൽ ആളില്ല, പള്ളിപ്പെരുന്നാളിന് ആളില്ല, പ്രോഗ്രാം കാണാൻ ആളില്ല, പണ്ടത്തെ പോലെ എല്ലാ പരിപാടികളും കുറഞ്ഞു. മാത്രമല്ല 10 മണിക്ക് ശേഷം പ്രോഗ്രാം ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു. പിന്നെ നമ്മൾ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ പണ്ട് ഈ പറഞ്ഞ പോലെ എന്തും ചെയ്യാം, ഇപ്പം അതിനൊക്കെ റെസ്ട്രിക്ഷനാ. അതേപോലെ ഓരോരുത്തരുടെ ഫിഗർ വെച്ചിട്ടുള്ള കോമഡി പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നമുക്ക് പണ്ടൊക്കെ ഫ്രീ ആയിട്ട് എന്തും പറയാമെന്നുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് അനുകരണത്തിലും ഉണ്ട്, എല്ലാ കലാരൂപങ്ങളിലും ഉണ്ട്, നാടകത്തിലുണ്ട്, എന്തും പറയാം. ഇപ്പൊ അതല്ല, ഇപ്പം വളരെ കൺട്രോൾ ചെയ്ത് വേറെ അവർക്കും ഇവർക്കും ദോഷം വരാത്ത രീതിയിൽ ഒക്കെ വേണം ചെറിയ. അപ്പൊ അത് കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ.
0: പിന്നെ വേറൊരു കാര്യം കേട്ടിരിക്കുന്നത്, ഒരു മിമിക്രി ഷോയുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോയുമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്കാണോ, അത് അവിടെ എത്തുന്ന സമയത്താണോ ഈ കോസ്റ്റ്യൂംസ് അടക്കമുള്ള കുറേ പെട്ടികൾ കാണാതെയാവുന്ന ഒരു അനുഭവം,
1: ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് ഞങ്ങളുടെ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോയുടെയാണ്. അന്നൊന്നും ഭയങ്കരമായ കോസ്റ്റ്യൂംസ് ഇല്ല, കുറച്ചുപേരുടെയൊക്കെ കയ്യിലുണ്ട്, ബാക്കി ഒരു ബോക്സിനകത്താണ് എല്ലാ സാധനവും. നമ്മുടെ മനസ്സിലെ വാള് പരിചയ അത് അത് എന്താന്ന് വെച്ചാൽ, ഈ ലാസ്റ്റ് തൊട്ട് മുമ്പുള്ള പ്രോഗ്രാം കുവൈറ്റിൽ എന്ന് വെച്ചാൽ ഗംഭീര പരിപാടിയായിരുന്നു. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കസേര കഴിഞ്ഞിട്ട് സ്റ്റേജിനടുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പും ഫില്ല. ഓഡിയൻസിന്റെ കൈ പലരുടെയും സ്റ്റേജിന്റെ മുകളിലാണ്, അത്രയും പാക്ഡ്. രണ്ട് സൈഡിൽ നിന്നും ഈ സ്റ്റെപ്പിൽ ഒക്കെ നിറച്ച ഓഡിയൻസ്. അപ്പൊ ഞങ്ങൾക്കൂടെ പരിപാടി അങ്ങ് ഗംഭീര വിജയമായി, വാതിൽ ഇടിച്ചു പൊളിച്ച ആളുകളത് കയറുന്നു. അന്നത്തെ ആ കുവൈറ്റിലെ ഷോ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സാധാരണ നമ്മളെയൊക്കെ കൊണ്ട് എയർപോർട്ടില് 5-6 പേര് വന്ന് സംഘാടകർ, ഇത് അത് തന്നെ ഒരു 100-150 പേരുണ്ടായിരുന്നു ഞങ്ങൾ യാത്ര അയക്കാൻ. ഇതിലും ഞങ്ങൾ മതിമറന്നു പോയി എല്ലാരും അവരവരുടെ പെട്ടികള് കയറ്റി. ഞങ്ങള് മസ്കറ്റിലെത്തിയപ്പോ ഈ പെട്ടിയില്ല, മെയിൻ സാധനമില്ല. അന്ന് അവിടെയാണ് ഈ രണ്ട് ഷോ ഉണ്ട്. പിന്നെ അന്ന് മാർക്കറ്റായ മാർക്കറ്റ് മുഴുവൻ നടന്ന് അതിന് ഏകദേശം ഈക്വലായിട്ടുള്ള സാധനം, പോലീസ് ഡ്രസ്സൊക്കെ അവിടെ മലയാളി സമാജത്തിന്റെ നാടകം കളിച്ചതിന്റെ പോലീസ് ഡ്രസ് ഉണ്ടായിരുന്നു, ആ പോലീസ് ഡ്രസ്സൊക്കെ എടുത്തു. ബാക്കി രാജാപാർട്ടൊക്കെ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് ബാക്കി ഹമീദ് ഖാൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് നടന്ന് സാധനങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ നടത്തി അവിടെ. മാത്രമല്ല ഷൂട്ട് ചെയ്ത കാസറ്റ് മുഴുവൻ നഷ്ടപ്പെട്ടു, ഫുള്ള്. ലാസ്റ്റ് ഈ ബാഗിനകത്ത് വെക്കാൻ പറ്റാത്ത ഒരു 6 എണ്ണം എൻ്റെ കയ്യിലായി പോയി. അത് അതിലാ ഓഡിയൻസിന്റെ ആയിരുന്നു, ഓഡിയൻസിനെ ഷൂട്ട് ചെയ്ത അതാ. പിന്നെ 1-2 എണ്ണം ബാക്ക് ആംഗിളിൽ നിന്ന് എടുത്തത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന ശേഷം അത് ഇവിടെ എറണാകുളത്ത് വെച്ച് വീണ്ടും റീഷൂട്ട് ചെയ്തു, സ്റ്റേജ് ആയിട്ട് ഫ്രണ്ട് ഷൂട്ട് ചെയ്തു. ഓഡിയൻസ് ഒക്കെ ഇട്ടിരിക്കുന്ന ഗൾഫാണ്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ഷൂ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മസ്കറ്റിലുണ്ടല്ലോ ഒരു ദിവസം ആ ദിവസം അവിടെ വെച്ച് ഓടിച്ചിട്ട് കുറെ ഷൂട്ട് ചെയ്തു. അനൗൺസ്മെന്റ് ഒക്കെ ഗൾഫിൽ വെച്ച് ഷൂട്ട് ചെയ്തു, ഓരോ പാട്ടിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ഇത് ഇവിടെ ചെയ്തതാണെന്ന്. ആ രീതി ആ കാസറ്റാണ് ശരിക്കും സൂപ്പർ ഹിറ്റ് ആയത്, ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്ന്.
0: ചേട്ടാ, ഈ വീണു നാഗവള്ളി, നടൻ വീണു നാഗവള്ളി, അദ്ദേഹം ചേട്ടന്റെ ഈ കലാ ജീവിതത്തില് വളരെ വലിയൊരു പാർട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
1: ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ എന്താന്ന് വെച്ചാല്, ഞാൻ നമ്മൾ ഈ അന്നൊക്കെ ദൂരദർശൻ എന്ന് പറഞ്ഞാൽ 13 എപ്പിസോഡാണല്ലോ. ഇപ്പോഴത്തെ തലമുറക്ക് അത് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കുന്ന അറിയില്ല. ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ 13 എപ്പിസോഡാണ്. പിന്നെ ചിലതാണ് 26 എപ്പിസോഡ് വരെ പോവാന്ന് വെച്ചാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോ എനിക്ക് ആദ്യം ഇങ്ങനൊരു പ്രോഗ്രാമിന് ഞാൻ പ്രപ്പോസൽ കൊടുത്തു. അബലച്ചൻ ഉള്ളപ്പോ അബലച്ചന്റെ ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അബലച്ചൻ മരിച്ച ശേഷമാണ് ഇതിന് അപ്രൂവൽ
0: കിട്ടുന്നത്.
1: അപ്പൊ എന്നെ ഒരു ദിവസം കൂടി വിളിക്കുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ പരിചയമില്ല. വേണു നാഗവള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാതെ ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉൾക്കടൽ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, അന്ന് അവിടെ വെച്ചൊക്കെ കണ്ട് ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇതേപോലെ ഒരു 26 എപ്പിസോഡ് ചെയ്യണം നിങ്ങളുടെ. അപ്പൊ കലാഭവനും മിമിക്സും പിന്നെ ഞാനും എന്നാ പേരിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 26 എപ്പിസോഡ് വേണ്ട ചേട്ടാ, 13 എണ്ണം മതി. ഇല്ലില്ല, നിങ്ങക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ഐറ്റം ചെന്ന് ഓരോരോ എപ്പിസോഡ്

0: നൈറ്റ് എന്നൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. കലാഭവനിലുള്ള ആർട്ടിസ്റ്റുകളാണ് ഷാജോൻ, പ്രജോദ് ജാഫർ അടിക്കൊക്കെയാണ് കലാഭവൻ വെച്ചല്ലേ. ഇല്ലല്ല പ്രസാദിന് ചെയ്യാൻ പറ്റുമത്. അവസാനം ഞാൻ 20 ഞാൻ ചെയ്യാം പ്ലീസ് എനിക്ക് 20. അപ്പൊ പുള്ളി പറയാണ് പ്രസാദേ, അതൊരു പ്രസാദ് ഒരു 13 ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ബാനറും പരസ്യവും ബ്രാൻഡിംഗ് ഒക്കെ കിട്ടുള്ളൂ. ഇനി ഈ പ്രോഗ്രാമിനൊന്നും ഒരു മനുഷ്യൻ ബ്രാൻഡേ ഇല്ല, പുതിയ പ്രോഗ്രാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതൊക്കെ ശരി തന്നെയായിരുന്നു. അവസാനം ഞാൻ ടെൻഷൻ അടിച്ചിട്ടാണ് 26 എപ്പിസോഡിന്റെ കടലാസം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഒരു 15 കഴിഞ്ഞ് ഇതങ്ങോട്ട് ഭയങ്കര കത്തിക്കേറുക. കാരണം വേറെ ഒരു ചാനലിലും കോമഡി ഇല്ല,
1: കോമഡി ഇല്ല, അല്ല വേറെ ചാനലുകളും.
0: മൈമിക്സ് പരേഡ് എന്ന് പറയുന്ന സാധനം മൈക്ക് വെച്ചിട്ടുള്ളത് വേറെ ഒന്നിലും വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ.
1: അതെ അതെ.
0: അപ്പൊ 15 കഴിഞ്ഞപ്പോ പറഞ്ഞു നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറയാം നമുക്ക് ഇനി ഒരു 26 കൂടെ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ എന്നൊരു കാര്യം ചെയ്യും, ഇനി എനിക്കൊരു 13 എടുത്താ 26 കൂടെ ഒരു 13 കൂടെ ചെയ്യാം, എനിക്ക് പറ്റിയ ധൈര്യമായി എന്ന് പറഞ്ഞു. വേണ്ട 26 തന്നെ തരാം, ഞങ്ങൾ അങ്ങനെ 26 കൊടുക്കാൻ പറ്റുള്ളൂ, പ്രസാദ് ധൈര്യമായിട്ട് ചെയ്യുന്നു പറഞ്ഞു. ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു 26 കൂടെ തന്നു. ആ 26 തീരുന്നതിനും എടുത്ത് ചോദിച്ചു ഇപ്പഴെങ്ങനെ അടുത്ത് ചെയ്യാൻ പറ്റുമോ, ധൈര്യമായിട്ട് തന്നോളൂ പറഞ്ഞു. 26 വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 52 ആക്കി, പിന്നെ 52 വെച്ചിട്ട് 500 എപ്പിസോഡ് ചെയ്തു.

0: ചേട്ടൻ എന്തൊക്കെ വോയിസുകളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്?
1: അന്നൊരു 100 ശബ്ദങ്ങളെ ഞാൻ എരിയുമായിരുന്നു, എല്ലാം എടുക്കുമായിരുന്നു ഞാൻ അന്ന്. കിളികൾ എന്ന് പറഞ്ഞാൽ ലവ് ബേർഡ്സ് എടുക്കും, പട്ടി, പൂച്ച, കോഴി, ആട് എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ കാറ്, വണ്ടി, പ്ലെയിൻ, ഇതെല്ലാം, കാറ്, ഡോർ തുറക്കുന്നത്, അടക്കുന്നത്, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. അന്നൊക്കെ നാടകത്തിന് ലൈവ് മ്യൂസിക് ആയിരുന്നു, ഓർക്കസ്ട്രക്കാർ കൂടെ പോവായിരുന്നു. പിന്നെ അത് മാറി കാസറ്റിലോട്ട് പോയല്ലോ, സ്കൂളിലോട്ട് പോയി. സ്കൂൾ വന്നു കഴിഞ്ഞപ്പം ഈ വോയിസുകളെല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതൊന്നും അന്ന് ഇതൊന്നും ഇല്ലല്ലോ, ഇവിടെ ഈ യൂട്യൂബ് തപ്പാനും നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല. അന്ന് ഇതിനൊക്കെ ശബ്ദം കൊടുത്തിരുന്നത് ഞാനായിരുന്നു. അന്ന് കലാഭവനിലായിരുന്നു എന്റെയൊക്കെ കുമരകൻ രാജപ്പൻ, ഇങ്ങനെ ഫ്രാൻസ് വലപ്പാട്, ഇങ്ങനെയുള്ള വലിയ സംഗീത സംവിധായകരുണ്ട്. ഇവരുടെ ഇവരൊരു 3-4 മാസം കലാഭവനം ബുക്ക്ഡ് ആയിരിക്കും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഓരോരുത്തരും 3 ദിവസം ഒരു നാടകത്തിന്, അടുത്ത ദിവസം കാളിദാസ കലാകേന്ദ്രം, അടുത്ത ദിവസം അടുത്ത സൽപരത്തിന്റെ, അങ്ങനെ ബുക്ക്ഡ് ആയിരിക്കും ഒരു 4 മാസം. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും 2 ഓരോ നാടകത്തിന് ഓരോ കുറെ ശബ്ദങ്ങൾ എന്തായാലും വേണ്ടി വരും. കാർ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂലല്ലോ. ആ പട്ടി വരെ കൊന്നു, പട്ടി ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്തിലും പറയാം. നമ്മള് പോയി ഒരു ചെറിയ സൗണ്ട് ഒരു നാടകത്തിൽ ഉണ്ടാവും. ആലമുടി ഏട്ടന്റെയൊക്കെ നാടകം പോകുമ്പോൾ പുള്ളി, നമുക്ക് ഈ പുള്ളിയെ കാണുമ്പോൾ ചിരി വരുമല്ലോ. അപ്പൊ ഒരു പശു കരയുന്ന ശബ്ദം എന്ന് പറയും. അപ്പൊ ഞാൻ ഒന്നുകൂടെ ദയനീയമായിട്ട് കര. അപ്പൊ ഞാൻ ഒന്നുകൂടെ ദയനീയമായി എന്ന് പറയും. അങ്ങനെ അവസാനം അറിയുന്നത് ഈ പശുവിന് ഒരാഴ്ചയായിട്ട് ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടുള്ള കരച്ചിലാണ്. നമ്മളത് ചേട്ടൻ നേരത്തെ പറയുന്നത്. തിളകൻ ചേട്ടൻ വരും, ആ ഒരു പട്ടി കരക്കുന്ന ശബ്ദം. അപ്പൊ ഞാൻ അത് കരക്കും. അപ്പൊ നമുക്കിത് പട്ടിയുടെ ഇത് അറിയണ്ടേ, ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാണോ, കള്ളം വന്നിട്ടുള്ള കൊരയാണോ, ഇതിനെല്ലാത്തിനും വേറെ വേറെ കൊരയുണ്ട്. പിന്നെ അവസാനം വെറുതെ എന്നൊക്കെ പറഞ്ഞുള്ള തരച്ചിലുണ്ട്. അപ്പൊ അതാണോ, സ്നേഹിച്ചിട്ടുള്ള ഈ സാധനമാണോ, ഇങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം പറയുമോ ഒരു. അപ്പൊ ഇതിനൊക്കെ ഉള്ള പല പല ടോണുകൾ നമ്മൾ ചെയ്യും. പിന്നെ ചില യുദ്ധങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. 3-4 ട്രാക്ക്, പ്ലെയിനും ഒരു ട്രാക്ക് ചെയ്യും, 4 ട്രാക്ക് ഉണ്ടല്ലോ. ഒന്നിൽ മിഷൻ കണ്ണിയും, ഒന്നിൽ മനസ്സിലായില്ലേ വേറെ ഒരു ഒരു ബ്യൂഗിൾ പോണ പോലെ ഒരു സാധനം ചെയ്യും, ബോംബ് വന്ന് വീഴുന്ന ശബ്ദം. അപ്പൊ ഇവര് യുദ്ധത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. ഞാൻ യുദ്ധം, അപ്പൊ ഈ സാധനം ഇട്ട് കൊടുക്കും, മനസ്സിലായില്ലേ. അപ്പൊ ഇതൊന്നും റെക്കോർഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനം ഇല്ല. ഇപ്പം പുതിയ തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ഭുതം. ഇന്നിപ്പോ നമുക്ക് നെറ്റീന്ന് തപ്പിയെടുത്താൽ എന്തും കിട്ടില്ലേ, എല്ലാം ഫ്രീ. അന്ന് ഞാൻ എന്റെ വീഡിയോ കാസറ്റിലൊക്കെ കൈയടിയും ക്ലാപ്പൊക്കെ ഇടണ്ടേ, അതൊക്കെ ഞാനൊരു കലാമലിന്റെ ഒരു 10-25 പേര് ഞങ്ങളുടെ സ്റ്റുഡിയോ കയറ്റും, അവരിരുത്തി ചിരിപ്പിക്കും, എന്നിട്ട് അവരിരുത്തി കൈയടിപ്പിക്കും, അത് റെക്കോർഡ് ചെയ്യും. അതാണ് ഞാൻ കാസറ്റ് കേട്ടുന്നത്, അല്ലാതെ ഒരു വഴിയില്ലല്ലോ.
0: അങ്ങനെയായിരുന്നു,
1: അങ്ങനത്തെ അന്നത്തെ അനുഭവങ്ങൾ ആ രീതിയിൽ ഒരുപാടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ.
0: ഇനി നമ്മൾക്ക് കേൾക്കാൻ ആഗ്രഹം ചേട്ടന്റെ പുതിയ വിശേഷങ്ങൾ, പുതിയ കാര്യങ്ങൾ.
1: ഞാൻ യൂട്യൂബിലാണ്, യൂട്യൂബില് പുതിയൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഇപ്പൊ ഒരു 10-74 എപ്പിസോഡ് ചെയ്തിരുന്നു, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലൂക്ക എന്ന് പറഞ്ഞ് ചെയ്തിരുന്നു. അത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അത്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോ ഒരുപാട് ഡോക്യുമെന്ററികൾ ചെയ്യുന്നുണ്ട്, കുറെ സോങ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ CB ആനന്ദ ബോസ് ഗവർണറെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്തു. ഇപ്പൊ 2 പുതിയതായിട്ട് അദ്ദേഹം ഗവർണറായ ശേഷം ഇപ്പോൾ ഞങ്ങള് രാജ്ഭവനിൽ കൽക്കട്ടയിൽ പോയിട്ട് വീണ്ടും ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്ത് അതിന്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ പുതിയ പ്രോജക്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ഓക്കെ ചേട്ടാ, ഈ മിമിക്രി അല്ലെങ്കിൽ ഈ സ്റ്റേജ് ഷോ ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള ടൈം മാനേജ്മെന്റിനെ കുറിച്ച്,
1: അതാണ് അബേലച്ചൻ ആദ്യം നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം. കാരണം സമയ കൃത്യനിഷ്ഠ എന്ന് പറയുന്നൊരു കാര്യം, അച്ഛനൊരു 8 മണിക്ക് ഒരു സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞ അച്ഛൻ മിക്കവാറും ഒരു 7:55 എത്തും അച്ഛൻ അവിടെ. മനസ്സിലായില്ലേ, ആ ഒരു കൃത്യനിഷ്ഠ കലാഭവനിൽ നിന്ന് പോയിരിക്കുന്ന ഒരു 95%

0: ബസിൻ്റെ ചാർട്ടിസ്റ്റുകളുടെ അടുത്ത് ചോദിച്ചാലും അവർക്ക് ആ ടൈമിംഗ് ഉണ്ടാവും. ലാലിൻ്റെ അടുത്ത് ചോദിച്ച് നോക്കിയോ, ഡയറക്ടർ സിദ്ദിഖ് ഉണ്ടായിരുന്നപ്പോഴും അതുപോലെ ഷാജോണിൻ്റെ അടുത്താണെങ്കിലും അല്ല പ്രചോദ ആയിക്കോട്ടെ, ഇവരൊക്കെ ഏത് ലൊക്കേഷനിൽ ചെന്നാലും ഈ ഒരു ഈ അച്ഛൻ്റെ കൂടെ വന്ന് അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. ആ സമയം എന്ന് പറഞ്ഞാൽ കൃത്യം അവിടെ എത്തുക എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് ഫൈനാൻസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും. ഈ രണ്ട് കാര്യവും ഇല്ലാതെ നമ്മൾ അന്ന് ഉണ്ടാക്കുന്ന പൈസയുടെ ഒക്കെ പത്തിരട്ടി പൈസ ഉണ്ടാക്കിയവർ ഇപ്പൊ ഒന്നുമില്ലാതെ നടക്കുന്നവരുണ്ട്. ഇത് എങ്ങനെ മാനേജ് ചെയ്യണം ഫൈനാൻസ്? നമുക്കൊരു ശമ്പളം 100 രൂപ കിട്ടിയാൽ 100 രൂപയിൽ എങ്ങനെ മിച്ചം പിടിക്കണം, എങ്ങനെ ചെലവാക്കണമെന്ന് ആദ്യം ഒന്ന് മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മളെ പറ്റി ഒരാൾക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പുള്ളി എടുത്ത് പുള്ളി എത്ര മണിക്ക്, 5 മണിക്ക് വരാൻ പറഞ്ഞാൽ പുള്ളി എത്തുമ്പോൾ 6 ആവുന്നു എന്ന് പറയുന്നത് തന്നെ അയാളെ കുറിച്ച് നെഗറ്റീവാ. മനസ്സിലായില്ല. അപ്പൊ ഇത് ഇത് ഇതിന്റെ ഒരു ഗുരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് കലാഭവന്റെ പ്രസിഡന്റ് ആയിരുന്ന ആ ബലച്ചൻ തന്നെയാണ്. അത് കലാഭവനിൽ പോയിട്ടുള്ള ഏത് വ്യക്തിയും പറയും. ഇതിപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കലാകാരനും, കലാകാരിയോ ആയിക്കോട്ടെ മറ്റേത് ജോലി ആയിക്കോട്ടെ, അത് നമ്മൾ മാനേജ് ചെയ്യാന്ന് പറയില്ല. കൃത്യസമയം ചിലവരുണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങണമെങ്കിൽ അവർക്ക് 9:59 ഇറങ്ങാൻ പറ്റില്ല, എങ്ങനെ റെഡിയായാലും പറ്റില്ല. അപ്പൊ അതൊരു നമുക്ക് രാത്രി 9 മണിക്ക് 10 മണിക്ക് ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല. ഇപ്പോഴും നമ്മളെ നോക്കി നോക്കി മൊബൈൽ നോക്കി അവസാനം 10:30 ആയി 11 മണിയായി 15 മണിയായി റീൽസ് കണ്ടിരുന്ന് അങ്ങനെ പോകും. അതേപോലെ അല്ലാതെ രാവിലെ എന്ന് പറഞ്ഞാൽ കൃത്യാനിഷ്ഠെന്ന് പറയുന്ന അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ ലൈഫിൽ പഠിപ്പിച്ചത്.
1: ഇപ്പം നമ്മള് സംസാരിച്ച് കുറെ ആയി. ചേട്ടന്റെ ഒത്തിരി എക്സ്പീരിയൻസ് പറഞ്ഞു, സ്റ്റേജ് എക്സ്പീരിയൻസ് പറഞ്ഞു, ആബലച്ചനുമായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു, വീണുനാഗവള്ളി ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ കുറെ അനുഭവങ്ങള് നമ്മള് പങ്കുവച്ചു. അപ്പോ ഇനി വളർന്നു വരുന്ന കലാകാരന്മാര്, ഒത്തിരി കലാകാരന്മാര് ഇപ്പോഴും ഓരോ മേഖലയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ടെലിവിഷനുകളിൽ ഒള്ളി ന്യൂസ് വേറെ ഒന്നുമില്ല, എന്തൊരു ഡ്രൈ ആയിരിക്കും നമ്മുടെ ലൈഫ്.
1: അതെ,
0: ഇതെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്.
1: അതെ,
0: മനസ്സിലായില്ലേ? പ്രോഗ്രാമുകളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ നമുക്കും അതുപോലെ ഈ പണ്ട് കലാഭവനിൽ വന്ന് ചേരുന്ന എല്ലാം കുട്ടികളാ, 5 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സിലും. ഇപ്പൊ അങ്ങനെയല്ല, 40 വയസ്സായാലും 50 വയസ്സായാലും 60 വയസ്സുള്ളവരാണ് വന്ന് ചേരുന്നത് കലാഭവനിൽ. അപ്പം ഏജ് ലിമിറ്റ് ഇല്ല ഇപ്പോഴത്തെ കാലം, പഠിത്തത്തിന് ഏജ് ലിമിറ്റ് ഇല്ല. നമ്മളായാലും നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ ചേർക്കുന്നു കഴിഞ്ഞാൽ കലാഭവനിൽ എന്നല്ല പറഞ്ഞു, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും, ഞാൻ കലാഭവനിലായതുകൊണ്ട് അറിയാതെ കലാഭവൻ എന്നുള്ള പേര്
1: വന്നുപോയത്.
0: നിങ്ങൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കഴിവ്, വരക്കാനുള്ള കഴിവോ പാടാനോ, ഇനി അത് വേണ്ട, അതൊന്നും ഇല്ലാത്തവർക്ക് കീബോർഡ് പഠിക്കാം, കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ 2 മാസം പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് വരും. വയലിൻ പഠിക്കാം, ഫ്ലൂട്ട് പഠിക്കാം. ഇവരുടെ കയ്യിൽ ഒരു പടക്കം പൊട്ടിക്കാനുള്ള സാധനം വേണം. ഇവര് സ്കൂളിൽ ചെന്ന് ഇവർക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ, ഇവരവിടെ നിന്ന് അറിയപ്പെടണമെങ്കിൽ, ഇനി സ്കൂൾ വേണ്ട, അവര് ഹൗസ് വൈഫായിട്ടൊരു പെൺകുട്ടി പോയിക്കോട്ടെ, അവിടെ ഒരു ഫാമിലി മീറ്റിംഗ് വന്നോട്ടെ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിലെ സ്റ്റാഫ് ആയിക്കോട്ടെ. അപ്പൊ ഇതുണ്ടെങ്കിൽ ഇവർക്ക് ലോകത്ത് എവിടെ ചെന്നാലും ഇവർക്കൊരു കസേര
1: കിട്ടും.
0: അപ്പൊ നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെയെങ്കിലും സമയമുണ്ടെങ്കിൽ, എന്തെങ്കിലും കല അവർക്കുണ്ടെങ്കിൽ അതിനെ വളർത്തിയെടുക്കുക. പിന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്, നിങ്ങളിൽ കലയുണ്ടെങ്കിൽ, അച്ഛനും പണ്ട് പറയാറുണ്ട് നമ്മളിൽ ഒരു ദൈവികതയുണ്ട്, നമ്മളിൽ ഒരിക്കലും നമ്മൾ ക്രിമിനലാവില്ല. ആലോചിച്ചിട്ടുണ്ടോ? അത്രയും ദൈവികമാണ് കല. ആ കല കയ്യിൽ ഏതും ആയിക്കോട്ടെ, അതുണ്ടെങ്കിൽ ഇവരിൽ ഇങ്ങനെ ഒരു ചിന്താഗതി വരില്ല. ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം ഏതാണോ അത് പഠിപ്പിക്കുക, ഈ പഠനത്തോടൊപ്പം തന്നെ അവരെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുതിർന്ന ആളുകൾ, 30 വയസ്സായാലും 40 വയസ്സായാലും 50 വയസ്സായാലും അതിൻ്റെ മുകളിൽ, അവരും അത് പഠിക്കുക. അവർക്കും ഇതേപോലെ കൂടുതൽ കലകൾ സ്വായസിദ്ധമാക്കുക. നമ്മളില് ഈ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതുണ്ടാകാതിരിക്കുന്ന, പക്ഷെ അഹങ്കാരമാണ് നിങ്ങൾ വരുന്നത് നിർത്തോ, നിങ്ങൾക്ക് മാത്രം ക്യൂ കിട്ടൂലേ, ബാക്കിയുള്ള 10 പേർക്ക്
1: മനസ്സിലാവുക.
0: അത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റണം. എനിക്ക് അഹങ്കാരം വരുന്നുണ്ട് കേട്ടോ എന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് മെച്ചോർഡ് എന്ന് പറയുന്നത്. ഇയാൾക്ക് കോമഡി പറഞ്ഞാൽ പോരാ, ഇവിടെ വന്നിരുന്ന നമ്മളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നോ, ഇവൻ ആരടാ എന്നൊക്കെ ചിലപ്പോ ചിലര് ചിന്തിക്കുന്നുണ്ടോ ഇത് കേൾക്കുമ്പോ. ജനറലി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു.
1: അപ്പൊ നമ്മള് ഒരു വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. കാരണം ഇത്രയും സമയം കെ എസ് പ്രസാദ് എന്ന സ്റ്റേജ് ആർട്ടിസ്റ്റ്, അദ്ദേഹം 50 വർഷത്തിൽ കൂടുതലായി ഈ മേഖലയിൽ തുടരുന്നു. സോ അദ്ദേഹത്തിന് പറയാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു, അദ്ദേഹത്തിന്റെ കുറേ എക്സ്പീരിയൻസ് കേട്ടു, പിന്നെ കൊച്ചു കൊച്ചു മിമിക്രി സംഭവങ്ങൾ

0: നമ്മളെ കേട്ടു. അപ്പൊ എന്തായാലും പ്രസാദ് ചേട്ട, താങ്ക് യു സോ മച്ച്.
1: തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം. ഏതായാലും ജനങ്ങളോട് കുറച്ചു നേരം സംസാരിക്കുവാനായിട്ടൊരു നല്ല അവസരം തന്ന കിരണിനോട് നന്ദി പറയുന്നു, ഓൾ ഇന്ത്യ റേഡിയോയോട് നന്ദി പറയുന്നു, അതുപോലെ തന്നെ റെയിൻബോ FM നോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: സമയം കൃത്യം അങ്ങനെ 12 മണിയായിരിക്കും കേട്ടോ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സൺഡേ ഒക്കെയാണ് അല്ലേ. സൺഡേ ആയിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ടാവും, ചുമ്മാ അങ്ങനെ രസമായിട്ട് രസം പിടിച്ചിരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ യാത്രയ്ക്കൊക്കെ അങ്ങനെ പോയിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവാം, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. അപ്പം കുറേയേറെ പ്രത്യേകതകളുള്ളതൊരു ദിവസം മെയ് 17 എന്നൊക്കെ പറയുമ്പോൾ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിലൊരു സ്പെഷ്യാലിറ്റിയാണ് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വന്നത് കേട്ടോ, വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ് ഇന്ന്. അപ്പം അത് എന്തോ പ്രത്യേകമായിട്ട് മനസ്സിലങ്ങനെ പതിഞ്ഞു എന്ന് പറയാം എൻ്റെ മനസ്സിലേക്ക്. അപ്പോൾ ഈ ഒരു എന്താ, ഈ വർഷത്തെ 2026 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത് ഒരുമിച്ചതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ശരിക്കും എല്ലാവരും ഒരുമിച്ചുണ്ടാവേണ്ട ഒരു ആവശ്യകതയെ തന്നെയാണ് ആ ഒരു തീം ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. എപ്പോഴും സപ്പോർട്ടായിട്ട്, മനസ്സിന് സപ്പോർട്ടായിട്ട് എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവുക. അപ്പോൾ മനസ്സിന് എന്ത് സംഭവിച്ചാലും അത് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. മനസ്സ് ശാന്തമായാൽ എല്ലാം ശാന്തമായി, അപ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥയും ശരിയായി എന്നുള്ളതാണ്, നോർമലായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ശരിക്കും സംഗീതം തന്നെയല്ലേ വേണ്ടത് അല്ലേ. നല്ല മ്യൂസിക്കൊക്കെ കേട്ടിരിക്കുക എന്നുള്ളത്, നല്ല സംഗീതം ആസ്വദിക്കുക, അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ധ്യാനം പോലെയാണ്. അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ കേട്ടോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഏവരെയും. യു ആർ ചോയ്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാവുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമിലൂടെ വിളിച്ചാണ് നിങ്ങൾ പാട്ട് ചോദിക്കേണ്ടത്. ഫോണിലൂടെ വിളിച്ച് ആവശ്യപ്പെടുക. 0484242811 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാം. 2 മണിവരെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമയം. ഞാൻ ആർജി വിജിയുണ്ട് നിങ്ങൾക്കൊപ്പം. അപ്പോൾ കാതോർക്കുക, ട്യൂണിങ് മാറ്റാതെ തന്നെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: യുവർ ചോയ്സ് ആട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ട് ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്, നിങ്ങളുടെ പ്രിയ ഗാനങ്ങളൊക്കെ. 0484242481 നമ്പറിലേക്ക് വിളിച്ചോളൂ, ഇഷ്ടഗാനം ആവശ്യപ്പെട്ടോളൂ. ആദ്യമായിട്ട് നമുക്കൊരു കോൾ അങ്ങനെ കുറച്ച് നേരമായിട്ട് കാത്തിരിക്കുകയാണ് ഇഷ്ടഗാനം പറയാനായിട്ട്. ഹലോ, ആ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ, ശബ്ദം കുറച്ച് കുറവാണ് കേട്ടോ. തെക്കൻ പറൂർ അല്ലേ? തെക്കൻ പറൂർ എന്ന് പറയുമ്പോ നമ്മുടെ നടക്കാവ് കഴിഞ്ഞ അവിടെയാണോ? ഉദയംപേരൂർ ആ ഭാഗമാണോ? ഓ അത് ശരി. നമുക്ക് പറൂർ എന്ന് പറയുമ്പോ നമ്മളെ വടക്കൻ പറൂർ എന്ന് പറയുമ്പോ നമ്മുടെ അത് ആ വഴി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതാണ് തെക്കൻ പറൂർ എന്ന് പറഞ്ഞപ്പോ എടുത്തു ചോദിക്കും. വൈക്കത്തൊക്കെ പോകുന്ന ഭാഗമല്ലേ അത്? അതെ അതെ അതെ. എന്താണ് ചെയ്യുന്നത്?
3: ഞാൻ പണ്ടൊരു പാചകത്തിന്റെ പണിയൊക്കെ ആയിരുന്നു.
2: അതെ,
3: കണ്ണിന് കാഴ്ചയില്ല.
2: അതെ അല്ലേ, ഓക്കെ ഓക്കെ. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, പാട്ടൊക്കെ കേക്ക്?
3: വീട്ടിന്റെ തന്നെ
2: ഇരിപ്പാണല്ലേ. അപ്പം എല്ലാരും ഇല്ലേ വീട്ടില്?
3: ആ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്, ഒരു മകൻ അപ്പുറത്ത് മാറി താമസിക്കുന്നു.
2: കൂടെ ഉണ്ടോ? കൂടെ മകനും
3: ഇളയ മകനും കൂടെ ഉണ്ട്.
2: ഉണ്ടല്ലേ. അപ്പൊ എല്ലാരും സഹായത്തിനൊക്കെ ഇല്ലേ, സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട്? അതെ, പിന്നെ റേഡിയോ ഉണ്ട് അല്ലെ, കൊറേ കൊറേ കാര്യങ്ങളൊക്കെ ഇല്ലേ സന്തോഷമായിട്ട്? അതെ അല്ലേ,
3: കേൾക്കാറുണ്ട്.
2: ആ തുടങ്ങി എല്ലാം കേക്കും അല്ലേ. അപ്പൊ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു ശ്രോതാവ് തന്നെയാണ് അല്ലേ. അപ്പൊ എന്തായാലും പാട്ട് ഏത് വേണം ഇന്ന് കേൾക്കാനായിട്ട്? ഓ അതാണോ വേണ്ട, രാക്ഷസരാജാവിലെ പാട്ട്? ഓ ഇപ്പോഴത്തെ അവസ്ഥക്ക് യോജിച്ച് ചോദിച്ചതാണോ? അങ്ങനെയൊന്നും വിഷമിക്കണ്ട, സ്വപ്നം ത്യജിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുന്നൊന്നും ഇല്ല കേട്ടോ. സ്വപ്നങ്ങളോടുകൂടി തന്നെ ജീവിക്കണം. അങ്ങനെയൊന്നും പറയരുത്, നമ്മൾ സ്വപ്നം കാണണം, നല്ല നല്ല സ്വപ്നം കണ്ടിട്ട് നേടിയെടുക്കണം. ഓക്കെ, അങ്ങനെയൊന്നും പറയരുത്. അപ്പൊ സന്തോഷായിട്ടിരിക്കൂ. എന്നാലും ചോദിച്ച പാട്ട് ഞാൻ വെച്ചു തരുന്നുണ്ട് കേട്ടോ. അതെയോ, ഓക്കെ ഓക്കെ. അപ്പൊ പാട്ടിലേക്ക് പോയാലോ, സന്തോഷം. ഓക്കെ, താങ്ക് യു.

0: 12 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാ യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. വിളിക്കേണ്ടത് 0484242281 എന്ന നമ്പറിലേക്കാണ്. അടുത്ത കോളർ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടഗാനം പറയാൻ ആരാണിത്?
1: ഹലോ.
0: ആ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ.
1: സുന്ദരൻ കൈതാരം.
0: ആ സുന്ദരൻ കൈതാരം അല്ലേ, പറവൂര്.
1: എന്റെ അനിയന്റെ മകളുടെ വിവാഹ വാർഷികമാണ് നാളെ.
0: അതെ അല്ലേ, ഓക്കെ.
1: അപ്പ കൃഷ്ണപ്പയ്യ ആ ശരത്തിനും വേണ്ടിയിട്ട് എനിക്കൊരു അടിപൊളി പാട്ട് ഗസല്ല. ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കു നീ ഇണയാകണം. ആ പാട്ട് വെച്ചാൽ
0: ഓക്കെ, അവർക്ക് വേണ്ടിട്ട് അല്ലേ.
1: അതെ, അപ്പൊ അവർക്ക് വേണ്ടൊരു ഹായ് പറയണം പ്രത്യേകം.
0: കൃഷ്ണപ്രിയ ആൻഡ് ശരത്ത് രണ്ടുപേർക്കും ഹായ്. നാളെയല്ലേ വിവാഹ വാർഷികം. സജിത്ത്, സജിത്ത് കൃഷ്ണപ്രിയക്കും സജിത്തിനും ആശംസകൾ നേരുകയാണ് കേട്ടോ. കേൾക്കുന്നുണ്ടെങ്കിൽ ദാ രണ്ടുപേർക്കും വേണ്ടിയിട്ട് സുന്ദരൻ കൈതാരത്ത് നിന്ന് പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഗസൽ മൂവിയിലെ നല്ലൊരു ഗാനം. രണ്ടു മൂന്ന് സ്പോട്ടിന് ശേഷമാണ് കമേഴ്ഷ്യൽസ് വരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ പാട്ടിലേക്ക് പോവാ കേട്ടോ. തീർച്ചയായിട്ടും ഓക്കെ. ഒട്ടും സമയം കളയാനില്ല. ഓക്കെ, ബൈ. ഓക്കെ.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है. अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए.
2: एनसीपीसीआर आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
2: एनसीपीसीआर आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए.
2: एनसीपीसीआर आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

0: 12 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുന്ന സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട്. വിളിക്കാവുന്നതാണ് യുവർ ചോയ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക്. 04842428101 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ, ഇഷ്ടഗാനം ആവശ്യപ്പെട്ടോളൂ. അടുത്ത കോളർ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ,
1: ഹലോ,
0: ആരാണിത്? സ്വാഗതം. ആരാണിത്? തുളസി ഭായ് അല്ലേ, ഏലൂര് ഉദ്യോഗമണ്ഡൽ മഞ്ഞുമ്മൽ. ആ, പിന്നെ എന്താണ്, എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. നമ്മുടെ പ്രോഗ്രാം ഒക്കെ അവിടെ നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? എപ്പോഴും റേഡിയോ ഒക്കെ വെക്കാം? അത് ഉണ്ട് അല്ലേ. ആ, ഓക്കെ. കൂടെ പാട്ട് കേൾക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ആരൊക്കെയാ ഉള്ളത് ഇന്ന് സൺഡേ ആയിട്ട്? എല്ലാരും ഉണ്ട് അല്ലേ. അവളുടെ അവരുടെ
1: വിശേഷം?
0: ആ, അതെ അല്ലേ. വിശേഷം ഒക്കെ ഒന്ന് പറഞ്ഞോളൂ, ഹസ്ബൻഡിന്റെ പേരും മക്കളുടെ പേരും. അതെ അല്ലേ. ഓ, എത്ര മക്കളാണ് തുളസിബായ്?
1: എനിക്ക് രണ്ട് കുട്ടികളെ.
0: അവരെല്ലാരും ഉണ്ട് അല്ലേ. വെക്കേഷൻ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അവര് തിരിച്ചു പോകുമ്പോ ഒരു ഒരു പ്രയാസം, സങ്കടാവൂല. ദൂരെ തന്നെ? ദൂരെയാണോ അതോ അടുത്താണോ? അടുത്തൊക്കെ തന്നെയാണോ അവര്? ഓക്കെ, അപ്പൊ കുഴപ്പമില്ലെന്നേ. വിളിച്ചു കഴിയുമ്പോ വരുമല്ലോ എന്താവശ്യത്തിനും. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഏത്

0: പാട്ടാണെന്ന് കേക്കേണ്ടത്.
1: എനിക്ക് സിന്ധു ഭൈരവിയില് ശിവകുമാർ സുഹാസിനി അഭിനയിച്ച
0: ഓ
1: പാടുകയും പഠിപ്രിയ
0: ഗംഭീരമായിട്ടുള്ള പാട്ടാണല്ലോ ചോദിച്ചിരിക്കുന്നത്, എന്താണെന്ന്? പിന്നെ അതെ അതെ അതെ അതെ, അതൊക്കെ അങ്ങനെയുള്ള പാട്ടുകളാണോ ഇഷ്ടം? ആ കൊച്ചു, ഹലോ മോനാണോ? എന്താ പേര്? ഓ ദേവർഷോ. ഓ ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോ ഇങ്ങോട്ട് പറയും. അപ്പൊ ആകെ എന്താ ശരിക്കും ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞോ. അപ്പുക്കുട്ടനോ? അപ്പൂന്ന് വിളിക്കുന്നതാണോ? അതെ അപ്പൂന്ന് വിളിക്കാം കേട്ടോ, ഞാൻ എന്തായാലും അപ്പൂന്ന് വിളിക്കാം. അപ്പൊ അപ്പുക്കുട്ടൻ പഠിക്കുന്നുണ്ടോ? കുഞ്ഞുവാവയാണോ? എൽ കെ ജി ആണോ? ഇനി അങ്ങോട്ട് എൽ കെ ജിയിലേക്കാണോ? അപ്പൊ റെഡി ആയിക്കോട്ടോ, പുതിയ ഉടുപ്പും പുതിയ ബാഗും ഒക്കെ ഇട്ടിട്ട് പോവാൻ. ഓക്കെ, അപ്പം അമ്മമ്മയ്ക്ക് കൊടുക്കൂ. ആ അപ്പൊ നല്ല പാട്ടാണ് ആ പാട്ട് കേട്ടോ. ശരിക്കും ആ പാട്ട് സിനിമയൊക്കെ കണ്ടിട്ടുള്ള ആളായിരിക്കും അല്ലേ? ആ ഓക്കെ ഓക്കെ, ഇത്തിരി സ്പീഡാണ് എന്തായാലും.
1: ആ
0: എല്ലാവർക്കും വേണ്ടി ഹോസ്പിറ്റലിലെ എന്താ പറഞ്ഞത്, വർക്ക് ചെയ്യാണോ അപ്പോ? അതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്, എന്തായാലും കൊള്ളാം. എന്തായാലും എന്താ, ഓക്കെ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് പറ, എന്തായാലും ഹൗസ് വൈഫാന്ന് പറയുകയും ചെയ്തു, പിന്നെ അങ്ങനെ പറ. പക്ഷെ അതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും കേട്ടോ. നല്ല പാട്ടാണ്, അപ്പോൾ എന്തായാലും എല്ലാവർക്കുമായിട്ടതാ. ഓക്കെ ബൈ.

0: നല്ല സൂപ്പർ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. 12 മണി കഴിഞ്ഞ് 39 മിനിറ്റ് യുവർ ചോയ്സ് കേട്ടുകൊണ്ടിരിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ഫോണിലൂടെയാണ് കേട്ടോ വിളിച്ച് ചോദിക്കേണ്ടത്. 0484242481 വിളിക്കേണ്ടത്. അപ്പോൾ വിളിക്കുമ്പോൾ നല്ല ഉറക്കെ സംസാരിച്ചോളൂ. അപ്പം നന്നായിട്ട് കേൾക്കട്ടെ എല്ലാവരും കേട്ടോ. അടുത്ത കോളർ കൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് സംസാരിക്കാൻ. ഹലോ.
1: ഹലോ വിജി.
0: ആ കേക്കുന്നുണ്ട്, നല്ലോണം കേക്കുന്നുണ്ട്. ഇതുപോലെ സംസാരിക്കണം എല്ലാരും എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. ആരാണ്? പറഞ്ഞോളൂ. ആഗ്നസ് അല്ലേ, കളമശ്ശേരിയാണ് സ്ഥലം. ഓക്കെ. അതെ അതെ,
1: സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ?
0: സുഖമായിട്ടിരിക്കണോ. പണ്ട് മുതലേ ഉള്ള ശ്രോതാവാണ് ആഗ്നസ്. അപ്പൊ എനിക്ക് പക്ഷെ ഇപ്പൊ ഒന്നും വരാറില്ല, മെസ്സേജും ചെയ്യാറില്ല, വിളിക്കുന്നതും അപൂർവം. അതുകൊണ്ട് കേക്കുമ്പോ ഇങ്ങനെ എപ്പോഴാ ഓർമ്മ വരും. പണ്ട് കൊറേ പാട്ടുകളൊക്കെ ചോദിച്ചു
1: വിജയോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കല്ല വിജയുടെ പ്രോഗ്രാമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നാറുണ്ട്.
0: സന്തോഷം എന്തായാലും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ കഴിയുന്നതില്. അപ്പൊ ആഗ്നസ് അതെ, നല്ല നല്ല പാട്ടുകളുടെ ആളാണെന്ന് അറിയാം. കൊറേ കൊറേ റയർ സോങ്സ് ഒക്കെ ഉള്ള ആളാണ് അല്ലേ ആഗ്നസ്?
1: അങ്ങനെ
0: ആ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്നല്ലേ മുച്ചസേ ദോസ്തി കരോഗയിലെ ഒരു സോങ്ങാണ്, അതൊരു ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ പറഞ്ഞോളൂ.
1: അത് ഇന്ന് ശരിതയുടെ ബർത്ത്ഡേ ആണ്.
0: അതെ അല്ലേ? ഓ സരിത,
1: നമ്മുടെ കുമ്പളത്തില്ലേ?
0: ആ കുമ്പളം സരിത അല്ലേ. ഓക്കെ,
1: പാട്ട് കഴിയുമ്പോ ഒന്ന് പറഞ്ഞേക്കണ്ട.
0: തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. കുമ്പളത്ത് നിന്നുള്ള സരിതയുടെ ബർത്ത്ഡേ ആയിട്ട് ആഗ്നസ് ദാ ഫ്രണ്ട് ആഗ്നസ് ചോദിച്ചിട്ടുള്ള പാട്ടാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. സോനു നിഗം ആൻഡ് ലതാ മങ്കേഷ്കർ ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു ഗാനം.
1: സന്തോഷം.
0: സന്തോഷമുണ്ട്. വിളിച്ചു നന്ദി കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ.

മണി കഴിഞ്ഞ് 49:15 ആയിരിക്കുന്ന സമയം. ഇനി 12:50 മലയാളത്തിൽ വാർത്തകളിലേക്കാണ് പോകുന്നത്. വീണ്ടും 1 മണിക്ക് യുവർ ചോയ്സ് നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി തുടരുന്നതാണ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലൈനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. രണ്ട് ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഭരകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത്

0: അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്കിളത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ സൈക്കിളത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
0: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോട് ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ 1-ാം ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
3: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആന്റ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ്

രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് യു എന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്കു ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ്

0: सकते हैं जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें। माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: आकाशवाणी FM रेनबो 107.5।
3: സമയം 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ തന്നെയാണ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2 മണി വരെയുണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ച് ചോദിച്ച് പാട്ടിച്ചു ആവശ്യപ്പെടാനുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. അടുത്ത കോളർ കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, ആരാണിത്? ഉറക്കെ പറഞ്ഞോളൂ. ബാലൻ. സ്ഥലം സ്ഥലം എന്താ പറഞ്ഞേ? ഓ, കൊടുങ്ങല്ലൂർ അല്ലെ? അങ്ങനെ ഇപ്പം ആദ്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല, കൃത്യമായിട്ട് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. എന്തായാലും കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ അടുത്താണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് പിന്നെ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ ചെയ്യുന്നില്ല അല്ലെ. ആ, ഇപ്പൊ വീട്ടിലാണ്. എല്ലാരും ഉണ്ടോ വീട്ടില്? അതെല്ലേ. ഇന്ന് സൺഡേ ആയിട്ട് എന്താണ്, എല്ലാരും വീട്ടിലുണ്ടോ അതോ എവിടെയെങ്കിലും പോയോ? അതെല്ലേ. അങ്ങനെ ഫങ്ഷൻ ഒന്നും പോയിട്ടില്ല ഇന്നൊന്നും അല്ലേ? ഇന്ന് ഫങ്ഷൻ ഒന്നും ഇല്ല അല്ലേ? അതെല്ലേ. അതെ, മേടത്തിലും എടവത്തിലും ഒക്കെ കല്യാണങ്ങളൊക്കെ ഉണ്ട് സാധാരണ. അതെ, ഇനിയിപ്പോ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ മിഥുനം വരെ ഉണ്ടാവും. മിഥുനം വരെ ഓരോ അല്ലേ. എന്തായാലും എന്താണ്, ഏത് പാട്ടാണ് വേണ്ടത്? അരവിന്ദ് സാന്ദ്ര.
4: അരവിന്ദ് സാന്ദ്ര
3: ആ എവിടെയുള്ളതാണ്, എവിടെയാണ് അവര്?
4: ആലപ്പുഴ.
3: സാന്ദ്ര എന്നാണ് പെൺകുട്ടിയുടെ പേര് അല്ലേ?
4: അതെ.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവർക്ക് ആശംസയായിട്ടാണ് പാട്ട്. എന്നാണ് കല്യാണം കഴിഞ്ഞേ? ഓ, അത് ശരി, അത് ശരി. വൈകിയാണെങ്കിലും ആശംസകൾ നേരെയാണ് കേട്ടോ. അതെ അല്ലേ. ഓക്കെ, April 29 കല്യാണം അല്ലെ? വൈകിയാണെങ്കിലും ആശംസകൾ നേരെയാണ്. റെയിൻബോയുടെ വകയായിട്ടും പാട്ട് കാര്യസ്ഥനിലെ എല്ലാരും ചോദിക്കുന്ന ഒരു പാട്ടാണ് ആശംസ ആയിട്ട്. അതെ അതെ, ആ ഒരു പാട്ടിലേക്ക് പോവാം. എന്തായാലും വിളിച്ചതിന് സന്തോഷേ. ഓക്കെ ഓക്കെ.

0: കുറേയേറെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു പാട്ട് അല്ലേ കെ? ഈ ഒരു പാട്ട് കിരീടം മൂവിയിലെ നല്ലൊരു ഗാനം കേട്ടുകൊണ്ടാണ് നമ്മളങ്ങനെ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സാണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ഫോണിലൂടെയാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് ഈ ഒരു പ്രോഗ്രാമിലേക്ക്. 0484242481 നമ്പറിലേക്ക് വിളിച്ചോളൂ. ആരാണ് അടുത്തതായിട്ട് ഇഷ്ടഗാനം പറയാനായിട്ട് കാത്തിരിക്കുന്നത്? ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: എന്റെ പേര് സുമ.
0: സുമ, എവിടെയാണ് സ്ഥലം? കൊറേ ഉണ്ട് സുമ എന്നുള്ള വൈപ്പിനിലെ വളപ്പ് അല്ലേ? വളപ്പ്. സുമ എന്ന് പറഞ്ഞുള്ള പേരില് കൊറേ പേരുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ പാട്ട് ചോദിക്കുന്നവര്.
1: എന്റെ ഭർത്താവിന്റെ പേര് സോജൻ.
0: സോജൻ, സോജപ്പൻ. ഓക്കെ, അവിടെ ഞാൻ പറയുമായിരുന്നേ സുമ എന്നുള്ള പേര് ഇങ്ങനെ കോമൺ ആയതുകൊണ്ടേ കൊറേ പേര് നമ്മുടെ റെയിൻബോ ശ്രോതാക്കളും ഉണ്ട്, അപ്പൊ കൺഫ്യൂഷൻ ആവും. അപ്പൊ വളപ്പിലുള്ള നമ്മുടെ സുമ സോജൻ അല്ലേ? ഓക്കെ, എന്താ ചെയ്യുന്നത്?
1: ഹൗസ്വൈഫ്
0: ആണല്ലേ. വീട്ടില് എല്ലാരും ഉണ്ടോ?
1: ഒരു മോള് അധ്യാപികയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ.
0: അതെ അല്ലേ. ഓ, എവിടെയാണ്? അവിടെ അടുത്താണോ? ഇപ്പൊ ഒഫീഷ്യൽ അവിടെ ഓഫീസൊക്കെ വെക്കേഷൻ ആണ്. പക്ഷെ ഓഫീസൊക്കെ ചില സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓഫീസൊക്കെ ചിലപ്പോ അല്ലെ, അങ്ങനെയൊക്കെ. അപ്പൊ അധ്യാപികയാണല്ലോ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ സ്കൂള് തുറക്കുന്നതിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറെ

0: പരിപാടികളൊക്കെ ഉണ്ടാവും മോൾക്ക് അല്ലേ.
1: അതെ അതെ അതെ.
0: അപ്പൊ എന്തായാലും മാഷാണ്. ഓ അത് ശരി. അപ്പൊ ഇങ്ങനെ ഒരു അധ്യാപക കുടുംബമാണ് അല്ലേ. അവരുടെ ഒക്കെ പേര് പറഞ്ഞോളൂ. അവരൊക്കെ കുഞ്ഞു കുട്ടി പഠിക്കുകയാണോ ചെറിയ ക്ലാസ്സിൽ?
1: ഒരാൾ എട്ടാം ക്ലാസ്സിലായി.
0: ഓ അത്രയായി.
1: ഒരാള് LKG.
0: ആ അത്രയായി അല്ലേ. ഓക്കെ. അപ്പം എല്ലാരും ഉണ്ടോ വീട്ടില്? സൺഡേ ആയിട്ട് എന്തെങ്കിലും പ്ലാൻ? അതെ അല്ലേ. ഓക്കെ അതെ അല്ലേ. ഓ അത് ശരി അത് ശരി. അവര് വരാറില്ലേ വെക്കേഷൻ ഒക്കെ വന്നില്ലേ?
1: സ്കൂൾ തുറക്കുമ്പോഴേക്കും.
0: ആ നിങ്ങളിപ്പൊ വിളിക്കുന്നത് പറവൂരിൽ നിന്നാണ്?
1: ഇല്ല ഇല്ല ഇല്ല,
0: വൈപ്പിനിൽ നിന്നാണ് വിളിക്കുന്നത്. അല്ല അവരും വന്നിട്ടുണ്ട്? കുഞ്ഞുങ്ങളുണ്ടോ?
1: ഇല്ല ഇല്ല, ഞങ്ങള് ഞാനും ഭർത്താവും മാത്രമേ ഇവിടെ ഉള്ളൂ.
0: ആ അല്ല അപ്പൊ പറഞ്ഞല്ലോ സ്കൂള് പൂട്ടുമ്പോ അങ്ങോട്ട്, സ്കൂള് തുറക്കുമ്പോ അങ്ങോട്ട്
1: പോകും.
0: അങ്ങോട്ട് പോകും. അത് സഹായത്തിനും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതല്ലേ അല്ലേ. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടതെന്ന്?
1: മുഖചിത്രം.
0: ആ ഒരു വെറൈറ്റി ആണല്ലോ അത്. മുഖചിത്രം ഒക്കെ ആരും ചോദിക്കാറില്ല. അതൊരു അങ്ങനെ നമ്മുടെ ആ ഒരു 90s കുറേ സിനിമകൾ, ജഗദീഷ്, സിദ്ദിഖ്, സുചിത്ര, സുനീത, അവരൊക്കെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ഇതിൽ സുചിത്രയാണെന്ന് തോന്നുന്നു. ഒരു സുചിത്ര എന്ന് പറഞ്ഞൊരു നായിക ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളാണ് അത്. കുറെ നല്ല നമുക്ക് നല്ല ഓർമ്മകളൊക്കെ തരുന്നതാ കേട്ടോ അങ്ങനെയുള്ള പാട്ടുകൾ. അപ്പൊ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു പാട്ട് മതിയോ? ചെമ്പരന്തിൻ ചെയ്യലുണ്ടേ എന്നുള്ള പാട്ട് മതിയോ? അപ്പൊ എന്തായാലും കൊടുക്കാം. വിളിച്ചതിൽ സന്തോഷമുണ്ട് കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, സന്തോഷം.

ഒരു മണി കഴിഞ്ഞ് 27 മിനിറ്റ് ഇട്ടത് 51 സെക്കൻഡ്സ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കൂടിയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടഗാനം കേൾക്കാനായിട്ട്. ഈ ഒരു പ്രോഗ്രാമിൽ യുവർ ചോയ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഫോണിലൂടെയാണ് നിങ്ങൾ ഗാനങ്ങൾ ആവശ്യപ്പെടേണ്ടത്. 04842424281 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വളരെ കുറച്ച് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കുറേ കുറേ കോൾസൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ കേട്ടോ. അടുത്ത കോളർ കട്ടായി പോയി എന്ന് തോന്നും കേട്ടോ. പറഞ്ഞിരിക്കെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അടുത്ത കോളർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്ന ഓരോ പാട്ടിൻ്റെ ഇടവേളകളിലും ചിലപ്പോൾ ചിലവർക്ക് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ അല്ലെ പെട്ടെന്ന് കട്ടായി പോവാം. എന്തായാലും രജിതയാണ് മാമംഗലത്ത് നിന്ന് ഒരു ഗാനമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന മൂവിയിലത്തെ ഓർമ്മയിൽ ഒരു ശിശിരം രജിത കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതാ ആ ഒരു ഗാനമാണ് വരുന്നത്.

0: 33 മിനിറ്റിലേക്ക് കടക്കാൻ പോകുക കേട്ടോ സമയം. ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ള യുവർ ചോയ്സിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനായിട്ട് വിളിക്കുക. പെട്ടെന്ന് തന്നെ 04 8 4 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഇഷ്ടഗാനം പറയാനായിട്ട് അടുത്ത ആരാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഹലോ, ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് സംസാരിച്ചോളൂ, എന്തോ മുറിഞ്ഞു പോകുന്ന പോലെ തോന്നിക്കുന്നുണ്ട്. ചാലക്കുടിന്നല്ലേ? ചാലക്കുടി അല്ലേ? ടെൻഷൻ ഒന്നും വേണ്ട. ആ ആ, പേര് പറഞ്ഞോളൂ.
1: തങ്കമണി.
0: ഓക്കെ, നമ്മുടെ റെയിൻബോ ഒക്കെ എപ്പോഴും കേൾക്കുന്ന ആളാണോ? രാവിലെ മുതൽ
1: ഇങ്ങനെ
0: കിട്ടാറില്ല അല്ലേ? ഇന്ന് കിട്ടി, ഭാഗ്യമുണ്ട്. എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്താണ് പരിപാടി? എല്ലാരും ഉണ്ട് വീട്ടില്? അപ്പൊ തന്നെയുള്ളൂ അല്ലേ? എന്നാലും അവരൊക്കെ വന്നില്ലേ ഈ വെക്കേഷനായിട്ട്? കൊച്ചുമക്കളൊക്കെ ഉണ്ടാവില്ലേ? ആ, ഇനിയിപ്പോ എന്തായാലും അടുത്തൊക്കെ തന്നെ ഉണ്ടോ എല്ലാരും ഈ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ? ഏകദേശം അടുത്തൊക്കെ തന്നെയല്ലേ? പിന്നെന്താല്ലേ കുഴപ്പം, പോയി വരാം ഇടയ്ക്കൊക്കെ അല്ലേ?
1: അതെ.
0: ഏത് പാട്ടാണ് വേണ്ടത്? ആ, പഴയ പാട്ടിന്റെ ആളാണോ? പഴയ പാട്ട് സായുജ്യം സിനിമയിലെ പാട്ടാണ്. അതെ, സായുജ്യം മൂവിയിലെ പാട്ടാണ്. പഴയ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ? രണ്ട് വേർഷനിലാണ്. അതെ അതെ, അതെ, നമ്മുടെ രാവിലത്തെ പ്രോഗ്രാമൊക്കെ കേക്ക് മുടങ്ങാതെ കേൾക്കുന്ന ആളായിരിക്കും. അതിലെ വാണി ജയറാമിന്റെ വേർഷനാട്ടോ വരുന്നത്. നല്ല രസമാണ് അതിന്റെ മ്യൂസിക് കേൾക്കാനായിട്ട്, നല്ല രസമായിട്ടുള്ള അടിപൊളി വിജി. അപ്പൊ എന്തായാലും പാട്ട് വെക്കട്ടെ. ആ, നല്ല രസമായിട്ട് വാണി ജയറാം ആലപിച്ചിട്ടുള്ള ആ ഒരു മറിഞ്ഞിരുന്നാലും എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. പാട്ട് വരുന്നു.

0: 39 മിനിറ്റ് സമയം ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. പ്രിയ ഗാനങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ തന്നെയാണ് ഇങ്ങനെ ഫോണിലൂടെ കേട്ടോ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 0484242481 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിക്കാം. അടുത്തത് ആരാണ് ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്? ഹലോ,
1: ആ
0: വേഗം പറഞ്ഞു, ചാടിച്ചാടി പറഞ്ഞു, പറഞ്ഞോളൂ.
1: ആ
0: ജെസ്സി, ജെസ്സി അല്ലേ? കരുവേലിപ്പടി എന്ന് പറയുമ്പോ ആലുവയാണോ? ആ അതെ അല്ലേ, എനിക്ക് ശരിക്കും ആ സ്ഥലപ്പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാന്നുള്ള കൃത്യ സ്ഥലം അറിയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്.
1: ഓക്കെ,
0: ചുള്ളിക്കൽ. ഓക്കെ ഓക്കെ. അതെ അല്ലേ, ഞായറാഴ്ച മാത്രമേ കേൾക്കാറുള്ളൂ, അല്ലാത്ത ദിവസം എന്താ കേൾക്കാത്ത?
1: അല്ലാത്ത ദിവസം ചേട്ടനെ വെക്കണം, ചേട്ടൻ പണിക്ക് പോകുമ്പോ എനിക്കറിയാൻ പാടില്ല, പിന്നെ പിള്ളേരും ഉണ്ടാവില്ലല്ലോ.
0: അതെയോ, രാവിലെ തന്നെ അങ്ങനെ വച്ച് വെക്കാൻ പറയോ, 107.5 ട്യൂൺ ചെയ്ത് തന്നിട്ട് പോവാൻ പറയണം കേട്ടോ.
1: ചേട്ടന്റെ ഫോണിലേക്ക് കിട്ടുമോ? ചേട്ടൻ ഫോണും കൊണ്ട് പോകുമല്ലേ.
0: ആ ആ, റേഡിയോ ഇല്ല? അതെ അതെ,
1: പാട്ട് വെച്ച് തരാറുണ്ട്.
0: ഒരു മോളാണോ?
1: ഇല്ല, ഒരു മോനുണ്ട്.

0: മോന്റെ പേര്?
1: മോന്റെ പേര് ആന്റണി ജോജി.
0: ആ ആ രണ്ടുപേരും പഠിക്കുകയാണോ അതോ?
1: ഇല്ല, മോള് പ്ലസ് ടുല് പരീക്ഷ എഴുതിയേക്കണ്.
0: ആ
1: മോൻ വർക്കിന്
0: വർക്കിന് പോയി അല്ലേ. ഓക്കെ, ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പൊ ആരൊക്കെ ഉണ്ട് ഞായറാഴ്ചയായിട്ട്?
1: ഇപ്പൊ ഞാനും ചേട്ടനും മോളും ചേട്ടന്റെ അപ്പച്ചനും ഉണ്ട്.
0: ഉണ്ട്. ഏത് പാട്ടാണ് വേണ്ടത് എല്ലാവർക്കും കൂടി കേൾക്കാൻ?
1: എല്ലാവർക്കും കൂടി കേൾക്കാൻ മോള് പറയും.
0: ഓ,
1: നരിവേട്ട,
0: നരിവേട്ടയല്ലേ, മിന്നൽ വള. അതെല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടല്ലേ അല്ലേ. പുതിയ കുട്ടികൾക്ക്, പുതിയ തലമുറയുടെ പ്രിയ ഗാനമാണ് അല്ലേ. അപ്പൊ എല്ലാവർക്കും ആയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ വല്ലതും പറയാനുണ്ടോ? അതെ അല്ലേ, കുഞ്ഞുവാവയുടെ പേരും പറഞ്ഞോളൂ. റേഡിയോയിലൂടെ കിട്ടുന്ന അവസരല്ലേ, കളഞ്ഞു വിളിക്കണ്ട. വേഗം പറ പേര്. അയ്യോ, അപ്പൊ പേരിട്ടിട്ടില്ല അല്ലേ. ഓക്കെ ഓക്കെ, അന്ന് ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും, കുഞ്ഞുവാവയ്ക്കും എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേക്കാട്ടോ. ഓക്കെ
1: ഓക്കെ,
0: സന്തോഷം സന്തോഷം സന്തോഷം, എനിക്കും സന്തോഷം. ഓക്കെ.

0: അങ്ങനെ ഓടിയോടി പോവാട്ടോ. സമയം ദാ 1 മണി കഴിഞ്ഞ് 47 മിനിറ്റിലേക്ക് കടക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലേക്ക് വേഗം അങ്ങോട്ട് പോയേക്കാം, ഒട്ടും സമയം കളയാതെ തന്നെ. ഹലോ, ആരാണിത്?
1: ഹലോ,
0: ആ പറഞ്ഞോളൂ.
1: ഗുഡ് ആഫ്റ്റർനൂൺ മാം, രാജിയാണ്, കുറച്ച് മുന്നാണ് വിളിക്കുന്നത്.
0: രാജി?
1: അതെ അതെ.
0: എന്തോ ഒരു ഫോണിന് ശബ്ദത്തിനൊരു ചെറിയൊരു എന്തോ ഒരു ഷെയ്ക്ക് തോന്നിക്കുന്നുണ്ട്, ഒരു കുലുക്കം പോലെ. എന്തോ ഒരു എന്തോ
1: കേൾക്കാമോ?
0: ആ, എന്നാലും എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. വേഗം പറഞ്ഞോളൂ. നല്ല ശബ്ദം, നല്ല ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടോ.
1: താങ്ക് യു മാം.
0: രാജി അല്ലേ? വർക്ക് ചെയ്യുന്നുണ്ടോ?
1: വർക്ക് ചെയ്യാണ്, ടാറ്റാ മോട്ടോഴ്സിന്റെ കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിൽ.
0: അയ്യോ, ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, നമുക്കൊന്നും അങ്ങനെ ക്ലിയർ ആവുന്നില്ല. ഫോർട്ട് കൊച്ചിയാണോ സ്ഥലം? കൊച്ചി എന്ന് പറയുമ്പോ
1: വൈറ്റിലാണ് ഇപ്പൊ താമസം. എന്റെ സ്വന്തം നാട് പറവൂരാണ്, വടക്കം പറവൂര്.
0: അതെ അല്ലേ? അപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് അല്ലേ?
1: വീട്ടിലാണ്.
0: വീട്ടിലാണ്? എല്ലാരും ഉണ്ടോ വീട്ടില്?
1: എല്ലാരും.
0: ഇപ്പൊ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ആദ്യം സംസാരിച്ചപ്പോ എനിക്ക് ആ വർക്ക് ചെയ്യുന്നതൊക്കെ എവിടെയാന്നുള്ളത് മനസ്സിലായില്ല.
1: ഒരു ആങ്സൈറ്റി ഉണ്ട് പെട്ടെന്ന് ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
0: അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സന്തോഷമുണ്ട് എന്തായാലും. വെറുതെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് സംസാരിച്ചോളൂ. ആ വർക്ക് ചെയ്യണ ഒന്നുകൂടി പറഞ്ഞോളൂ, എനിക്കത് കേട്ടു.
1: ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ ഡീലർഷിപ്പിലാണ്, കൊച്ചിയിൽ തന്നെയാണ്. താമസിക്കുന്നത് വൈറ്റിലയിലാണ്.
0: ആരൊക്കെയുണ്ട് വീട്ടില് പറഞ്ഞോളൂ?
1: വീട്ടില് എല്ലാരും ഉണ്ട്, കൂട്ടുകുടുംബമാണ്.
0: അതെ അല്ലേ? ഓ, സന്തോഷല്ലേ. എന്ത് നല്ല കാര്യമാണ് കൂട്ടുകുടുംബം എന്ന് പറയുമ്പോ. നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ.
1: അതെ അതെ അതെ
0: അല്ലേ. അപ്പൊ അപ്പൂപ്പനും അങ്ങനെ അങ്ങനെ എല്ലാരും ഉണ്ടോ? എല്ലാ തലമുറയും ഉണ്ടോ?
1: അപ്പൂപ്പനൊന്നുമില്ല, അവരൊക്കെ പോയി മരിച്ചു.
0: പിന്നെ കൂടപ്പറപ്പുകള് ഉണ്ട്. ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഒന്നാം രാഗം പാടി എന്ന് പറഞ്ഞിട്ട്
0: നല്ല പാട്ടാണ്. എപ്പോഴും ഏത് കാലത്തും നമുക്ക് ഇഷ്ടമുള്ള പാട്ട് അല്ലേ? നല്ല പാട്ടാണ്. അപ്പം ആ തുമാന തുമ്പികളിലെ പാട്ട്, സ്പെഷ്യൽ ഡെഡിക്കേഷൻ വല്ലതും പറയാനുണ്ടോ?
1: എന്താണ് മാഡം,
0: എന്തെങ്കിലും ഡെഡിക്കേഷൻ ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പാട്ട്?
1: സുഹൃത്തും വഴികാട്ടിയും പിന്നെ സഹോദര തുല്യനുമായിട്ടുള്ള ഒരു ജിയോ പോൾ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഇപ്പൊ താമസിക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ്.
0: അതെ അല്ലേ?
1: ശേഷം വേറെ കോട്ടയത്താണ്.
0: അതെ അല്ലേ? ഓക്കേ ഓക്കേ.
1: നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓ, കേൾക്കുന്നുണ്ടാവോ അദ്ദേഹം? ജിയോ
1: പറഞ്ഞിട്ടുണ്ട്.
0: അതെ അല്ലേ?
1: കേൾക്കാൻ പറയണം.
0: എന്നാലും ഒരിക്കൽ കൂടി പറയാണ്, നല്ല ശബ്ദം കേട്ടോ. ഗാംഭീര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പ്രസംഗത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു
1: ശബ്ദം.
0: രാജിയുടെ ശബ്ദം കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി, നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെ പോലെ തോന്നി. എന്തായാലും പാട്ട് വരുന്നുണ്ടേ, സന്തോഷമുണ്ട്. നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വിളിച്ചതിന് സന്തോഷം. ഓക്കെ.

0: ഒരു മണി കഴിഞ്ഞ് 54 മിനിറ്റ് ഇട്ട സമയം നമ്മുടെ യുവർ ചോയ്സിൻ്റെ സമയം അങ്ങനെ ഏകദേശം ഇവിടെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ദ ലാസ്റ്റ് ഒരു കോളർ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലെ ലാസ്റ്റ് കോളർ. ആരാണ്? ഹലോ, രുക്മിണിയാണ് അല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം പോലെ തന്നെ പറഞ്ഞു കേട്ടോ. ഞാൻ ലാസ്റ്റ് കോളർ ആരാണെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ മുണ്ടൂർ നിന്ന്, തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂരിൽ നിന്നും രുക്മിണിയാണ് എന്ന് ആൻസർ പറഞ്ഞു. സന്തോഷം. എന്താണ് ചെയ്യണത്? വീട്ടമ്മയാണോ? അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ലേ? എന്നാലും ചെയ്യുന്നുണ്ട്. ആ ഓക്കെ, വർക്കും ചെയ്യാം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ. എന്തോരം പേര് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുന്നുകൊണ്ടൊക്കെ അല്ലേ?
1: അതെ അതെ അതെ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്.
0: അതെ അതെ, തീർച്ചയായിട്ടും. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ സഹായത്തിനൊക്കെ, ഹെൽപ്പിനൊക്കെ? ഉണ്ടല്ലേ. ആ ആ, ഇന്ന് ഞായറാഴ്ചയായിട്ട് ആരാ ഉള്ളത് അവിടെ? ഫോണൊക്കെ കണക്ട് ചെയ്തതൊക്കെ ആരാ? തന്നെത്താനെയാണോ? അതൊക്കെ ചെയ്യൂലേ. ഓക്കെ, സന്തോഷം. പാട്ട് ഒക്കെ ഇഷ്ടമുള്ള ആളാണ് പാട്ട് അല്ലേ? പാട്ടൊക്കെ തീർച്ചയായിട്ടും ഒരു, എന്തായാലും ഇങ്ങനെ പാട്ട് കേൾക്കൽ എന്ന് പറയുമ്പോൾ അത് അല്ലേ മനസ്സിന് നൽകുന്ന സന്തോഷം വലുതായിരിക്കുമല്ലോ
1: അല്ലേ?
0: അതെ, അവസാനത്തേതും അതെന്താ ഒരു നിയോഗം പോലെ അങ്ങനെ സംഭവിച്ചു. എന്തായാലും എന്തോ, എന്തായാലും ഏത് പാട്ടാണ് കേക്കേണ്ടത്? ആ, നല്ല പാട്ട്. അതിലെല്ലാ പാട്ടുകളും മനോഹരമാണ് അല്ലെ? വിദ്യാസാഗറുടെ മ്യൂസിക്കിലുള്ള എല്ലാ പാട്ടുകളും മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. അതിൽ പിന്നെയും പിന്നെയും എന്നുള്ള

0: ആ ഒരു ഗാനം. യേശുദാസിൻ്റെ വേർഷനൊക്കെ ഉണ്ട്, മറ്റൊരു ഫീമെയിൽ വേർഷൻ കൂടി ഉണ്ട്. എന്നാൽ പോലും നമുക്ക് യേശുദാസിൻ്റെ വേർഷൻ കേൾക്കാം അല്ലേ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആ പറഞ്ഞോളൂ. ഓക്കെ പറഞ്ഞതല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പം ദാ സമയം.
1: മേഡം പേരെടുത്തൊന്ന് പറയുന്നവരെ.
0: ആ രാം, ഒന്നുകൂടി പറഞ്ഞേ. ഓമന
1: ഓമന രാമചന്ദ്രൻ.
0: ഓമന രാമചന്ദ്രൻ. എവിടെയാണ് സ്ഥലം?
1: മുച്ചിച്ചൂടിൽ
0: നിന്നുള്ള ഓമന രാമചന്ദ്രൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പാട്ട്, രുക്മിണി മുണ്ടൂര് തൃശ്ശൂർ ജില്ലയിൽ നിന്നും. ഓക്കെ, പാട്ടിലേക്ക് പോവാണേ, സമയം നമുക്ക് കുറവാണ്. സന്തോഷം, സന്തോഷം, എനിക്കും സന്തോഷമുണ്ട്. ഓക്കെ.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെല്ലിറിലെ, അതിനുശേഷം 2:15 മുതൽ 3 മണി വരെ നോൺ സ്റ്റോപ്പ് റെയിൻബോയിലൂടെ ബാക്ക് ടു ബാക്ക് സോങ്സ് ആസ്വദിക്കാവുന്നതാണ്.

ആകാശവാണി FM റെയിൻബോ 107.5.

രണ്ട് മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു സമയം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 3 മണിക്ക് വിവിധ ഭാരതി മുംബൈ റിലേ പ്രോഗ്രാംസ് കേൾക്കാവുന്നതാണ്. വീണ്ടും 5 മണിക്ക് കൊച്ചി എഫ് എം റെയിൻബോ പ്രോഗ്രാംസ് തുടരും.

कन्या सचमुच परायधन होती है। शकुंतला को आज उसके पति गृह भेजकर

0: पिटारा में आज
1: उजाले उनकी यादों की। उजाले

0: जैसे कि आप जानते हैं, विविध भारती हर महीने करता है अपनी एक महफिल सृजन भारती। इस बार सृजन भारती लेकर आ रहा है लोक संगीत की भीनी खुशबू और कुछ दिलचस्प बातों का गुलदस्ता। और ये कार्यक्रम होगा एक मुक्ताकाशी रंगमंच पर। 21 मई शाम 6:30 पर लोक संगीत और कुछ दिलचस्प बातों से सजा।
1: न्यूज रेनबो।
2: नमस्कारम, ഞാൻ സ്മിത ബാലൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ 2 കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർമാർക്ക് സേവനത്തിനും സമർപ്പണത്തിനും യോജിച്ച മാന്യമായ ശമ്പളവും അംഗീകാരവും ലഭിക്കേണ്ടതാണെന്ന് IMA. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ബാറ്റ് ചെയ്യുന്നു. 7:30 ആരംഭിക്കുന്ന അടുത്ത മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും.
1: ന്യൂസ് റെയിൻബോ.

0: ഓൺ
1: എന്താണ്
0: ദ ഗോ ഡ്രൈവ്
1: ഡ്രൈവ് ടൈം
0: ടൈം മ്യൂസിക്
1: മ്യൂസിക്?
0: ആണ്. ഡ്രൈവ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീട്ടിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്നവർക്കും ചായ കുടിക്കുന്നവർക്കും,
1: ഉറങ്ങുന്നവർക്കല്ല കേട്ടോ,
0: ചായ കുടിക്കുന്ന അല്ല, അവരെയൊന്ന് എഴുന്നേൽപ്പിക്കാൻ എല്ലാം സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രൈവ് പ്രോഗ്രാമാണ് ഓൺ ദ ഗോ ഡ്രൈവ്
1: ഡ്രൈവ്
0: ടൈം
1: ടൈം
0: മ്യൂസിക്.
1: മ്യൂസിക്
0: നിങ്ങളോടൊപ്പം ഇന്ന് 8 മണിവരെ ആരാ ഉള്ളത്?
1: ഞാൻ സ്മിത ബാലൻ.
0: ഞാൻ രശ്മി, റെയിൻബോ ആർജെ രശ്മിയും സ്മിതാ ബാലനും നിങ്ങളോടൊപ്പം 8 മണിവരെയുണ്ട്. സമയം 5 മണി കഴിഞ്ഞ് 9:13 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും പിന്നെ കുറെ ചോദ്യവും ഉത്തരവും
1: കൗതുകരമായിട്ടുള്ള കുറെ കാര്യങ്ങളും
0: ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളുടെ നമ്പർ ഇതാണ്, 0484242801.
1: കുട്ടിയെ നിർത്തി പറയൂ,
0: നിർത്തി നിർത്തി പറയൂ, അല്ല 0484242801.
1: അതെനിക്ക് മലയാളത്തിൽ പറയാൻ ബുദ്ധിമുട്ടാ,
0: ഇംഗ്ലീഷ് പറഞ്ഞോളൂ, സ്മിത ഇംഗ്ലീഷ് ശരിയാണ്.
1: അതെ അതെ, 0484242801.
0: എല്ലാവർക്കും ക്ലിയർ ആയിട്ട്.
1: പിന്നെ നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതില് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്.
0: ഫേസ്ബുക്കും ഇൻസ്റ്റയും ആണ് നമ്മുടെ രണ്ട് ഐഡീസ്. ഫേസ്ബുക്ക് ആണെങ്കിൽ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്നുള്ളതാണ് ഐഡി.
1: ഇൻസ്റ്റാ ഐഡി ആണെങ്കിൽ FM റെയിൻബോ കൊച്ചി 107.5 എന്നുള്ളതാണ്.
0: ഇതും കൂടാണ്ട് നമുക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075. ആ ഒരു നമ്പർ എന്തിനാണ്?
1: വാട്സപ്പ് ചെയ്യാം.
0: ആ നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലൂടെയും കമന്റ്സ് ആയിട്ടിടാം. ഈ രണ്ട് പ്ലാറ്റ്ഫോംസിലും ഞങ്ങളുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ലെ, ഓൺ ദ ഗോ.
1: താഴെയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത്.
0: അതെ, കോൾ ചെയ്യാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242801. അപ്പൊ ഞങ്ങള് യാത്ര തുടരുകയാണ്. 8 മണി
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ഹായ് ഹലോ നമസ്കാരം, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദി കോട്രായിട്ട് മ്യൂസിക്.
1: ഗുഡ് ഈവനിങ് എവ്രി വൺ, ഇത് 107.5 ആകാശവാണി എഫ് എം റെയിൻബോയിൽ എന്താണ്?

0: നമ്മൾ നമ്പർ കൊടുക്കേണ്ട താമസം, നമ്മൾക്ക് ഇങ്ങോട്ട് കോൾ വന്നിരിക്കുകയാണ്. ഒരാൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം.
1: ആരാണ് നോക്കാം. ഹലോ,
0: ഹലോ, കേൾക്കാമോ?
1: ആ കമ്പിളിപ്പതപ്പേ കേൾക്കാൻ മേല കേട്ടോ.
0: കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ
1: ചേട്ടാ, ചേട്ടാ,
0: ഹലോ,
1: വെച്ചിട്ട് പോയാ? ഹലോ,
0: ഹലോ, കോൾ കട്ടായിട്ടുണ്ട്.
1: കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതാണ്
0: കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇന്ന് ഒത്തിരി ദിവസങ്ങൾ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു
1: പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ഇന്ന്.
0: അതെ,
1: ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നൊരു ദിവസമാണ് മെയ് 17.
0: മെയ് 17
1: 17
0: അന്നത്തെ ദിവസം മെയ് 17 ഞായറാഴ്ചയാണ്, ഒഴിവ് ദിവസമാണ്. ഒഴിവിന്റെ ഉറക്കത്തിന്റെ ഒരു
1: ക്ഷീണമൊക്കെ
0: മാറ്റി വെക്കും. ഇത് ഡ്രൈവ് ആണ്, ഡ്രൈവിൽ നമ്മൾ ഒരിക്കലും ക്ഷീണം
1: കാണിക്കാൻ.
0: അപ്പോ നമ്മളുടെ കൂടെ ഇപ്പൊ ഒരു കോൾ കണക്ട് ആയിരുന്നു, അത് ഡ്രോപ്പ് ആയി
1: പോയിട്ടുണ്ട്.
0: ഇനിയും കണക്ട് ആവോ നോക്കാം. ഇന്നത്തെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി അവരുടെ ഒരു ഡേ ആയിട്ട് ഇന്ന്
1: ആഘോഷിക്കുകയാണ്.
0: ഒപ്പം ലോക വേൾഡ് ബേക്കിംഗ് ഡേ ആണ്, വേൾഡ് ബേക്കിംഗ് ഡേ ആണ്
1: ഇത്. ബേക്ക് ചെയ്യുന്നവർക്കുള്ള ദിവസം,
0: അതായത് കേക്കൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഒത്തിരി
1: ഉണ്ടായിക്കൊണ്ട് ഇങ്ങോട്ട്
0: കൊണ്ടുവരാവുന്നതാണ്. അതല്ല നിങ്ങളുടെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒക്കെ ഉണ്ടാക്കി
1: വേണ്ട, ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരണോ.
0: അതെ, ഇതുപോലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇവിടെ കഴിക്കാൻ റെഡി
1: ആയിട്ടൊരാളിരിപ്പുണ്ട്.
0: നമ്മൾക്കപ്പോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത പറയുമ്പോ അതേ ഒരാൾ കോള് വന്നിട്ടുണ്ട്. ഹലോ,
1: ഹലോ, ഹലോ, ഹലോ, കട്ടാച്ച്.
0: ഇന്ന് കട്ടിന്റെ
1: ദിവസമാണോ? ഫോൺ കട്ടാവുന്നതിന്റെ ദിവസം, ആ ദിവസമാണ് ഇന്ന്.
0: ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ പറഞ്ഞു. ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ, നമ്മള് മെയിൻ ആയിട്ടും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്.
1: അങ്ങനെയുള്ളതായതുകൊണ്ടാണ് ഇത് കട്ടായത്.
0: കമ്മ്യൂണിക്കേഷൻ ഇന്ന് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫോണൊക്കെ കട്ടായി പോകുന്നത്. അപ്പൊ ഇതുപോലെ ലോക ബേക്കിംഗ് ഡേ ആണ്, പിന്നെ ഇന്റർനാഷണൽ ആയിട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ
1: ഡേ ആണ്.
0: അപ്പോ ഇത്രയൊക്കെ സ്പെഷ്യാലിറ്റി.
1: കുട്ടികൾക്ക് സഹായം ആവശ്യമുള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മള് ദയനീയത കണ്ടുപിടിക്കുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ആ ഹെൽപ്പ് ലൈന് നമ്മള് സഹായം നൽകുന്ന ആ ഒരു ദിവസമാണ് കുട്ടികൾക്ക്.
0: കുട്ടികളുടെ ഇപ്പോ ഒത്തിരി കുട്ടികൾ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്പർ, അതായത് ഓരോ മണിക്കൂറിലും ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇതുപോലെ നിങ്ങൾക്കും നമ്മൾക്ക് ഗെയിമും ഒക്കെ ആയിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ 107.5 FM റെയിൻബോയിലേക്ക്.

0: വെൽക്കം ബാക്ക്. 5 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഓൺ ദ ഗോ OTG എന്ന ഡ്രൈവ് ടൈം മ്യൂസിക് പ്രോഗ്രാം ആണ്. നിങ്ങളോടൊപ്പം സ്മിത ബാലനും
1: രശ്മിയും ഉണ്ട്.
0: കൂടെ നമുക്കൊരാളുണ്ട്, ഒന്ന് കേട്ടു നോക്കാം.
1: നോക്കാന്ന് വിചാരിക്കാം.
0: ഹലോ,
2: ഹലോ.
1: ആ, വന്നു ചേട്ടാ വനമാല.
0: നമസ്കാരം. ആരായിരുന്നു?
2: ഞാൻ സരസൻ, തൃച്ചാറ്റുകുളം.
0: തൃച്ചാറ്റുകുളം സരസൻ.
1: സരസമായിട്ട്
0: സംസാരിക്ക.
1: ചേട്ടന് ജോലി ഉണ്ടായിരുന്നോ? എന്തു ജോലിയായിരുന്നു? അത് ശരി.
0: മഴയൊക്കെ എത്തുമ്പോ ഇനി അത് ജോലി ബുദ്ധിമുട്ടായിരിക്കോ?
2: ആ, മഴ എത്തുമ്പോ ഞങ്ങക്ക് തേപ്പും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നോണ്ട് കുഴപ്പമില്ല, പിടിച്ചു നിൽക്കാം.
1: വീട്ടിലായിരിക്കേണ്ടി ചേട്ടാ?
2: ഈ രണ്ട് ചെറിയ പുള്ളി, ഒരാള് 9ാം ക്ലാസ്സിൽ പഠിക്കും, രണ്ട് പെൺപിള്ളേരാണ്. 9ാം ക്ലാസ്സിൽ 10 ആയി.
1: ഭാര്യ ജോലിക്ക് പോകണ്ടോ ചേട്ടാ?
2: വൈഫ് ഇവിടെ കമ്പനി പീലിങ്ങിന്
1: പോകും.
0: ഈ തൃച്ചാട്ടുകുളം എന്ന് പറയുന്നത് എവിടെയായിട്ട് വരും?
2: തൃച്ചാട്ടുകുളം അരുക്കുറ്റി ചേർത്തല എന്ന് പറയരുത്.
0: ചേർത്തല.
1: ചോദിക്കണ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇപ്പൊ ഞങ്ങള് വണ്ടി വിളിച്ചു വരും.
0: ഇന്ന് കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ ദിവസമാണ്. വീട്ടില് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ?
1: കപ്പ ഒഴിഞ്ഞിട്ടുണ്ട് ചേട്ടാ.
0: കപ്പ, കപ്പയോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഈവനിങ്? ഇന്ന് ഞായറാഴ്ചയായിട്ട്
2: കല്യാണ പരിപാടി ഉണ്ട്, അവിടെ ബിരിയാണിയാണ്.
1: അത് ശരി.
0: വൈകുന്നേരമാണോ കല്യാണം?
2: ആ, വൈകുന്നേരം ഉണ്ട്, റിസപ്ഷൻ ആണ്.
1: അല്ല, ഇന്ന് വേൾഡ് കേക്ക് ഡേ ആണ് ചേട്ടാ. അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ കൊതി പിടിച്ചിട്ട് നിക്കാൻ മേലാണ്ട് കേക്ക് ഉണ്ടാക്കണ്ടോ, കേക്ക് ഉണ്ടാക്കണ്ടോ എന്ന് എല്ലാവരോടും ചോദിച്ചു.
0: ലോക ബേക്കിംഗ് ദിനം ആയതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിച്ചതാ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. യാത്രയിലല്ലല്ലോ, വീട്ടിലല്ലേ?
1: വീട്ടിലാണ്. അപ്പൊ ചേട്ടാ ചോദ്യം വരികയാണേ. അപ്പൊ നമ്മള് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ഒരു ഒരു സിനിമയുടെ പേര് പറയും, അതിന്റെ രണ്ടാമത്തെ അക്ഷരം. എല്ലാവർക്കും ഒരേ
0: വാക്കല്ലോ, രണ്ടാമത്തെ അക്ഷരമാണ്.
1: അക്ഷരാണ്. അപ്പൊ അത് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കട്ടെ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ ചേട്ടന്, ആ ഇപ്പൊ ചേട്ടനോട് ഞങ്ങൾ ചോദിക്കുന്നത്, നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന
0: ചിത്രത്തിലെ രണ്ടാമത്തെ വാക്ക് വെച്ചിട്ട് മാക്സിമം സിനിമാ പേരുകൾ പറയാം.
1: അതെ, എന്തുമാത്രം സിനിമാ പേര് ചേട്ടന് കിട്ടും എന്നുള്ളത് നോക്കട്ടെ. പറ്റോ? നമുക്ക് പാർക്കാൻ മുന്തിരി. അപ്പൊ അതിനകത്ത്
0: രണ്ടാമത്തെ വാക്ക് എന്ന് പറയുമ്പോ
1: മുന്തിരിയുടെ മൂ.
0: സിനിമാ പേരുകൾ പറഞ്ഞോ. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: മൂന്നാമുറ.
0: ഓക്കെ.
1: തളിർക്കുമ്പോ. ആ, മൂന്നാം പക്കം. ഓക്കെ, മൂ പോരുത് കേട്ടോ.
0: മൂ മതി, മൂ മതി.
2: മുല്ലവള്ളിയും
1: ആ തേൻമാവും. പിന്നെ
0: നാലെണ്ണായുള്ളൂ. അഞ്ച് പിള്ളേര് വല്ല ഹെൽപ്പ് ചെയ്യണ്ടോ?
1: ആരോ പറഞ്ഞ
2: ഞങ്ങള്
0: പിള്ളേരുടെ പേര് പറഞ്ഞില്ല.
1: അപ്പൊ അവളുമാരെ അടുത്ത് നിന്ന് പറഞ്ഞു തരികയാണ് അല്ലേ അച്ഛനെ. ഇനി ബാക്കിയുള്ള
0: പോരട്ടെ. അഞ്ചെണ്ണ, അഞ്ചെണ്ണ ആയുള്ളൂ. പോരട്ടെ, പോരട്ടെ. തമിഴിലൊക്കെ ഉണ്ട്.
1: തമിഴില്ല, തമിഴില്ല. ഒന്നും ഉറക്കെ പറയട്ടാ ചേട്ടാ, സമയം പോണോ?

0: നമ്മക്ക് പറഞ്ഞല്ലോ
1: ഒരു പ്രാവശ്യം പറഞ്ഞു കേട്ടോ. പറയാമോ?
0: അപ്പൊ ഒരു രണ്ട്
1: സമയം തീർന്നു കേട്ടോ.
0: ടു രണ്ട് ഒന്ന് കഴിഞ്ഞു. കഴിഞ്ഞു കഴിഞ്ഞു.
1: മുദ്രയുണ്ട് ഏട്ടാ,
0: മുല്ലുണ്ട്, മുദ്രയുണ്ട്. സാരല്ല, അഞ്ചെണ്ണം പറഞ്ഞു.
1: മുദ്ര മോതിരണ്ട്.
0: അപ്പൊ ഹെൽപ്പ് ചെയ്ത നിരഞ്ജനയ്ക്കും പിന്നെ
1: നിവേദിത,
0: നിവേദിതയ്ക്കും
2: ആരാധ്യ.
1: എല്ലാരും കൂടി ഒരുമിച്ച് വന്ന് അച്ഛനും വട്ടയിട്ടിരിക്കുകയാണ് അല്ലേ. വേറെ കൊടു, വേറെ കൊടു. അപ്പൊ അവർക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്.
0: അതെ,
1: കോപ്പി അടിക്കണേട്ടോ.
0: ഏതൊക്കെ ക്ലാസ്സിലാ അവര് പഠിക്കുന്നത്?
2: ഒരാള് പത്തിലായി, ഒരാള് ഏഴാം ക്ലാസ്, ഒരാള് എട്ടാം ക്ലാസ്.
1: അത് ശരി. അപ്പൊ ഏകദേശം ഒരേ റേഞ്ച് പിടിക്കാം.
0: പത്താം ക്ലാസ്സുകാരി എട്ടാം ക്ലാസ്സുകാരി പഠിപ്പിക്കോ?
1: പത്താം ക്ലാസ്സുകാരി ഒമ്പതാം ക്ലാസ്, ഒമ്പതാം ക്ലാസ്സുകാരിനെ പഠിപ്പിക്കോ?
0: അതും സാധ്യതയുണ്ട്.
1: ആ അത് ശരി, കൊള്ളാം. അപ്പൊ അടുത്ത വർഷമാണ് പത്തിലെ എക്സാം എഴുതണേ അല്ലേ. അപ്പൊ എല്ലാവിധ ആശംസകളും ഇപ്പോഴേ നേരെയാണ്.
0: അപ്പൊ അഞ്ചു ഉത്തരങ്ങൾ പറഞ്ഞ സരസന് ഒരു ക്ലാപ്പ്.
1: അത് തന്നെ ചേട്ടാ,
0: ഞങ്ങളപ്പോ ആ സിനിമയിലെ ഒരു പാട്ടിടാ കേട്ടോ.
2: എന്നാ
0: പറഞ്ഞോ, ഏത് പാട്ടാ?
1: ഘനശ്യാമ. അതെ
0: ഇടാം ട്ടോ. ഈ ഒരു പാട്ടിന് ശേഷം വരും ട്ടോ.
1: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.
2: ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 ആണ്.
0: നിലയ്ക്കാത്ത പാട്ടുണ്ട്,
1: പിരിയാത്ത
0: കൂട്ടുണ്ട്. കൂട്ടായിട്ട് ആരാണ് ഇവിടെ ഉള്ളത്?
1: ഞാൻ സ്മിത ബാലൻ.
0: ഞാൻ രശ്മി. അപ്പോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഒക്കെ പറഞ്ഞു. കോളുകൾ എടുക്കാനുള്ള നമ്പർ 0484-242-8101 എന്നത് പറഞ്ഞു. നമുക്കപ്പോ ലൈനിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം.
1: ഹലോ
0: ഹലോ
2: ഹലോ.
1: ആ ഇതാരാ? ഇന്നലത്തെ ജസീല ജമീല. ആരാണ്?
0: ഏഴിക്കര.
1: ചേച്ചിയുടെ പേരെങ്ങനായിരുന്നു? ആ ഗീത. ഗീത
0: സ്മിതാബാലൻ ഇവിടെ
1: പോകുന്നില്ലല്ലേ? ഇവിടെ തന്നെയാണ്. അപ്പൊ ഇന്നലെ സംസാരിച്ചിരുന്നു, ഇന്നലെ ഇന്റർവ്യൂവിനൊക്കെ കുട്ടിയായിട്ട് പോയ ആളല്ലേ? അയ്യോ എന്തോ, ഇത് ആരാണ്?
0: ഗീതയുടെ കൂടെ ആരാണ്? അമ്മയുടെ മോളുടെ പേരെന്താ? അനാമിക. ഓ അടിപൊളി പേരാണല്ലോ.
1: അപ്പൊ മോളുടെ സ്വന്തം അമ്മയുടെ പേരെന്നാ?
0: അതല്ലേ പറഞ്ഞ ഗീതയുടെ കൂടെ.
1: അപ്പൊ മോളുടെ കൂടെ ഇന്റർവ്യൂവിന് പോയത് ഈ കുഞ്ഞാടെ കൂടുതലാ?
0: ഗീതയുടെ മോളാണ് അനാമിക. കൺഫ്യൂഷൻ വേണ്ട
1: വേണ്ട.
0: ഓക്കെ, അപ്പൊ അനാമികയാണോ ഉത്തരം പറയണേ? ഇന്ന് ചോദ്യം ചോദിച്ച ഉത്തരം പറയണ അനാമികയാണോ? ചോദ്യം ചോദിക്കട്ടെ, അമ്മയുണ്ടെങ്കിൽ കൊടുക്ക, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചോ. ഓക്കെ, നമ്മളൊരു സിനിമ പേര് പറയും. ആ സിനിമ പേരിന്റെ രണ്ടാമത്തെ വാക്ക് വെച്ചിട്ട് മാക്സിമം സിനിമ പേര് പറയണം. ആ ഇതാ പറഞ്ഞ അമ്മ വിളിച്ച.
1: അമ്മടെ കൊടുത്തപ്പ
0: കേട്ടില്ലേ?
1: ആ സാരില്ല, അമ്മടെ കൊടുക്ക.
2: ഹലോ.
1: ആ ചേച്ചി, നമ്മള് പറഞ്ഞതേ ഒരു സിനിമയുടെ പേര് പറയും, അപ്പൊ അതിന്റെ രണ്ടാമത്തെ അക്ഷരം അത് വെച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് ഫിലിംസ് ചേച്ചി പറയണം.
0: ഓക്കെ, അപ്പൊ റെഡിയാണോ? സിനിമയുടെ പേര് പറയട്ടെ.
1: പേര് മനസ്സിനക്കരെ. അല്ല രണ്ടാമത്തെ വാക്ക്. വേഗം വേണം കേട്ടോ ആൻസർ. ആലോചിച്ച്
0: ഒരു മിനിറ്റേ ഉള്ളൂ
2: കേട്ടോ.
0: എന്തോരം സിനിമകളോ?
1: നീ അല്ല, നാ വേണം.
0: നായർ സാബ്. ഓക്കെ, നരിമാൻ. അനാമിക്ക് അറിയെങ്കി പറഞ്ഞോ.
1: അനാമിക്ക്
0: നരിമാൻ പറഞ്ഞു, നായർ സാബ് പറഞ്ഞു,
2: നാണയം,
0: നാരായം,
2: നായാട്ട്.

0: കേട്ട്. ആ വെരി ഗുഡ് നരിവേട്ട മിടിക്ക് കേട്ടാ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്.
1: ഏഴെണ്ണ ആയിട്ടോ, പത്തെണ്ണം തയ്ക്കാൻ പറ്റുമോ നോക്ക്, ഇനി ഒരു സെക്കൻഡും കൂടെ ഉള്ളു. ഓ സമയ
0: നരിവേട്ട പറഞ്ഞു കേട്ടോ,
1: സമയായിട്ടോ സമയായി. അപ്പോ ഏഴെണ്ണം പറഞ്ഞിട്ടുണ്ടേ.
0: ചേച്ചി വെരി ഗുഡ്, റെയിൻബോയുടെ വക ഒരു കൈയടി അവിടെ എത്തിയിട്ടോ. അതേ മുമ്പ് വാലൂർന്ന് നോക്ക്, അവിടെ ഉണ്ടാവും.
1: മഴ ഉണ്ടോ അവിടെ?
0: കിടന്നുറങ്ങാൻ സുഖാവും.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഞാനും ഹസ്ബൻഡും മൂന്ന് പെൺപിള്ളേരാണ് എനിക്ക്. മുട്ടവള് അമൃതയിൽ ജോലിക്ക് പോകുന്നു. രണ്ടാം ക്ലാസ് ഇന്നലെ തുടങ്ങി. നമ്മുടെ താക്കനാട് വെയർഹൗസില് ഒരു ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട്.
0: ആ അതാണ് ഇന്നലെ ഇന്റർവ്യൂവിന് പോയിന്ന് പറഞ്ഞേ.
2: ഇന്റർവ്യൂവിന് പോയ പിന്നെ ഇളയ ആളാണ് ഇത്. അതിപ്പോ ഏഴാം ക്ലാസ്സിലേക്കായി.
0: ഏഴാം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണോ വർത്താനം പറഞ്ഞേ? അത് ശരി.
1: ഏഴാം ക്ലാസ്സിലെ കുട്ടിയുടെ പേരാണല്ലോ അനാമിക.
0: ഞാൻ വിചാരിച്ച യു കെ ജിയിലും എല്ലാം പഠിക്കുന്ന കുട്ടിയായിരിക്കും കേട്ടോ.
1: നല്ല ചെറിയ സൗണ്ട്.
0: അപ്പൊ ചേച്ചി വിളിച്ചാല് സന്തോഷം, പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒത്തിരി സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.7. ആ വെരി ഗുഡ് ചേച്ചി, നമുക്ക് വേറൊരു അവസരത്തിൽ പാട്ടൊക്കെ പാടാം കേട്ടാ. ഓക്കെ ബൈ.
1: അപ്പോ മഴയുടെ കാര്യം പറഞ്ഞപ്പോ കാലവർഷം നേരത്തെ എത്തും എന്നൊരു ന്യൂസ് ഉണ്ട്.
0: ഇപ്രാവശ്യം നേരത്തെയാ?
1: അതെ അതെ, കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കാലവർഷം എത്തിയത് May 24. പക്ഷെ ഈ വർഷം അതായത് ഒരു 4 ദിവസം ചിലപ്പോ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുമായിരിക്കും, എങ്കിലും 22-നും 30-നും ഇടയ്ക്ക് എന്തായാലും പെയ്യും എന്നാണ്, കാലവർഷം വരും എന്നാണ്.
0: പെയ്യണുണ്ടല്ലോ,
1: ഇപ്പൊ വേനൽ മഴയാണല്ലോ. വേനൽ മഴ പെയ്തിട്ട് നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു അല്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ ഇനി വേനൽ മഴ അല്ലാണ്ട് കാലവർഷമായിട്ട് 22-ാം തീയതി മുതൽ തുടങ്ങി വരും എന്നാണ് വാർത്തകൾ.
0: പാമ്പേടിയൊക്കെ ഒരുമിച്ചാണ്.
1: മഴ ഇഷ്ടല്ലേ?
0: പിന്നെ മഴ
1: വെയിലായിരുന്നു.
0: അല്ലാതെ മഴ ഒരിക്കലും ചീത്ത മഴ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വെള്ളത്തിനായിട്ട് എന്തുമാത്രം നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ തന്നെയാണെങ്കിലും അതെ, വെള്ളം വരുമോ ഈ ടാങ്കർ ലോറിനെ ആശ്രയിക്കുന്നവര്, അല്ലെങ്കിൽ വീടുകളിൽ പൈപ്പ് ലൈനിൽ വെള്ളം വരണത് നോക്കിയിരിക്കുന്നവര്, ഇവർക്കൊക്കെ വെള്ളം ആവശ്യമാണ്. എല്ലാവർക്കും വെള്ളം ആവശ്യമാണല്ലോ.
1: മഴയും ഒക്കെ നമുക്ക് ആവശ്യമാണ്.
0: പക്ഷെ ഇതിങ്ങനെ രൗദ്രഭാവം അങ്ങനെ ആ ഒരു രൂപത്തിലേക്ക് വരുമ്പോ നമ്മൾ പേടിച്ചു.
1: അതെ, രൗദ്രഭാവം പൂണ്ട് പോവാതെ ഉള്ള നോർമൽ ആയിട്ടുള്ള മഴയൊക്കെ
0: നമുക്ക് ആസ്വദിക്കാം. അത് നമ്മളുടെ സ്വാർത്ഥ. മഴ എങ്ങനെയാവണം
1: നിഷ്കർഷിക്കാൻ പറ്റില്ല.
0: എന്താണ് എങ്ങനെയൊക്കെ എന്ന് ചോദിക്കാൻ പറ്റില്ല.
1: ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടും അതിന്റെ രൗദ്രഭാവം വരാതെ പ്രാർത്ഥിക്കാം അല്ലെ. നമുക്കിങ്ങനെ ഇത്ര രൗദ്രഭാവം,
0: ആർക്കും ദോഷങ്ങളൊന്നും
1: വരാതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മഴ പെയ്യട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഓക്കെ, അപ്പോ കേട്ടോണ്ടിരിക്കും. ഞങ്ങളുടെ നമ്പർ 0484242810 ആണ്. ഗെയിമിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്ക് 2 പ്ലാറ്റ്ഫോംസ് ഉണ്ട്,
0: ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഫേസ്ബുക്ക് ID എന്ന് പറയുന്നത് ആകാശവാണി
1: കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. ഇൻസ്റ്റാഡ് ID എഫ് എം റെയിൻബോ കൊച്ചി 107.5.
0: അപ്പൊ ഈ 2 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് വിളിക്കാം. വാട്സാപ്പിന്റെ നമ്പർ ഉണ്ട്, അത്
1: 8547341075 എന്നുള്ളതാണ് നമ്പർ. അതിലും നിങ്ങൾക്ക് കമന്റ് ഇടാം.
0: അപ്പൊ
1: വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ
0: പറയാം,
1: 0484242810 എളുപ്പമാണ്. കേട്ടുകൊണ്ടിരിക്കും നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി.
0: ഇത് FM റെയിൻബോ കൊച്ചി 107.5
1: OTG എന്നുള്ളതാണ് പ്രോഗ്രാം.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് ട്യൂൺ ചെയ്ത് കേട്ടോണ്ടിരിക്കുന്നത്.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണിത്. കൂടെ ഞങ്ങളുണ്ട്, ഞാൻ ആദ്യ സ്മിത ബാലൻ,
0: ഞാൻ രശ്മി. ഞങ്ങളോടൊപ്പം ദേ ഒരു ഫോണിൽ ഒരാൾ വന്നിട്ടുണ്ട്, കേട്ടുമുട്ടാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം,
0: ആരായിരുന്നു?
2: ജോസഫ് ഫ്രം അരൂർ.
0: അരൂർന്ന് ജോസഫ് ആണ്. ഓക്കേ, ഞങ്ങളുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയായിരുന്നോ?
2: കേട്ടോണ്ടിരിക്കുകയായിരുന്നു, വേറെ വഴിയില്ലല്ലോ.
1: അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞേ?
0: വണ്ടി ഓടിക്കുകയാണോ അതോ വീട്ടിലാണോ?
2: അല്ല, വീട്ടിലാണ്.
0: വീട്ടിലാണ്.
2: അങ്ങനെ പറഞ്ഞെന്താന്ന് ചോദിച്ചല്ലോ. എന്റെ വയസ്സ് മരിച്ചിട്ട് ഒരു കൊല്ലേ, എനിക്കിപ്പോ 80 വയസ്സുണ്ട്. അപ്പൊ ആകാശവാണി പിന്നെ ഇതെല്ലാം കേട്ടിലാണ് എന്റെ പണി.
1: കേട്ടുകൊണ്ടിരിക്കുക,
0: ഞങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ ജോസഫ്?
1: ജോലി ഉണ്ടായിരുന്നോ ചേട്ടാ?
2: ഞാൻ എയർഫോഴ്സിലായിരുന്നു.
1: നാട്ടിൽ വന്നു. എന്തുണ്ട്?
0: 80 വയസ്സുണ്ടോ? അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട്. പിന്നെ ഇളയ മകന്റെ വൈഫും
0: ഇപ്പൊ കേരളത്തില് സ്ഥിരതാമസം ആക്കിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ?
2: കേരളത്തില് സ്ഥിരതാമസം ആക്കിട്ട് വ്യത്യാസം കേരളം തന്നെയാണ്.
0: അതെ അല്ലേ? ക്ലൈമറ്റ് വൈസും
1: ജന്മനാട് എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും.
0: എയർഫോഴ്സിൽ എന്ത് ജോലിയിലായിരുന്നു?
2: ഞാൻ സിഗ്നൽസിലായിരുന്നു, റേഡിയോ.

0: റേഡിയോ റിപ്പോർട്ടറാ?
1: റേഡിയോ
0: ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഞങ്ങളുടെ ഫീൽഡിൽ തന്നെയാണ്.
2: ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറയും അല്ലേ?
0: ഓക്കെ, അവിടെ എങ്ങനെ ഇതുപോലെ ആർജേസ് സംസാരിക്കുമോ?
2: ഇല്ല, അല്ല,
0: അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് പ്രത്യേക വിഭാഗമാണോ?
1: അതിന് പ്രത്യേക വിഭാഗമാണ്. എന്ന് പറഞ്ഞാല് അവിടെ ഞങ്ങൾ
0: എവിടെ ചെന്നാലും മലയാളികളുണ്ടല്ലേ?
1: എവിടെ ചെന്നാലും മലയാളികളുണ്ട്. അപ്പൊ ഞങ്ങള് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ സ്വരം കേൾക്കുമ്പോ അറിയാം മലയാളിയാണോ അല്ലയെന്ന്. പിന്നെ മലയാളത്തില് ഞങ്ങൾ സംസാരിക്കുള്ളൂ.
2: അപ്പൊ ടൈഗർ കോളിംഗ് എന്നുള്ളത് എടടാശേ തീൻ്റെടാ വിശേഷം അങ്ങനെയൊക്കെയായിരിക്കും ചോദിക്കണേ അല്ലേ?
0: ഓക്കെ, അപ്പൊ നമ്മള് ഗെയിമിലേക്ക് കടക്കാം.
1: ഓക്കെ,
0: നമ്മളൊരു സിനിമയുടെ പേര് പറയും. ആ സിനിമയുടെ രണ്ടാമത്തെ വാക്ക് വെച്ചിട്ട് മാക്സിമം ഫിലിം ഒരു പേര് പറയാം ഒരു മിനിറ്റിനുള്ളില്.
1: ഓക്കെ,
0: റെഡിയാണ് സ്മിതാബാലൻ പേരുമായിട്ട്?
2: ഞാനാട്ടോ ചേട്ടാ, എന്റെ പേര് സ്മിതാബാലൻ.
0: എന്റെ പേര് രശ്മി എന്നാണേ.
2: നരേന്ദ്രൻ മകൻ, ജയകാന്തൻ മകൻ എന്നാണ് സിനിമയുടെ പേര്. അത് രണ്ടാമത്തെ അക്ഷരം രാ വെച്ച് പറഞ്ഞാ മതി. രാ വെച്ച് മാക്സിമം 1 മിനിറ്റ് ആണ് ഞങ്ങൾ അലോവ്
0: ചെയ്തത്. ടൈം സ്റ്റാർട്സ്
2: നൗ.
0: നൗ
2: ഇത് നാളെ വൈകുന്നേരം പറയണ ഇപ്പ.
0: പഴയ സിനിമകളോ ഹിന്ദി ഒക്കെ ആയാലും കുഴപ്പമില്ല, രാ വെച്ചിട്ട് ഒരുപാട് സിനിമകളുണ്ടല്ലോ.
2: ഒന്നും മനില്ല, തോറ്റു തോറ്റു.
0: കൂടെ ആരും ഇല്ലേ? അവരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയേ.
2: സാരമില്ല കേട്ടോ.
0: ഓക്കെ, സംസാരിക്കാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷം. ഏത് സോങ്ങാ വെക്കേണ്ടത്?
1: എനിക്ക്
2: ഇപ്പോഴും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നു, 80-ാം വയസ്സിലും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. ശരി,
1: താങ്ക്
2: യു, താങ്ക്സ് ഫോർ കോളിംഗ്.
0: നമ്മളോടൊപ്പം ഇപ്പോ സംസാരിച്ചത് 80 വയസ്സുള്ള ജോസഫാണ്, അരൂരിന്ന്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട റോജയിലെ നല്ലൊരു പ്രണയഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ
2: 0484-242-8101.
0: ഞങ്ങളുണ്ടാവും 8 മണിവരെ കോൾസും നല്ല നല്ല വർത്തമാനങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട്. കേൾക്കാം റോജയിലെ ഗാനം.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
1: 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. 04 8 4 2 4 2 8 1 0 2 4 2 8 1 0 1 ഇതിലേക്കാണ് വിളിക്കാവുന്നത്.
0: ഒരു കാര്യം ചോദിച്ചില്ല നമ്മള്,
1: വാട്സപ്പിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ഇടണോ അല്ലേ?
0: ഏതായിരുന്നു ക്വസ്റ്റ്യൻ? വാട്സപ്പിലും എഫ് ബിയിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഒക്കെ നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്യാവുന്നതാണ്. അത് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഇതാണ്, അതിൻ്റെ ആൻസറാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു?
1: കൊച്ചിയിലെ ഏക ഭരണാധികാരി, അതും വനിതയായിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്സപ്പിലെ നമ്പർ 8547341075 8547341075 അതിലേക്ക് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇൻസ്റ്റ ആൻഡ് എഫ് ബി. അതിലേക്കും ഓൺ ദ ഗോ ലൈക്ക് ചെയ്ത് കമന്റ് ഇടാം.
0: അപ്പൊ വേഗം വേഗം ആൻസേഴ്സ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ.
1: ഓക്കെ, നമ്മളിപ്പോ ഒരാൾ ലൈനിൽ വന്നിട്ടുണ്ട്, കേട്ടുമുട്ടാം.
0: ഹലോ
1: ഹലോ
2: ഹലോ,
0: ആരാ ഇത്?
2: രാഹുൽ.
1: രാഹുൽ
0: എവിടുന്നാ? രാഹുൽ
2: രാമപുരം.

0: രാമപുരം രാഹുൽ. ഓക്കെ, എല്ലാം രാഹുലാണല്ലോ. വീട്ടുപേരെന്താ? അടൂർ എന്നാണോ വീട്ടുപേര്?
1: രാമപുരത്ത് വന്ന അടൂർ അന്വേഷിച്ച
0: അതാട്ടുകാര് വേറെ വഴി പറഞ്ഞുവിട്. അടൂർ എന്നാണല്ലേ വീട്ടുപേര്? അടൂർ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: അച്ഛനുണ്ട്, അമ്മ മരിച്ചു പോയി.
0: നിങ്ങൾ
2: രണ്ടുപേരും?
1: അത് ശരി. രാഹുൽ എന്നെ ചെയ്യണോ?
2: ഞാൻ കൂലിപ്പണിക്കാരനാണ്.
1: ആണല്ലേ.
0: ഓക്കെ.

0: സിനിമാ പേര് പറയും, സിനിമാ പേരിൻ്റെ രണ്ടാമത്തെ വാക്ക് വെച്ചിട്ട് മാക്സിമം പേരുകൾ, സിനിമാ പേരുകൾ പറയണം ഒരു മിനിറ്റിനുള്ളിൽ. ഓക്കെ
1: ഓക്കെ.
0: ആ സിനിമാ പേര് ദേ സ്മിത ഇപ്പൊ പറയും.
2: അപ്പോ രാഹുലേ,
0: കാക്കക്കുയിൽ എന്നുള്ളതാണ് സിനിമാ പേര്.
2: ഞാൻ പറയണതിന് മുന്നേ ചാടി
0: പറയുന്നില്ല, അപ്പൊ പിന്നെ ഞാൻ പറയണ്ടേ? കാക്കക്കുയിലെ കാ വെച്ചിട്ട് മാക്സിമം,
2: അതിന്റെ ഇരട്ടിപ്പാണല്ലോ ക എന്നല്ലേ വന്നെ, കാക്കക്കുയിൽ. അപ്പൊ അതിന് സാരമില്ല, ഒരു കൺസെഷൻ രാഹുലിന് വേണ്ടി മാത്രം, കാ വെച്ചിട്ട് മാക്സിമം സിനിമാ പേര് പറയാവോ? ആ
0: കടുവ, കന്മദം, മൂന്നെണ്ണായുള്ളൂ.
2: മമ്മൂട്ടിയുടെയും പിന്നെ ശോഭനയുടെ ഒരു പടം ഉണ്ടല്ലോ, പറ കൂട്ടുകാരെ. ഇങ്ങടെ അയ്യോ,
0: ഒരു മിനിറ്റ് കഴിയാൻ പോന്ന്.
2: എന്തുവാ
0: നോക്കുക,
2: എന്നാ വേഗം ആവട്ടെ, തിരക്ക് കൂട്ടണം, ഞങ്ങള് തിരക്ക് കൂട്ടണല്ലോ.
0: ഒരു മിനിറ്റ് ആവാറായി, ഇനി 10 സെക്കൻഡ് കൂടെ. കാബൂളിവാല, കന്മദം പറഞ്ഞു,
2: ഒരു പ്രാവശ്യം പറഞ്ഞു.
0: ഇനി 3 സെക്കൻഡ് കൂടെ ഉള്ളൂ, സമയം കഴിഞ്ഞു. 4 എണ്ണേ പറഞ്ഞുള്ളൂ കേട്ടോ.
2: അടുത്ത പ്രാവശ്യം
0: കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു പാട്ട് നമ്മൾ ഇട്ടുതരും. ഓക്കെ, അപ്പം കേട്ടുമുട്ടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. വീട്ടിലെല്ലാവർക്കും ഞങ്ങളുടെ അന്വേഷണം കൈമാറാം.
2: അതെ, പറയാ കേട്ടോ. രാഹുലെ മിടുക്കനായിട്ട് ജോലി ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.
0: നമ്മളിപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതൊന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതിനുള്ള ആൻസറുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആദ്യത്തെ കൊച്ചിയിലെ വനിത,
2: കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം.
0: ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് പോരട്ടെ. 8547341017 എന്നുള്ളതാണ് വാട്സപ്പ് നമ്പർ. അതല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ID ഉണ്ട്. നമ്മുടെ ഓൺ ദ ഗോ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ചെയ്യാം.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം രശ്മിയും
1: സ്മിതാബാലൻ
0: ലോസ്റ്റ് ആയി പോയി. കുറച്ചു നേരത്തേക്ക് വേറെ എന്തോ ചിന്തകളിലൊക്കെ ആഴത്തി മുങ്ങിയിരിക്കുകയാണ് തോന്നുന്നു. വാട്സപ്പിലിട്ട ക്വസ്റ്റ്യൻ ആൻസർ

0: ഇട്ട് അമ്മാനും മടുന്നു.
1: വാട്സപ്പില് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ള വിഷമത്തിലിരിക്കുകയാണോ?
0: അല്ല അല്ല അല്ല.
1: ഓക്കെ, നമ്മള് ഒരാള് നമ്മുടെ കൂടെ ലൈനിലുണ്ട്, നമുക്കൊന്ന് കേട്ടുമുട്ടാം.
0: ഹലോ,
2: ഹലോ,
0: ആരാണ്?
2: ഷമീർ.
0: എന്ത് ചെയ്യണോ?
2: പി എസ് സി
1: നോക്കുന്ന. ഇന്ന് ഞായറാഴ്ച അവധി കൊടുത്താണോ?
0: ലിസ്റ്റിലുണ്ടോ ഏതിനെങ്കിലും?
2: അത് 2018 ലിസ്റ്റിലുണ്ടായിരുന്നു, ദൈവാനുഗ്രഹത്താൽ അത് ക്യാൻസൽ ചെയ്തു.
0: ദൈവത്തിനിരിക്കട്ടെ അല്ലേ, അതിന്റെ പഴി.
2: ദൈവത്തെ പറ്റിയിട്ട് കാര്യമില്ല, കാരണം എന്താ വെച്ചാല് നമ്മള് അത്ര പ്രതീക്ഷ കൊടുത്ത് പഠിച്ച സംഭവമാണത്. പക്ഷെ ആ ലിസ്റ്റ് ക്യാൻസൽ എന്ന് പറയുന്നത്,
1: ഏത് പോസ്റ്റിലേക്കായിരുന്നു?
2: അത് LDSന്റെ പോസ്റ്റായിരുന്നു.
1: LDS. ഓക്കെ, ഇനി അവസരങ്ങൾ ഉണ്ടല്ലോ എഴുതാൻ.
2: അവസരങ്ങള് ഇനിയുണ്ട്, പക്ഷേ ഗവൺമെന്റ് വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ചാൻസ്
0: ചുണ്ടിന് അടുത്തെത്തിയ കപ്പ് തട്ടിക്കളഞ്ഞ മാതിരി ആയി പോയി അല്ലേ.
2: പിന്നെ നമ്മൾ അത്രയും എഫക്ട് എടുത്ത് പഠിക്കുമ്പോ നമുക്കൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ സർക്കാർ തന്നെ വലിക്കിടത്തിയതാണ്.
0: അല്ല സാരമില്ല,
1: ഇനിയും ഇത് അതാ പറഞ്ഞ, ഇനിയും നമുക്ക് അവസരങ്ങൾ കിട്ടും. നമ്മള് ഇതിലും വലിയ പോസ്റ്റിലേക്ക് കയറി പറ്റാൻ വേണ്ടി ആയിരിക്കാം
0: ഒരു പക്ഷെ ഈ ഒരു അവസരം നമുക്ക് നഷ്ടമാക്കിയത് ഈശ്വരൻ.
1: അതെ അതെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് മുന്നോട്ട് പോവാ. അപ്പൊ ഷമീറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യന്റെ ഇതിങ്ങനെയാണ്, ഒരു സിനിമാ പേര് പറയും, ആ സിനിമാ പേരിന്റെ രണ്ടാമത്തെ അക്ഷരം വെച്ചിട്ട് മാക്സിമം സിനിമകള് ഒരു മിനിറ്റിനുള്ളിൽ പറയണം.
0: അത് മലയാളോ
1: എത്ര വരെ? 10 പാട്ടിന്റെ മേളിലേക്കാണ് ഞങ്ങൾ നിങ്ങൾ പറയണ പാട്ടിട്ട് തരും. ഓക്കെ ഓക്കെ, അപ്പോ സിനിമ പറയാം.
0: സലാല മൊബൈൽസ്. ഇല്ല, വേറെ മൊബൈൽ ഇല്ലായിരുന്നു,
1: മൊബൈൽ തീർന്നു പോയി. സലാലയിലെ ലാ ലാ ലാ എന്ന അക്ഷരം വെച്ചാണ് സിനിമ പേര്. പി എസ് സിക്ക് പഠിക്കുന്ന ഷമീർ ഒത്തിരി ആലോചിക്കൂ. ലാ എന്ന് പറഞ്ഞ സിനിമ ഒരുപാടുണ്ട്. ലാവണ്യം ഇല്ല,
0: അത് വായി തോന്നിയ ഒരു പേരല്ലേ.
1: വേറെ പേരുകള് വെച്ച് തന്നെ കൊറേ സിനിമകളുണ്ടല്ലോ.
0: അയ്യോ, ലവ് സ്റ്റോറി ഇല്ലേ, ലവ് യാത്രയില്ലേ,
1: ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ സിനിമ.
0: പിന്നല്ലാണ്ട്
1: ഇതിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരല്ലേ.
0: ഷെയ്ം പപ്പി, ഷെയ്ം ഷെയ്ം പപ്പി, ഷെയ്ം.
1: ഓക്കെ, ഒത്തിരി സിനിമകളുണ്ടായിരുന്നു. ലക്ഷ്മി പേര് വെച്ചിട്ട്, ലീഡർ, ലാ വെച്ചിട്ട് ഒരുപാട് പേരുകളുണ്ട്.
0: ലാൽ സലാം. ആ എന്നിട്ടാണ് വേറെ, ഇത് തന്നെയായിരിക്കും പി എസ് സിയുടെ എക്സാമിന്. ഈ ഉത്തരല്ലേ വേണ്ട, വേറെ വേറെ വേറെ എന്ന് പറഞ്ഞോണ്ടിരുന്നേ അല്ലേ.
1: അപ്പൊ അടുത്തതിന് ശ്രമിക്കൂ, തീർച്ചയായും കിട്ടും. ഇങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാതെ ആ കിട്ടണ ഉത്തരം അപ്പൊ തന്നെ എഴുതൂ.
0: ഓക്കെ ഷമേ, ബൈ.
1: ഇപ്പൊ നമ്മളോടൊപ്പം അരൂരിൽ നിന്നുള്ള ഷമീർ ആയിരുന്നു. നമ്മള് ലാ വെച്ചിട്ടുള്ള അക്ഷരം കൊടുത്തു, നമ്മൾ തന്നെ ആൻസർ പറയേണ്ടി വന്നു അല്ലേ.
0: അപ്പം
1: 04842420
0: വേണം എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചിട്ട് ഇതുപോലെ
1: ഈ ഗെയിമിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കേണ്ടതാണ്. 8 മണിവരെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം. നമ്മൾ വാട്സപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ?
0: വാട്സപ്പിലെ ക്വസ്റ്റ്യൻ, കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു എന്നതായിരുന്നു.
1: അതിൽ ജെൻസി കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജെൻസിക്ക് ഒരു കൺഗ്രാജുലേഷൻ. റാണി ഗംഗാധര ലക്ഷ്മി, കറക്റ്റ് അല്ലേ?
0: അതെ, കറക്റ്റ് ആണ്.
1: ഓക്കെ, അപ്പോൾ റാണി ഗംഗാധര ലക്ഷ്മി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വേറെ 2-3 പേര് തെറ്റാണ് ഉത്തരം. മേഴ്സി വില്യംസ് എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്. ബിജു ആണ് ആൻസർ പറഞ്ഞത്.
0: അതെന്താന്നറിയോ? മേഴ്സി വില്യംസ് മേയറായിരുന്നു.
1: മേയറായിരുന്നു. നമ്മൾ എന്തായിരുന്നു ചോദിച്ചത്?
0: വനിതാ ഭരണാധികാരി, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? മേയറല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചേ.
1: ഓക്കെ, അപ്പോ ഇനിയും ഞങ്ങൾ വേറെ ക്വസ്റ്റ്യനായിട്ട് വരാം. കേട്ടുകൊണ്ടിരിക്കൂ, ട്യൂണിങ് മാറ്റാതെ.
0: ഇപ്പൊ തന്നെ
1: പാട്ടും
0: തന്നെ ക്വസ്റ്റ്യൻ കൊടുക്കാം. ഇപ്പൊ ഏതായാലും ആൻസർ പറഞ്ഞല്ലോ.
1: ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ
0: ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതാണ്. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു?
1: ദക്ഷിണ ഭോജൻ.

0: അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്.
1: രാജാവ്. അപ്പോൾ അതാരായിരുന്നു എന്ന് അതറിയായിരിക്കും പലർക്കും. അപ്പോൾ വേഗം ഇങ്ങടെ ആൻസർ പോറ്റേ കേട്ടോ.
0: ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവിന്റെ പേരാണ്. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് അത് കമൻ്റ് ആയിട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ FB ID ഉണ്ട്, അതിൽ ഓൺ ദ ഗോയുടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്നുള്ളതാണ് ഫേസ്ബുക്ക് ID. അതുപോലെ തന്നെ ഇൻസ്റ്റ FM റെയിൻബോ കൊച്ചി 107.5, അതിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത്
1: കമൻ്റ് ചെയ്യാവുന്നതാണ്.
0: 0484-242-8101 വിളിക്കുക. നിങ്ങൾക്ക് ഗെയിമിൽ പങ്കെടുക്കാമോ? ഒരു സിനിമ പേര് പറയും, അതിലെ രണ്ടാമത്തെ അക്ഷരം വെച്ചിട്ട് മാക്സിമം
1: നമ്പർ ഓഫ് ഫിലിംസ് പറയുക. അപ്പം അങ്ങനെ വെച്ച് 10 എണ്ണത്തിൽ കൂടുതൽ നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ, അല്ലെ പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പാട്ട്.
0: ഹലോ, ഇതാരാണ് വിളിച്ചത്? ഏ, നമുക്ക് ഇങ്ങോട്ടൊരു കോള് വന്നു. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോയാണ്. ഹലോ, അതെ, സത്യമാണ്. തിലകൻ എവിടുന്നാണ് ഇവിടെ വിളിക്കാറുണ്ട്? ഓക്കെ, നമ്മുടെ ഗെയിം കേട്ടായിരുന്നോ?
1: ആ, സലാല മൊബൈൽസിലെ വേറെ മൊബൈൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ ചേട്ടാ. അഡ്രസ് പറഞ്ഞാ മതി കേട്ടോ, അവിടെ വന്ന് മേടിച്ചോളാം.
0: ഓക്കെ, ഞങ്ങള് സിനിമാ പേര് പറയാം. ലീഡർ. ആ, അതിലെ ഈ അക്ഷരം വെച്ചിട്ടാണ്. ലീഡർ. ആ, ഡാ വെച്ച്. ലീഡർ, ലീഡർ, ഡാ,
1: ഡാ. എന്തൊരു സുഖം, എന്ത് നന്നായിട്ട് പറയാൻ പറ്റും.
0: മൊബൈല് മാത്രം പറഞ്ഞാ പോരാന്ന്. പത്ത് പാട്ടെങ്കിലും പറയണം, അല്ല സിനിമാ പേരെങ്കിലും പറയണം ഒരു മിനിറ്റിനുള്ളിൽ.
1: അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ പറയണ പാട്ട് വെച്ചുതരും, അല്ലെങ്കിൽ ഞങ്ങക്ക് തോന്നണ പാട്ട് വെച്ചു. ആ, കാണാറില്ലെങ്കിലും പഴയ പടങ്ങളൊക്കെ പരിചയം ഉണ്ടാവൂലോ.
0: ഡാ വെച്ച് തുടങ്ങുന്ന സിനിമ.
1: തൃശൂർ കോടാലിക്കാരനല്ലേ
2: ഡാനിയൽ?
0: ഡാനിയൽ, ആ ശരിയാണ്.
1: പിന്നെ വേറെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ നെയിം വെച്ചിട്ട്.
0: ഒരു മിനിറ്റ്,
1: ഡാനിയൽ എന്ന് മൂന്നാല് പ്രാവശ്യം പറഞ്ഞ മൂന്നാല് സിനിമ ആവില്ല. ഇല്ല, അതെങ്ങനെയാ ഡാനിയൽ? ഒരു അഞ്ചാറ് പ്രാവശ്യം ഡാനിയൽ, ഡാനിയൽ, ഡാനിയൽ.
0: വേറെ പേരുകളുള്ള ഒരുപാട് സിനിമകളുണ്ട്. ആ,
1: ഞാൻ ഇപ്പൊ പറയും. പറയണോ? പറയണാ.
0: 46-44 സെക്കൻഡുകൾ കഴിഞ്ഞോണ്ടിരിക്കണ
1: ചേട്ടാ, പറയാൻ പറ്റുമോ?
2: ആ,
1: എന്നാ പടം കാണാത്ത ചേട്ടന് വേണ്ടി പടം കണ്ട ഞങ്ങള് പറയട്ടെ. ഡാഡി കൂൾ,
0: ദാമിനി, ഡാൻസ് ഡാൻസ്,
1: ആ ഡേവിഡ് ആൻഡ് ഗോലിയാത്ത്,
0: ദംഗൽ, ഡേഞ്ചർ ബിസ്ക്കറ്റ്.
1: ബിസ്ക്കറ്റ് വേണ്ട, വേണ്ട, പട്ടി ബിസ്ക്കറ്റ് മതി. ഇല്ലേ
0: ദർദ്,
1: ദർദ്, ഡംഗൽ,
0: ഡാർലിംഗ്. ഞങ്ങക്കിപ്പോ പാട്ട് ഞങ്ങക്ക് ഇഷ്ടമുള്ള വിടട്ടെ.
1: ആ, എന്തോരും പടങ്ങളാ ചേട്ടൻ എന്നിട്ട്. ഇത് എന്നാ ചേട്ടനാ ഈ പടങ്ങളുടെ ഒന്നും പേര് കേട്ടിട്ടില്ലെന്നാ. ഡാഡി കൂൾ.
0: എന്താ ചെയ്യണേ?
1: ആ, വെറുതെ കിടക്കല്ലേ. അപ്പൊ പിന്നെ
0: ഇനി ഇനിയെങ്കിലും ഡാ വെച്ചൊക്കെ കുറച്ച് സിനിമാ പേരുകൾ പഠിച്ചു വെക്കൂ. ഓക്കെ,
1: അപ്പൊ ചേട്ടാ
0: കേട്ടോണ്ടിരിക്കുന്നതിന് ഒത്തിരി താങ്ക്സ്. ഇനിയും ഇതുപോലെയൊക്കെ വിളിക്കൂ കേട്ടോ.
1: ശരി, ഓക്കെ, ബൈ.
0: അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കാണ്. നിങ്ങളോടൊപ്പം രശ്മിയും സ്മിത ബാലനുമാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് റെഡിയാണ്. നമ്മളിപ്പോൾ വാട്സപ്പിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുള്ള ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് പോരട്ടെ. 8547341075 എന്നുള്ളതാണ് വാട്സപ്പ് നമ്പർ. അതുപോലെ തന്നെ രണ്ട് ഐ ഡി ഉണ്ട്,
1: ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റ

0: ഐഡിയ ഉണ്ട്.
1: ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം വാട്സപ്പിൽ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്.
0: ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു?
1: ഓക്കെ,
0: ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ വേഗ ആൻസേഴ്സ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ.
1: നമ്മളോടൊപ്പം ഇതുപോലെ ഇനിയും കേട്ടുമുട്ടണം എന്നുണ്ടെങ്കിൽ 0484242810 ലേക്കാണ് വിളിക്കേണ്ടത്. ഇനി കേൾക്കാം രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക്.

0: നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാ വീണ്ടും വന്നിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. നിങ്ങളോടൊപ്പം നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്മിത ബാലനും
1: ആകാശവാണി കൊച്ചിയപ്പം റെയിൻബോ.
0: സോ ആകാശവാണി കൊച്ചിയപ്പം റെയിൻബോയിൽ രശ്മിയുണ്ട്.
1: ആകാശവാണി കൊച്ചിയപ്പം
0: ചായ കുടിക്കാത്തതിന്റെ പ്രശ്നമാണ്.
1: ആ ഇപ്പൊ പോയി ചായ കുടിച്ചതിന്റെ ഊർജത്തിലാണ് രശ്മി സംസാരിക്കുന്നത്. കുടിക്കാത്ത എണ്ണ നോക്കി കോക്കിരി കാണിക്കുന്നതാണിത്.
0: ചായ കുടിച്ചിരുന്നെങ്കിൽ ആ ഉറക്കക്ഷീണൊക്കെ ഇന്ന് മാറി
1: ഉറങ്ങുമല്ലേ.
0: നമുക്ക് ചോദ്യം എന്തായിരുന്നു? നമ്മളൊരു വാട്സപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഭോജൻ
1: ദക്ഷിണ ഭോജൻ എന്നറിയ
0: ഭോജനെ മാത്രം എനിക്ക് ഓർമ്മ.
1: പാവ ഉണ്ട വയറിൽ പിടിച്ചു നോക്കിക്കൊണ്ടാണ് പറയുന്നത്.
0: ഓക്കെ,
1: ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു എന്നതാണ് ചോദ്യം.
0: അത് ആർക്കും അത്ര അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഉത്തരങ്ങളൊക്കെ വളരെ കുറവാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന
1: രാജാവ്
0: ആര്? രാജാവാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ഉത്തരം എത്രയും പെട്ടെന്ന്
1: രാജാവാട്ടോ, അതും മറക്കരുത്.
0: 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് കമന്റ് ഇടേണ്ടത്. ഒപ്പം നമ്മുടെ ഇൻസ്റ്റാ FB അവർക്കും വേണ്ടിയിട്ട് ഈ ചോദ്യമുണ്ട്. ഇതിന് കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്.
1: ആരെങ്കിലും ലൈനിലുണ്ട്?
0: നമ്മുടെ കൂടെ ഒരാൾ ലൈനിലുണ്ട്. കേട്ടുമുട്ട. ഹലോ
2: ഹലോ,
0: ആരായിരുന്നു?
1: ഹലോ, ഇതാരാ?
0: ഇതാരായിരുന്നു? കളമശ്ശേരിന്ന് ഫാത്തിമ. മഴയുണ്ടോ അവിടെ?
1: എല്ലായിടത്തും മഴയാന്ന് കേട്ടു.
0: മഴ ചെറുതായിട്ടാണോ? അതല്ലെങ്കിൽ നമ്മള് സ്റ്റുഡിയോയിൽ ഇരിക്കണോണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നല്ല മഴയുണ്ടോ? ചെറുതായിട്ടേ പെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചു. ചായക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടായിരുന്നോ?
1: വിശക്കുന്നു വിശക്കുന്നു ഞാനിവിടെ ഇരുന്ന് പറയാൻ തുടങ്ങിയിട്ട്
0: വിശപ്പുള്ള ആളെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി. ഉണ്ണിയപ്പവും ചായ ഒക്കെ കുടിച്ച ഫാത്തിമ റെഡിയാണോ ഞങ്ങളുടെ ക്വസ്റ്റിന്? റെഡിയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: രണ്ട് പെങ്ങന്മാരും മാത്രമേ. രണ്ടുപേരും കല്യാണം കഴിഞ്ഞതാ.
0: ഓക്കെ, അപ്പം വീട്ടിലുള്ള നിങ്ങളിപ്പോ മൂന്ന് പേരും ആണോ ഉള്ളത്? കളമശ്ശേരിയില് നിക്കാൻ വന്നേക്കാണോ? അപ്പൊ ശരിക്കും എവിടെയാ താമസിക്കുന്നേ?
2: കളമശ്ശേരി, കൊച്ചി, കുസാറ്റ്.
0: അപ്പൊ രണ്ട് വീടുകൾ അടുത്തുണ്ടോ?
1: ശരി,
0: അതാണ് ഞാൻ ചോദിച്ചത്.
1: രശ്മിക്ക് കൃത്യമായ അഡ്രസ് അറിഞ്ഞിട്ട് വേണം അവിടെ വരാൻ. അതാണ് ചോദിച്ചത്, മനസ്സിലായോ? ഫാത്തിമ,
0: ഉണ്ണിയപ്പം തിന്നാൻ വരാനാ?
1: ഉണ്ണിയപ്പം മേടിച്ചാണോ ഉണ്ടാക്കിയതാണോ?
0: അയ്യോ, മേടിച്ചതായിരുന്നു, ഉണ്ടാക്കിയതല്ല അല്ലേ. അപ്പൊ നമ്മുടെ ചോദ്യം
1: നമ്മൾ ചോദിക്കുകയാണ്.
0: സിനിമാ പേര് പറഞ്ഞോളൂ.
1: പറഞ്ഞോളൂ.
0: ഒരു പേര് പറയും.
1: എന്റെ പേര് സ്മിത ബാലൻ.
0: ബാലൻസ് എന്ന പേരും ഇവിടെ വേണ്ട, നമുക്ക് സിനിമാ പേരാണ് വേണ്ടത്.
1: സിനിമാ പേരാണ് വേണ്ടത്. അപ്പൊ പറഞ്ഞോളൂ.
0: ഏ, നമ്മള് ചോദ്യം ചോദിക്കണ്ടേ? കാലാപാനി.
2: എന്തോ?
0: കാലാപാനി, ലാ വെച്ചിട്ടുള്ള രണ്ടാമത്തെ അക്ഷരം വെച്ചിട്ടുള്ള മാക്സിമം പേരുകൾ. ലാ വെച്ചിട്ടുള്ള സിനിമകളുണ്ടല്ലോ.
2: ലയൺ.
0: ലവ് എന്താണ്? ലവ കുഷ. ആ ഉണ്ട്.

0: പിന്നെ വേറെ എങ്ങാണ്ടൊക്കെ സ്ഥലം ദൂരത്ത് പോയിട്ട്
1: ലവ് 24x7 ഓക്കെ അത് കറക്റ്റാണ് ഓക്കെ മൂന്നെണ്ണം 56 സെക്കൻഡ്
0: മൊത്തം
1: ലവ് ആണ് മൊത്തം ലവ് 24 കാതൽ ഓക്കെ ഫോണിൽ ലവ് എന്ന് പറഞ്ഞിട്ടിട്ട് ഇത് പറയുവാണോ
2: അല്ല
1: ഇനി 24 സെക്കൻഡ്
0: ഇരുപത്തിമൂന്ന്
1: ലാ ലാ ലാ മാറ്റി പിടിക്കൂ ലാൽസല കറക്റ്റ്
0: അത് ആദ്യം പറഞ്ഞ
1: പറഞ്ഞാണോ ഇല്ലല്ലോ ലയണ ലയണ
0: മുന്നേ കഴിഞ്ഞ
1: നേരത്തെ കോളിലുണ്ടായിരുന്നു അഞ്ചെണ്ണം മാക്സിമം
0: ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു സൗകര്യം നഷ്ടപ്പെടുത്തണേ അത് ഓർത്തോട്ടോ
1: 9 8 7 6 5 4 3 2 1
0: സ്കൂളിൽ വിട്ടു പഠിച്ചില്ല ഇപ്പൊ
1: ഫാത്തിമ എന്താ ചെയ്യണേ
0: അപ്പൊ സാരില്ല ഇത്രയും പറയാൻ പറ്റിയില്ലേ ഇത് തന്നെ വലിയ കാര്യം കേട്ടോ അപ്പൊ ആ സാരയില്ല എന്നാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ
1: അഞ്ചെണ്ണം പറയാൻ പറ്റിയല്ലോ ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലൊക്കെ ഗെയിം ഒക്കെ ഉണ്ടാവുമ്പോ ഗെയിമിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് എൻഗേജ്ഡ് ആവുക
2: ഓക്കെ
1: ഇല്ല ഇല്ല പാട്ട് വെച്ച് തരൂല പത്തെണ്ണങ്ങളും പറയണായിരുന്നു
0: പത്തെണ്ണം പറയായിരുന്നു ഈ പാട്ട് തരുമായിരുന്നു സാറിയില്ലാട്ടോ ഈ വന്ന പാട്ട് അവർക്ക് വേണ്ടിട്ടാന്ന് അങ്ങോട്ട് കരുതിക്കോട്ടെ ഓക്കെ ആ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

0: ചെയ്ത് മാറ്റാതെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 FM റെയിൻബോ.
1: ഇത് FM റെയിൻബോയിലെ എന്താണ് പ്രോഗ്രാം?
0: OTG ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കൂ, മഴയാണ്.
1: അതെ, കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്.
0: ഞങ്ങളുടെ പ്രോഗ്രാം കേട്ടുള്ളൂ, കുഴപ്പമില്ല. ഒപ്പം
1: ശ്രദ്ധയോടുകൂടി ഓടിക്കണേ. ഇപ്പൊ മഴയുടെ സമയത്ത് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കണ്ടു അതൊക്കെ നോക്കി ശ്രദ്ധിച്ചൊക്കെ വാഹനം ഓടിക്കുക.
0: അതുപോലെ തന്നെ വീട്ടിലൊക്കെ മഴവെള്ളം, ഇതുപോലെ ഇപ്പൊ ഡെങ്കു അതുപോലത്തെ അസുഖങ്ങളൊക്കെ,
1: ഡെങ്കു ഫീവറൊക്കെ ഉണ്ടാവുന്നുണ്ട്.
0: വെള്ളമൊക്കെ കളഞ്ഞ്
1: കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക.
0: ഓക്കെ, അപ്പം നമ്മളോടൊപ്പം ഒരാള് ലൈനിലുണ്ട്, നമുക്കൊന്ന് കേട്ടുമുട്ടി നോക്കാം. ഹലോ,
2: ഹലോ,
1: ഇത് ആരാന്നേ?
2: എന്റെ പേര് അമൃതയാണ്, ഞാൻ അങ്കമാലിന്ന്
1: വിളിക്കുന്നത്. എന്റെ പേര് അമൃത. എന്റെ പേര് അമൃത.
0: എന്റെ പേര് രശ്മി. അപ്പുറത്തിരിക്കുന്ന ആള് സ്മിത. എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഓക്കേ, നല്ല വിശേഷം.
1: എന്നാ ചെയ്യണോ അമൃത? എന്ത് ചെയ്യണോ?
2: ഞാൻ ആക്ച്വലി സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം.
1: ഫ്ലൈറ്റ് എഞ്ചിനീയർ?
0: ഫ്ലൈറ്റ് അല്ല, സൈറ്റ്. സാരമില്ല, കുട്ടിക്ക് ചെവി കേൾക്കുന്നില്ല. ഓക്കേ, സിവിൽ ആണോ പഠിച്ചത്? ഫുൾ ഫണ്ണാണല്ലേ. എങ്ങനെയുണ്ട് ഫണ്ണ് ചെയ്തിട്ട്? കേൾക്കാൻ രസമുണ്ടോ?
2: ആക്ച്വലി നമ്മള് ഫാമിലി ആയിട്ട് ഒരു ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുക.
0: എവിടെയാ പോയിക്കൊണ്ടിരിക്കണേ?
1: എന്നെ കൊണ്ടുപോയില്ല, എന്നെ കൊണ്ടുപോയില്ല.
0: സ്മിതാബാലിന് ഇവിടുന്ന് സ്റ്റുഡിയോ ഒന്ന് ചാടാൻ റെഡി ആയിട്ട് നിൽക്കുക.
1: എന്നെ എന്നാലും കൊണ്ടുപോകാത്ത മോശം.
0: ഒന്നാമത്തെ കാര്യം വിശപ്പ്. രണ്ടാമത്തെ കാര്യം
2: ചായ കുടിച്ചില്ല.
0: ചായ കുടിച്ചില്ല ഞാൻ. നല്ല ചായ കുടിച്ചതല്ല, എനർജിയാണ്.

0: എനിക്ക് ചായയും കിട്ടിയില്ല, ഒന്നും കഴിക്കാനും കിട്ടിയില്ല.
1: അപ്പൊ അങ്കമാലിയിൽ ഈ യാത്രയിൽ തിരക്കുണ്ടോ? വഴിയിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടോ?
2: ഇല്ലില്ല, ഭയങ്കര സ്മൂത്തായിട്ട്
0: ആണോ? മഴയൊന്നും ഇല്ലേ അമൃതേ? മഴയൊന്നും ഇല്ലേ അവിടെ?
2: ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി.
1: തൃശ്ശൂരിൽ നിന്ന് എത്ര മണിക്ക് പുറപ്പെട്ടു?
2: നമ്മളിപ്പോ കുറച്ചായി,
0: അരമണിക്കൂർ മുമ്പ്.
1: അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു, ഇനി വേണം അരമണിക്കൂർ മുമ്പാക്കാം. വണ്ടിയിൽ ആരൊക്കെയുണ്ട്?
0: ഇതൊക്കെ അറിഞ്ഞിട്ട്
1: ഹസ്ബൻഡും അമ്മയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഗെയിമിലേക്ക് കടക്കാം.
2: ഓക്കെ,
1: നമ്മളൊരു ഫീ ഷേ പേര് പറയും, പേര് പറയും, ഫിലിമിന്റെ പേര്
2: പറയും.
1: അതിലെ രണ്ടാമത്തെ വാക്ക് വെച്ചിട്ട് മാക്സിമം ഒരു മിനിറ്റിനുള്ളിൽ മാക്സിമം പേരുകൾ പറയാം. ഏത് ഫിലിം? ഹിന്ദി മലയാളം ഏതാവാ കേട്ടോ.
0: എന്തോ
1: അതൊന്നും കുഴപ്പമില്ല, ഹെൽപ്പ് ചെയ്യണവരുടെ പേരും കൂടെ പറഞ്ഞാ മതി.
0: അപ്പൊ പറഞ്ഞേ അമൃതേ.
2: ആ
0: സംഗമം.
2: സംഗമം
0: നമ്മുടെ ലെറ്റർ
2: എന്താ?
0: നമ്മുടെ ലെറ്റർ ഗ ഗ ഗ ഗ ഗ
1: ഗ. വേഗം പറഞ്ഞോളൂ. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: ജദാമ.
0: ആ
2: ഗീതാഞ്ജലി.
0: ആ
2: ഗില്ലി.
0: ആ ഏ
2: ഗില്ലി സിനിമയില്ലേ?
0: ആ ഗില്ലി ഗില്ലി. ഓക്കെ ഓക്കെ. ഗുരു ഗുരു ഗുരു ഗുരു
2: വെറും
0: ഗുരു
1: ഗുരു. ഓക്കെ. ഓ
0: ഗുണ്ടേ. ഓക്കെ പിന്നെ സഹായികളെ സഹായിക്കൂ.
1: സഹായികളുടെ പേരൂടെ പറഞ്ഞോട്ടോ ലാസ്റ്റ്.
0: ഗജിനി. ഓക്കെ.
1: ആ ആറ് പാട്ടായുള്ളൂ, പത്ത് പാട്ട്, പത്ത് പേര് പറഞ്ഞാൽ ഒരു പാട്ട് ഞങ്ങള് തരും. ഗന്ധർവൻ. അതിനു മുമ്പ് ഞാനില്ലേ? ഞാൻ ഗന്ധർവൻ എന്നല്ലേ?
0: രശ്മികന്ധർവൻ എന്നൊന്നും അല്ല.
1: ആറെണ്ണായുള്ളൂ, ആറെണ്ണായുള്ളൂ. 52 സെക്കൻഡ്.
0: ഗ ഗ ഉണ്ട്.
1: ഗപ്പി.
0: ഓക്കെ.
1: ഏഴ്. തമിഴിലൊക്കെ ആലോചിച്ച് നോക്കൂ.
0: ഗരുഡൻ. വെരി ഗുഡ്.
1: രണ്ട് പാട്ടും കൂടെ.
0: വേഗം വേഗം.
1: 24, 23, 22,
0: 21, 20. അത് ഗാന്ധാരയാ.
1: ഗാന്ധാരയല്ല, ഗാ വേണം. 19.
0: ഏ അതാ ഞാൻ കൂട്ടുകാരൻ. എന്താ
1: കേട്ടില്ല?
2: ഗോൾ
1: ഗോൾ. ഓക്കെ. 9.
0: പത്തെണ്ണ എത്തിച്ചു. ഇനി ഏത് പാട്ട് വേണമെന്ന് പറയൂ. അത് ശരി. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഏത് പാട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
2: വാത്സല്യത്തിലെ അമ്മേന്റെ പാട്ട്.
0: ആ വാത്സല്യത്തിലാണോ രാപ്പകല്യാണോ ഉദ്ദേശിച്ചേ?
1: ഹസ്ബൻഡ് പേരെന്താ?
0: സികേഷ്.
1: ഓക്കെ. സികേഷും
0: പേര് കേക്കണേ.
1: അമ്മയുടെ പേര്
0: പുഷ്പ.
1: പുഷ്പ.
0: പുഷ്പ.
1: ശരിക്കും പറഞ്ഞ പുഷ്പയിലെ പാട്ടായിരുന്നു നല്ലത്.
0: ഇല്ല, അത് ജിൽജിൽ പാട്ടായി പോവും. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് രാപ്പകലിലെ പാട്ട് കൊടുക്കാം. ഏ അപ്പൊ അമ്മയോട് ഇന്നെന്നെ നീ എന്നിട്ട് വിശേഷം ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോയതാണോ?
1: നിങ്ങൾ അങ്കമാലിക്ക് പോവാന്നല്ലേ പറഞ്ഞേ തൃശ്ശൂരിന്ന്?
0: അല്ല, എന്നെ കൊണ്ടാവാത്ത എന്താണെങ്കിലും മോശമായി പോയി. ആ അത് ശരി. ഇനി അതും പറഞ്ഞ് രക്ഷപ്പെട്ടോ.
1: ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് എന്താ കൊടുത്തു ഗിഫ്റ്റ് ആയിട്ട്?
2: ഇല്ല, നമ്മളെല്ലാം വാങ്ങാൻ പോകുന്നില്ലു. വൈകിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം.
0: അപ്പൊ ഇത് എന്റെ വകയായിട്ടെല്ലാം ഗിഫ്റ്റ് മേടിച്ചും കൊടുത്തരാട്ടോ.
2: ഓക്കെ ഓക്കെ.
1: ഞാൻ എന്റെ വകയെന്നാക്ക

0: കണ്ടാ റെയിൻബോയുടെ വക എന്നാക്കിയ
1: എന്റെ വക. അപ്പൊ രശ്മിയും കൂടി കൂടി പങ്കുവെച്ചു സമ്മതിക്കില്ലേ? ആഹാ
0: ഓക്കെ. അപ്പൊ പുഷ്പ ആന്റിക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ മെൻഷൻ ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ.
1: ഹാപ്പി ബർത്ത്ഡേ. ദീർഘനാള് ആയുസോടും ആരോഗ്യത്തോടും കൂടി സമാധാനത്തോടെ ജീവിക്കാൻ അമ്മയ്ക്ക് അനുഗ്രഹം നൽകട്ടെ ദൈവം.
2: ഓക്കെ
1: ഓക്കെ.
0: അപ്പൊ ആ പാട്ട് കേൾപ്പിക്കാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല,
0: പറയാൻ അനുവദിക്കുന്നു. ഒന്നുകൂടെ പറയണോ?
1: വേണ്ട, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ ഇതാണ്, 0484-242-8101.
0: ഓക്കെ, നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിലും കമന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ?
1: ദക്ഷിണ ഭോജൻ.
0: അതിലെ ഭോജൻ മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ.
1: അത് ഭോജനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അതുകൊണ്ടാണ്
0: നമുക്ക് ഭോജനം വേണ്ടേ?
1: വേണം,
0: ജീവിക്കാൻ.
1: ഈശ്വര, ഭോജനം കഴിക്കാൻ ജീവിക്കുന്ന ജീവി ചോദിക്കുന്ന ചോദ്യം ദക്ഷിണ ഭോജനം എന്നറിയപ്പെടുന്ന ഭരണാധികാരി
0: തിരുവിതാംകൂർ മഹാരാജാവ് ആണെന്നല്ലേ?
1: ആരാ ഇവിടെ ആൻസർ വന്നല്ലോ, വായിക്കേ.
0: കൃഷ്ണദേവരായരാണോ?
1: അയ്യേ, അല്ല, അതങ്ങനെ
0: സ്മിതാ രാജീവൻ കണ്ണൂർ എന്ന് പറഞ്ഞിരിക്കുന്നു കൃഷ്ണദേവരായണെന്ന്. തെറ്റുത്തരമാണ്. പിന്നെ അർഷാദ് പറഞ്ഞിരിക്കുന്നു സ്വാതി തിരുനാൾ രാമവർമ്മയാണോ?
1: അയ്യേ, സ്വാതി തിരുനാൾ അതെ.
0: അതെന്താ അയ്യേ പറഞ്ഞേ?
1: അല്ല, പേരുകളൊക്കെ ഇങ്ങനെ കൂടി
0: അയ്യേ പറയാൻ പാടില്ല. കറക്റ്റ് ഉത്തരം പറഞ്ഞ അർഷാദിനൊരു കയ്യടിയാണ്
1: വേണ്ടത്.
0: അയ്യേ അല്ല, ഹായ് എന്നാ ഉദ്ദേശിച്ചത്.
1: ഓക്കെ,
0: അപ്പൊ അർഷാദിന് സ്വാതി തിരുനാൾ രാമവർമ്മ കറക്റ്റ് ആൻസർ ആണ്. അതുപോലെ തന്നെ മോഹനും കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വാതി തിരുനാൾ രാമവർമ്മ. പിന്നെ ഉള്ളവരൊക്കെ ഉത്തരങ്ങൾ തെറ്റാണ്, സാരമില്ല. ഇത് ഇത്തിരി ഭോജനം ആയതുകൊണ്ട് ഇത്തിരി കടുത്ത ചോദ്യമായിരുന്നു. അപ്പൊ നമ്മുടെ ഒപ്പം ഒരാൾ ലൈനിലുണ്ട്, നമ്മുടെ ഫോൺ ലൈനിലുണ്ട്, കേട്ടുമുട്ടാം. ഹലോ,
2: ഹലോ.
0: കൊറേ നേരം കാത്തു നിന്ന് വിഷമിച്ചോ?
1: ആരാ?
0: ഇല്ല, ആരാ വിളിക്കണ? ആരാ
1: ഇത്? ആരാ?
0: ജിഷ. എവിടുന്നാണ്?
2: ഏലൂർ
0: കളമശ്ശേരി. ഓക്കെ, എന്താ വീട്ടിലിരിക്കുകയാണോ, വണ്ടി ഓടിക്കുകയാണോ? വീട്ടിലാണ്. ഓക്കെ, ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ, അപ്പോ നമ്മുടെ ഗെയിം കേട്ടായിരുന്നോ? കുറച്ച് കേട്ടു. എന്താ ചെയ്യണേ? എന്താ ജിഷ, എന്ത് ചെയ്യണോ? ഫാഷൻ ഡിസൈനിങ്. ഓക്കെ,
1: പഠിച്ചോണ്ടിരിക്കുകയാണോ? ആയിക്കോട്ടെ. അപ്പോ
0: നമ്മളൊരു സിനിമയുടെ പേര് പറയും, അതിലെ രണ്ടാമത്തെ അക്ഷരം വെച്ചിട്ട് നിങ്ങൾ മാക്സിമം 10 സിനിമ പേരെങ്കിലും

0: പറയണം, 10 സിനിമ പേര് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു പാട്ട് ഇട്ട് തരും.
1: ഇത്തിരി മുന്നേ അമൃതയ്ക്ക് ഒരു പാട്ട് കിട്ടിയില്ലേ, അതുപോലെ ഒരു പാട്ട് ഞങ്ങൾ തരും. വേണോ വേണോ വേണോ,
0: തയ്യാറാണോ? ഹലോ,
1: തയ്യാറാണ്,
0: ആണ്. ഓക്കെ, സിനിമ പേര് പറയട്ടെ. രസികൻ.
1: തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി എന്നുള്ള പാട്ട്,
0: അതിലെ രണ്ടാമത്തെ അക്ഷരം സ. സാ വെച്ചിട്ട് എത്രയും പെട്ടെന്ന്, അതായത് ഒരു മിനിറ്റ് തുടങ്ങാൻ പോവാണ് ഞാനിപ്പം സ്റ്റാർട്ട് പറയുമ്പോൾ, അപ്പൊ തൊട്ട് ഒരു മിനിറ്റിനുള്ളിൽ 10 പാട്ടെങ്കിലും മിനിമം പറയണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
1: ആരൊക്കെ അടുത്തുണ്ടോ?
0: ആരോ അടുത്തുണ്ടല്ലോ, തുടങ്ങിക്കോ.
1: അല്ല,
0: സാവച്ചിട്ടല്ല, സാവച്ചാണ് വേണ്ടത്. സാഹസം. ഓക്കെ,
1: പിന്നെ അടുത്ത് കമോൺ ഡ്രാ.
0: 4 മിനിറ്റായി.
1: സന്ദേശം.
0: 4 സെക്കൻഡായി. രണ്ടാമത് സഹസ്രം. ഓക്കെ,
1: സകുടുംബം ശ്യാമള.
0: 4th. ഓക്കെ, ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ കുറച്ച് വാക്കുകളുള്ള അടുത്തൊരു പേര് ഇവിടുന്ന് പതുക്കെ പറഞ്ഞായിരുന്നു. 44.
1: 43. 42.
0: സമൂഹം ആദ്യം പറഞ്ഞില്ലേ?
1: ഇല്ല
0: സമൂഹം. അപ്പൊ 5. സംഭവം.
1: സംഭവാമി യുഗേ യുഗേ.
0: 10 സെക്കൻഡ് കൂടെ ഉണ്ട്.
1: ഇത്ര പെട്ടെന്ന് 10 സെക്കൻഡിലേക്ക് ചുരുങ്ങിയോ രശ്മി? ഇതിനകത്ത് നിന്ന് അടിച്ചു മാറ്റി
0: സമയല്ലേ.
1: പോയി കിട്ടണില്ലേ. എടാ വേ, ഇത് എന്തുവാടെ ഇങ്ങനെയൊക്കെ പറയണേ?
0: ശാസിച്ചിട്ട് ഒരുപാട് പേരുണ്ട്, ഞങ്ങൾ പറഞ്ഞു തരട്ടെ.
1: സൽപ്പേര് രാമൻകുട്ടി. സന്ദർഭം
0: സാമി. സാരില്ല ദിശ, ഞങ്ങളിടുന്ന ഒരു പാട്ട് കേട്ടോണ്ട് സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയൻ. ഓക്കെ, അവിടെ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്ന ആരാ? അനിയനാണോ? അനിയന്റെ പേരെന്താ? സനീഷ്. ഓക്കെ, സനീഷ്, ജിഷ. പിന്നെ വേറൊരാളുടെ പേരെന്താ?
1: ചേട്ടൻ.
0: ജിനീഷ്. ഓക്കെ, എന്ത് ചെയ്യണു? ഫാഷൻ ഡിസൈനിങ് ആണ് പറഞ്ഞത്.
1: അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടോ മോളെ? അച്ഛൻ എവിടെ
2: പണിയണേ?
1: ഓ, നല്ല മീനൊക്കെ കിട്ടുവന്നേ?
0: ഇന്ന് മീനായിരുന്നോ സ്പെഷ്യല്? ചാള. ഓക്കെ, ഭക്ഷണമൊക്കെ വെക്കാൻ അറിയോ?
1: എന്തൊക്കെ ഭക്ഷണം വെക്കാൻ അറിയാം?
0: ഇന്ന് എന്തൊക്കെ വെച്ചു അത് പറയും. മീൻകറി വെച്ചു, ചാളക്കറി വെച്ചു, മുളകിട്ട് കറി വെച്ചു. കപ്പയുണ്ടായോ കൂടെ?
1: ഞാൻ ആദ്യം കപ്പന്ന് പറഞ്ഞോടുകൂടി രശ്മി കപ്പയ്ക്കകത്ത് വീണേക്കുവാണ്. എനിക്കാണെങ്കിൽ കണ്ടുകൂടാത്ത സാധന അത് ഞാനും കൊണ്ട് എന്റെ വിഷമം.
0: മലമൂട്ടി ജീവിക്കുന്നവർക്ക് ഇതൊക്കെ കണ്ടുകൂടായിരിക്കും. ഞങ്ങൾ
1: മലമൂട്ടി ജീവിക്കുന്നവർക്കാണ് കപ്പയും ചക്കയൊക്കെ കൂടുതൽ ഇഷ്ടം.
0: അതാ നിങ്ങൾ അവിടെ അല്ലേ?
1: അല്ല, എനിക്ക് കപ്പ കണ്ടുകൂടല്ലോ.
0: അതാ പറഞ്ഞ അവർക്ക് അവിടെ
1: അവിടെ ജീവിക്കുന്നവര് വളരെ ആരോഗ്യപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മലമൂട്ടിൽ ജീവിക്കുന്നവര്.
0: ശരിക്കും മലയിലും അവിടെ പ്രകൃതി ഭംഗിയിലും ഈ കപ്പയൊക്കെ കഴിച്ചിരിക്കാൻ നല്ല രസമല്ലേ?
1: ഭംഗിയില് രസമുണ്ടോന്നുള്ളതല്ല, അവര് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പ പോലെയുള്ള വസ്തുക്കൾ കഴിക്കണം, എല്ലാം മുറിയെ പണിയെടുക്കണം.
0: അതെ.
1: അപ്പൊ ഒരിക്കലും അവരെ നമ്മൾ താത്തി
0: പറഞ്ഞു. ഞാൻ താത്തിയല്ല, അവിടെ അവിടെയാണല്ലോ കൂടുതൽ സുലഭമായിട്ടിരിക്കുന്നത്. അപ്പം
1: കപ്പയൊക്കെ കിട്ടാൻ,
0: അപ്പം അതുപോലുള്ള സ്ഥലത്താണല്ലോ വിസ്മിതാബാലൻ.

0: ജീവിക്കുന്നു അങ്ങനെ.
1: പക്ഷെ എനിക്ക് ഇഷ്ടമല്ലോ,
0: ഇഷ്ടമല്ല, അതാണ്. അവിടെ ജീവിച്ചിട്ടും അത് ഇഷ്ടമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
1: വീണടുത്ത് കിടന്ന് രണ്ട് മറിഞ്ഞ്.
0: ഓക്കെ, അപ്പൊ ജിഷയ്ക്ക് സന്തോഷായോ? അമ്മ എന്തിയെ വിളിച്ചോളൂ.
2: ഹലോ.
0: ഹലോ അമ്മ, എന്തിയാണ്?
2: ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന.
0: എവിടെയാ കമ്പനി? എവിടെയാ?
2: ഇവിടെത്തന്നെ ഏലൂര്.
0: ഏലൂരാണ്. ഓക്കെ, എന്ന ഇന്നിപ്പോ ജോലി ഉണ്ടായില്ലല്ലോ? ഞായറാഴ്ച ഇല്ല. ഓക്കെ,
2: അപ്പൊ
0: ഞങ്ങക്ക് സുഖാണ്.
2: ചായ
0: കുടിച്ചാ? ഞാൻ ചായ കുടിച്ചു. ഇവിടെ ചായ കുടിക്കാതെ വിശന്നിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ കപ്പയുടെ കാര്യം പറഞ്ഞത്.
1: ചായ ഒന്നും തരലേ ചി, എന്റെ പങ്കിങ്ങടി കൂടി പേടിച്ച് കഴിച്ചോണ്ടിരിക്കുക ഇവിടെ. അറിയാവോ, ആ ഒരു നഗ്ന യാഥാർത്ഥ്യം, തുണി കൊടുക്കാത്ത സത്യം ഞാൻ പറയുകയാണ്. ഇല്ല, എനിക്ക് കിട്ടിയില്ല ചി, എനിക്ക് ഇതൊന്നും ഇവിടെ തന്നെ ഇല്ല. ആ ശരി എന്നാ, സംസാരിച്ചതിൽ സന്തോഷം. ഓക്കെ ബൈ.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം രണ്ട് ഗാനങ്ങൾക്ക് ശേഷം 7:25 മലയാളത്തിൽ വാർത്തകളാണ്. മലയാളത്തിൽ വാർത്തകൾ ശേഷം വീണ്ടും ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: അപ്പൊ ഇതിനകത്ത് നമുക്ക് FB ID യിലും അതുപോലെ Insta ID യിലും വാട്സപ്പിലും ഒക്കെ കൊടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ
0: കൊടുക്കാം.
1: അപ്പൊ എന്ത് മൊത്തം രാജാക്കന്മാരെ എടാൻ പിടിച്ചാണ്? കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവ്.
0: കൊച്ചി രാജാവ് ആരാണ് എന്നാണ് സ്മിതയുടെ ചോദ്യം. വാട്സപ്പിൽ 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് കമന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റയും FBയും രണ്ട് പോസ്റ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഓൺ ദ ഗോയ്ക്ക്. അത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്.
1: കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇത് ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. एआई और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे.
0: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആന്റ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ സിബിഎസ്ഇ 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. ഒഎസ്എം ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും

0: ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ഡയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശന വേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
0: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളിമെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32-ാം തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11-ാം തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. വാർത്തകളും പാട്ടുകളും ഒക്കെ ശേഷം ദാ വീണ്ടും എത്തിയിരിക്കുകയാണ്
1: ഞങ്ങൾ. ഞാൻ സ്മിത ബാലൻ.
0: ഞാൻ രശ്മി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു
0: വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ. ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ
1: അതായിരുന്നു. അപ്പൊ കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവ് ആര് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ അതിന് കറക്റ്റ് ആൻസർ അങ്ങനെ ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല.
0: സ്മിത രാജീവൻ കണ്ണൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് രവിവർമ്മ തമ്പുരാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അല്ല അല്ല, ശക്തൻ തമ്പുരാനാണ്.
0: പിന്നെ കെ സി ഗംഗാധരൻ കൊടുങ്ങല്ലൂർ പറഞ്ഞിരിക്കുന്നു രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ.
1: ശക്തൻ തമ്പുരാന്റെ മറ്റൊരു പേരില്ലേ?
0: അതെ, അത് തന്നെയാണോ? സ്മിതയ്ക്ക് തന്നെ കൺഫ്യൂഷൻ ആയി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ ഞങ്ങൾ അടുത്ത ഒരു പാട്ടിന് ശേഷം വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾക്ക് ചോദ്യം ചോദിക്കാനുള്ള, അതുപോലെ തന്നെ 0484248101 നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ ഞങ്ങളൊരു ഗെയിമുമായിട്ട് ഇവിടെ റെഡിയാണ്. ഒരു സിനിമയുടെ പേര് പറയും, ആ സിനിമയുടെ പേരിന്റെ രണ്ടാമത്തെ അക്ഷരം വെച്ചിട്ടാണ് നിങ്ങൾ
1: തല ഇങ്ങനെ പൊകച്ചുകൊണ്ടിരിക്കുന്നത്.
0: പത്തിലധികം സിനിമ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പാട്ട് നമ്മൾ ഇട്ട് തരും.
1: അതെ, അതാണ് ഓഫർ. അപ്പൊ ഓഫർ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ?
0: രാമവർമ്മ തമ്പുരാൻ ആണ് ശക്തൻ തമ്പുരാന്റെ ഒറിജിനൽ നെയിം. കറക്റ്റ് ആണോ?
1: കറക്റ്റ് ആണ്.
0: അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ. അപ്പൊ നമുക്കൊരു നോളജ് തന്നു അല്ലെ, ശക്തൻ തമ്പുരാന്റെ ശരിക്കുള്ള പേര് രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ. കെ സി ഗംഗാധരൻ കൊടുങ്ങല്ലൂർ എന്നാണ് ഈ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. 0484242801
1: നിങ്ങൾ 0484242810 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് നിങ്ങൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 45 സെക്കൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം ഒരാളുകൂടെ ലൈനിലുണ്ട്, ഒന്ന് കേട്ടുമുട്ടാം.
1: ഹലോ
0: ഹലോ
2: ഹലോ,
1: ആരാണ്?
2: മുപ്പത്തറുത്തുനിന്ന്

0: രജനി.
1: രജനി, രാത്രി രജനി വിളിക്കുന്നു. ആ
0: അപ്പം നമുക്ക് 5 മിനിറ്റ് കൂടെ സമയമുള്ളൂ, അപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചതിക്കാത്ത ചന്തു, അതിലെ ത എന്ന് പറഞ്ഞ അക്ഷരം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ.
1: മാക്സിമം 10 നമ്പർ ഓഫ് ഫിലിംസ് അല്ലേ?
0: അതെ.
2: താത്ത.
1: ചതിക്കാത്ത ചന്തു എന്നതാണ് ചിത്രത്തിന്റെ പേര്. അപ്പൊ രണ്ടാമത്തെ അക്ഷരമായ ത, അത് വെച്ചിട്ട്
0: താത്ത.
1: ആ
0: താലോലം.
1: ഓക്കെ. രണ്ടെണ്ണോടെ
2: തിങ്കൾ മുതൽ വലിയവരെ.
1: അതേ പേരില് വേറൊരു സിനിമ എങ്ങനെയുണ്ട്?
0: സമയം കഴിഞ്ഞല്ലോ.
1: തിങ്കളാഴ്ച നല്ല ദിവസം ഒരു സിനിമ കണ്ടേ. ആ അതല്ലേ ഞാൻ പറയാം, അതേ പേരിലൊരു സിനിമ ഉണ്ടെന്ന്.
0: സാരല്ല, നമുക്ക് 10 പേര് പറഞ്ഞു കഴിയുമ്പോഴാണ്
1: ഒരു പാട്ട് വെച്ചോളൂ.
0: ഒരു പാട്ട്
1: 9 പാട്ട് വരെ പറഞ്ഞില്ലേ?
0: നമ്മൾ 57 മിനിറ്റ് ആയി. ഇനി
1: കേൾക്കാൻ പറ്റില്ല.
0: ഒരു പാട്ട് വേണേ വേഗം പറഞ്ഞോളൂ.
1: ആയുഷ്കാലത്തിലെ പാട്ട്.
0: അപ്പൊ അതിട്ട് തരാം കേട്ടോ രചനയ്ക്ക്.
1: അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയുക, സന്തോഷവും സമാധാനമായിട്ടിരിക്കുക. കാറ്റും മഴയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയണ്ടേ, സംരക്ഷണം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓ താങ്ക് യു, താങ്ക് യു. ഞങ്ങളോടും സംസാരിക്കാൻ പറ്റിയാലും ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയാലും ഒത്തിരി സന്തോഷം കേട്ടോ രജനി. ഓക്കെ ബൈ.
0: അപ്പൊ നമുക്കും വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഓക്കെ
1: ഓക്കെ.
0: 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം ഇനി ഒരു 3 മിനിറ്റിന്റെ നേരം കൂടെ ഉള്ളൂ. അപ്പൊ ആ പാട്ട് രജനി പറഞ്ഞ പാട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയും നേരാം അല്ലേ.
1: ഇതുവരെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ സ്മിത ബാലൻ,
0: ഞാൻ രശ്മി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നാളെ രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. കോഴിക്കോട് മിന്നലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആൾ മരിച്ചു. കൂമ്പാറ സ്വദേശി ജെയ്സണാണ് മരിച്ചത്. കായികരംഗം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ. आकाशवाणी के सभी श्रोताओं को लीमा सनी का प्यार भरा नमस्कार. संडे की शाम गीत बहार में आपका स्वागत है. किसी के प्यार में दीवाना होना, दीवानी होना कोई बुरी बात नहीं है. प्यार में, इश्क में प्यार करने वाले अपने सारे ख्याल अपने प्रेमिका पर, जब जब लोग प्यार करते हैं तो किसी न किसी के दीवाने बनकर ही करते हैं. चलिए सुनते हैं आज का पहला गीत.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, ഞാൻ സ്മിത ബാലൻ. 2 ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 25 രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ്

0: ചെയ്തു. ഇന്ന് മാസപ്പിറവി കാണാത്തതിനാൽ ബലിപ്പെരുന്നാൾ ഈ മാസം 28-നായിരിക്കുമെന്ന് സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാസി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അറിയിച്ചു. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച് ടി വി കെ കേരളത്തിലും ചൂടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. വയനാടിനും പാലക്കാടിനും തൊട്ടു പിന്നാലെ തൃശൂരിലും ടി വി കെ ജില്ലാ ഘടകം രൂപീകരിച്ച് ആദ്യ യോഗം ചേർന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ടൗൺഷിപ്പിൽ ആദ്യ കുടുംബത്തിന് ഗൃഹപ്രവേശം നടന്നു. ഒന്നാം സോണിൽ ഡി ക്ലസ്റ്ററിലെ 38-ാം വീട്ടിലാണ് ചൂരൽമല സ്കൂൾ റോഡിലേക്ക് വിജയനും കുടുംബവും താമസം ആരംഭിച്ചത്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം.
1: ന്യൂസ് റെയിൻബോ.

സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.